നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവ മാസം 9-ാം തീയതി, 2026 മെയ് മാസം 23-ാം തീയതി, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:32. ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചിയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, സുപ്രഭാതം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19-ാമത് റോസ്കർ മേളയിൽ ഇന്ന് 51,000-ത്തിലേറെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യും. പാലക്കാട്ടെ റോസ്കാർ മേളയിൽ രാവിലെ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമനക്കത്തുകൾ വിതരണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം ഫെബ്രുവരിയിൽ ഒപ്പുവച്ച ഇന്ത്യ സൈപ്രസ് പ്രതിരോധ സഹകരണ പരിപാടിയെ ചർച്ചയിൽ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ് ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജ്ജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പാറക്കൽ അബ്ദുള്ള എംഎൽഎ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. യഥാർത്ഥ പ്രതികളെ പിടികൂടാതെ അന്വേഷണം അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി കത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന്

0: കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 7:30 ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ ലക്നൌവിൽ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതിനെ മറികടക്കാനും സഹിക്കാൻ കഴിയാത്തതിനെ വിജയകരമായി നേരിടാനും കൊള്ളരുതാത്തതിനെ അവഗണിക്കാനും ചട്ടക്കൂടുകളിൽ നിന്ന് വ്യത്യസ്തമായതിനെ മനസ്സിലാക്കുവാനും നമ്മളെ ഏറെ സഹായിക്കുന്ന ഒന്നാണ്. ഏതാണ്? നർമ്മബോധം, സെൻസ് ഓഫ് ഹ്യൂമർ. യെസ് ബഡീസ്, നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒന്ന് തന്നെയാണ് നർമ്മം. എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു കഴിവുണ്ടാവട്ടെ, അത് വളർന്നു വരട്ടെ എന്ന ആശംസയോടെ ഇത് ബെറ്റ് കോഫിയാണ്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. കൂട്ടായി ഞാൻ തന്നെയാണ് സുരേഷ് കാഞ്ഞിരക്കാട്. തമാശകളില്ലാത്ത ജീവിതമേ. കുണ്ടും കുഴിയും മുഴയുമുള്ള വഴിയിലൂടെ ഷോക്ക് അബ്സോർബർ ഇല്ലാത്ത സ്കൂട്ടർ ഓടിച്ചു പോകുന്നതിന് തുല്യമാണത്രേ. ജീവിതത്തിൻ്റെ വഴിയും ഒട്ടും സ്മൂത്തല്ല എന്ന് രസകരമായി പറഞ്ഞതാണ് ഇവിടെ. യെസ്, ജീവിതത്തിലെ ഓരോ വളവിലും തടസ്സങ്ങളുണ്ടാവും. തടസ്സങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നതല്ല ശരിക്കും പ്രശ്നം. ഒരു ശാന്തസുന്ദരമായ യാത്ര നമുക്കാരും വാഗ്ദാനം ചെയ്തിട്ടില്ല. കല്ലുകൾ ഇഷ്ടംപോലെ കാണും, ഇല്ലെങ്കിൽ കുഴികൾ ധാരാളം കണ്ടേക്കും. അത് മനസ്സിലാക്കാതെ എല്ലാം വളരെ സ്മൂത്തായിരിക്കും എന്ന് ഉറപ്പിക്കുന്നവർക്കാണ് ഈ കല്ലുകളും കുഴികളുമൊക്കെ വ്യക്തിപരമായ ഭാഗ്യദോഷമായി തോന്നുന്നതും അതുവഴി നിരാശപ്പെടുന്നതും. റൈറ്റ്, ജീവിതത്തിലെ ഈ ഷോക്കുകളോട് പൊരുത്തപ്പെടാൻ നമുക്ക് ഷോക്ക് അബ്സോർബർ അത്യാവശ്യമാണ്. അങ്ങനെയൊരു സൂത്രമാണ് ഈ സെൻസ് ഓഫ് ഹ്യൂമർ, നർമ്മബോധം. നിരാശയും വിഷമവും ബാധിക്കുന്ന മനസ്സുകളെ ലാഘവപ്പെടുത്താൻ ഏറ്റവും നല്ല മന്ത്രവിദ്യയാണ് ഹാസ്യം. എല്ലാവർക്കും അറിയാമല്ലോ അത്. ആ, അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ശീലമാക്കാൻ മടിക്കണോ? ഓർത്തോളൂ, ലൈഫ് ഈസ് ടൂ ഇമ്പോർട്ടൻ്റ് ടു ടേക്ക് സീരിയസ്ലി. വെറുതെ മസിൽ പിടിച്ച് ഗൗരവമായി എടുത്ത് ജീവിതത്തിൻ്റെ പ്രാധാന്യം നശിപ്പിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ചിരിച്ച് നല്ല മിടുക്കരായിട്ട് ഈ രണ്ട് പാട്ടങ്ങ് കേട്ടേ.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

Have the courage to say no. Have the courage to face the truth. Do the right thing because it is right. These are the magic keys to living your life with integrity. No എന്ന് പറയേണ്ടിടത്ത്, ഇല്ല എന്ന് പറയേണ്ടിടത്ത് അത് പറയാനുള്ള ധൈര്യമുണ്ടാവണം. സത്യത്തെ മുഖാമുഖം കാണാനുള്ള തൻ്റെടമുണ്ടാകണം. ശരിയായ കാര്യങ്ങൾ ചെയ്യണം, കാരണം അവ ശരിയാണ്, വേണ്ടതാണ് എന്നത് തന്നെ. നിങ്ങളുടെ ജീവിതം സത്യസന്ധതയോടെ ധർമ്മനീതിയോടെ ജീവിക്കുന്നതിന് വേണ്ട മൂന്ന് മാന്ത്രിക താക്കോലുകളാണിവ. വ്യവസായിയും മനുഷ്യസ്നേഹിയും ഒപ്പം ഒരു എഴുത്തുകാരനും കൂടിയായിരുന്ന

0: വില്യം ക്ലെമൻസ് സ്റ്റോൺ. അദ്ദേഹമാണ് ഈ മാജിക് കീസിനെ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. മോട്ടിവേഷണൽ പ്രസംഗങ്ങളുടെയും പുസ്തകങ്ങളുടെയും രംഗത്തെ പ്രമുഖരായിരുന്ന നെപ്പോളിയൻ ഹില്ലിനോടും നോമൻ വിൻസെന്റ് പീലിനോടും ഓഗ്മെന്റിനോയോടും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു സ്റ്റോൺ. അദ്ദേഹം നെപ്പോളിയൻ ഹില്ലുമായി ചേർന്ന് എഴുതിയ പുസ്തകമാണ് സക്സസ് ത്രൂ എ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ക്ലെമൻസ് സ്റ്റോണിൻ്റെ ആത്മകഥയുടെ ടൈറ്റിൽ എന്താണ്? ദ സക്സസ് സിസ്റ്റം ദറ്റ് നെവർ ഫെയിൽസ്. ആൻഡ് ഈ വിവരങ്ങൾ ഷെയർ ചെയ്തത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ്.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

0: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി എഫ് എം റെയിൻബോ 107.5 ബെറ്റ് കോഫി. ബെറ്റ് കോഫി ഇന്നത്തെ തേർഡ് സെഗ്മെന്റിലെത്തിയപ്പോൾ ഇവിടെ പരുന്താണ് താരം. പരുന്ത്, എപ്പോഴെങ്കിലും പരുന്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? താഴ്ന്ന ആകാശത്തിലൂടെ പറക്കുന്ന അനേകായിരം പക്ഷികളെ കീഴയാക്കിക്കൊണ്ട് കുതിച്ചു പൊങ്ങി ഏറ്റവും ഉയരത്തിലൂടെയായിരിക്കും പരുന്ത് പറക്കുക. ഭൂമിയിൽ നിന്ന് ഒരു 100 അടിയൊക്കെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളുടെ എണ്ണം ഏറെയാണ്. 200 അടി ഉയരത്തിലെത്തുമ്പോൾ ആ നിലയിൽ പറക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരും. അങ്ങനെയുള്ളവരുടെ എല്ലാം മുകളിലൂടെയാണ് പരുന്തിൻ്റെ യാത്ര. ആ ഗ്രൂപ്പിൽ, പരുന്തിൻ്റെ ആ ഗ്രൂപ്പിൽ ആളുകൾ വളരെ കുറവായിരിക്കും. പരുന്തിന് സമം പരുന്ത് മാത്രം. ഇനി ദൃഷ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റുക. ഇപ്പോൾ പറഞ്ഞതുമായി വളരെ നല്ല ഒരു സാമ്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. മഹത്തായ നേട്ടങ്ങളിലെത്തിയവരുടെ ഗ്രൂപ്പ് ഏറെ ചെറുതായിരിക്കും. മറ്റുള്ളവരുടെ എല്ലാം മുകളിലൂടെ പറക്കുന്ന ഇവരെ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യും, ശരിയല്ലേ? ഓക്കെ, പരുന്ത് പറക്കുന്നത് ഉയരത്തിൽ മറ്റു പരുന്തുകൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞില്ലേ? അതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ജീവിതത്തിൽ വിജയങ്ങളാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരം ആഗ്രഹമുള്ളവരുമായിട്ട് വേണം നമ്മളും ഇടപഴകേണ്ടത്. എന്തിലും കുറ്റവും കുറവും മാത്രം കാണുന്ന നെഗറ്റീവ് ചിന്താഗതിക്കാരുമായിട്ടാണ് കൂട്ടുകെട്ടെങ്കിൽ ഉയരങ്ങളിൽ എത്തുവാൻ പ്രേരകമായ നമ്മുടെ ഉള്ളിലെ ആ ഒരു സ്പാർക്ക് ഉണ്ടല്ലോ, അത് അണഞ്ഞു പോകാനായി വലിയ താമസമൊന്നും വേണ്ടിവരില്ല. ഓൾറൈറ്റ്, പരുന്തിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്താണെന്നോ? കൊടുങ്കാറ്റ് ഏറെ ഇഷ്ടപ്പെടുന്ന ഏക പക്ഷിയാണത്രേ ഇത്. മറ്റു പക്ഷികൾ പേടിച്ചൊളിക്കുന്ന ആ സാഹചര്യത്തിൽ കൊടുങ്കാറ്റിനൊപ്പം ഉയർന്നു പറക്കും പരുന്ത്. ചിറകുകൾ വിടർത്തി വച്ച് കാറ്റിൻ്റെ ശക്തിയിൽ ചിറകടിക്കാതെ കിലോമീറ്ററുകളോളം പറക്കും. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പ്രതിസന്ധികളായ കൊടുങ്കാറ്റുകൾ ഉണ്ടാകാം. അവയിൽ നിന്നും ഒളിച്ചോടാതെ സധൈര്യം നേരിടാനാണ് പരുന്ത് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. റൈറ്റ്, പരുന്ത് തൻ്റെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുന്നതിൽ നിന്നുകൂടി നമുക്ക് പഠിക്കാം കേട്ടോ. കുഞ്ഞുങ്ങളെ പറക്കമുറ്റാറാകുമ്പോൾ അമ്മ പരുന്ത് അവയെ കൊത്തി കൂടിന് വെളിയിലിടും. ബലമില്ലാത്ത ചിറക് വെച്ച് അവരെ പറക്കാൻ ശ്രമിക്കുമെങ്കിലും അതിന് കഴിയാതെ താഴേക്ക് വീഴും. കുഞ്ഞു ചിറകുകൾ മുറിഞ്ഞ് നിറയെ ചോര പോകും. എങ്കിലും അമ്മ പക്ഷിയുടെ മനസ്സൊന്നും അലിയില്ല. കുഞ്ഞുങ്ങൾ നന്നായി പറക്കാൻ തുടങ്ങുന്നതുവരെ ഈ പ്രവൃത്തി തുടരും അത്രേ. ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വെല്ലുവിളികളെയും ബുദ്ധിമുട്ടുകളെയും വിജയകരമായി സ്വയം നേരിടാനുള്ള ട്രെയിനിങ് ആണ് അമ്മ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നമ്മുടെ പേരൻസും ടീച്ചേഴ്സും മറ്റു മുതിർന്നവരുമൊക്കെ ഇങ്ങനെ ചില വിഷമങ്ങളൊക്കെ നമുക്ക് തരുമ്പോൾ മനസ്സിലാക്കുക, ജീവിതത്തിൻ്റെ കൈപ്പേറിയ മുഖത്തെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്ന പാഠമാണ് അവർ തരുന്നതെന്ന്. ഓൾറൈറ്റ്, പരുന്ത് പകർന്നു തന്ന പാഠങ്ങളിൽ നിന്നും നമ്മൾ ഇനി പാട്ടിലേക്കാണ് ചേക്കേറുന്നത്. കേട്ടുകൊണ്ടിരിക്കാം ബെറ്റ് കോഫി 7 മണി വരെ.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: അഗ്നിപർവ്വതങ്ങൾ, ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ലെങ്കിലും വാർത്തകളിലൂടെയൊക്കെ കണ്ടും കേട്ടും വായിച്ചുമൊക്കെ അറിയാമല്ലോ അല്ലേ. അന്തരീക്ഷത്തിലേക്ക് ചാരവും പുകയുമൊക്കെ ശക്തിയോടെ തെറിപ്പിക്കുന്ന ഈ കൂട്ടർക്ക് 3 അവസ്ഥകളുണ്ട് എന്ന് അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. ആ 3 ഫേസുകളുണ്ടല്ലോ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു താരതമ്യ പഠനമാണ് ബെഡ് കോഫിയുടെ ഈ

0: അവസാന ഭാഗം നടത്തുന്നത്. ഓക്കെ, അഗ്നിപർവ്വതങ്ങളുടെ മൂന്ന് സ്റ്റേജസിൽ ഒന്ന് എക്സ്റ്റിങ്ക്ട് എന്ന അവസ്ഥയാണ്, മിക്കവാറും നാമാവശേഷം മാത്രമായ കണ്ടീഷൻ. ഇനി ഒരിക്കലും പുകയില്ല, പൊട്ടിത്തെറിക്കില്ല എന്ന കണ്ടീഷൻ. ഇങ്ങനെയുള്ള ധാരാളം അഗ്നിപർവ്വതങ്ങളുണ്ട്. അഗ്നി പേരിൽ മാത്രമേ കാണൂ, അത് മാറ്റിവെച്ചാൽ ഒരു സാധാരണമല്ല. നിർഭാഗ്യവശാൽ നമ്മളിൽ പലരും ഈ കാറ്റഗറിയിൽ പെടുന്നവരാണ്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ചലിക്കുന്ന ഒരു പാവയെപ്പോലെ ജീവിതം തീർക്കുന്നവർ. നമ്മിലുള്ള കഴിവും സാമർഥ്യവും ഒക്കെ ഉപയോഗപ്പെടുത്താതിരുന്നാലേ അവയ്ക്ക് ശോഷണം സംഭവിക്കും. റൈറ്റ്, അഗ്നിപർവ്വതങ്ങളുടെ അടുത്ത കാറ്റഗറി ഡോർമൻറ്റ്, നിഷ്ക്രിയമായ അവസ്ഥയിലുള്ളവ. അതായത് ഇപ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഒന്നുമില്ല, എങ്കിലും ഉള്ളിൽ പർവ്വതത്തിനകത്ത് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തിന്? വീണ്ടും ഒരു സ്ഫോടനത്തിന്. ഈ വിഭാഗത്തിൽ, ഈ ഡോർമെൻ്റ് വിഭാഗത്തിൽ പെടുന്നവരുമുണ്ട് നമുക്കിടയിൽ. അവരെ കണ്ടാൽ പലപ്പോഴും തോന്നില്ല വലിയ മിടുക്കന്മാരാണ്, വളരെ കഴിവുള്ളവരാണ് എന്നൊന്നും. പക്ഷേ ഉള്ളിൽ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും നാളത്തെ താരമാവാൻ, തൻ്റെ കഴിവുകളെ പുറത്തേക്ക് പ്രവഹിപ്പിക്കാൻ. അത്തരക്കാർക്ക് വ്യക്തമായ ലക്ഷ്യവും അതിലെത്താനുള്ള ഒരു പദ്ധതിയുമൊക്കെ കാണും. ആ പ്രക്രിയയിലേക്ക് പ്രവേശിക്കാനുള്ള പരിശീലനങ്ങളും ബാക്ക്ഗ്രൗണ്ട് വർക്ക്സുമായിരിക്കും അകത്ത് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്, ആക്റ്റീവ് എന്നതാണ് അഗ്നിപർവ്വതത്തിൻ്റെ മൂന്നാമത്തെ അവസ്ഥ. അവരാണ് വാർത്തകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ മുന്നിലെത്താറുള്ളത്. സ്ഫോടനം മൂലം ജനങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന അപകടങ്ങൾ മാറ്റി നിർത്തിയാൽ ആർക്കും ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ ജ്വലിക്കുന്ന അഗ്നിപർവ്വതം മനോഹരമായ ഒരു കാഴ്ചയാണ്. പുകയും നീരാവിയും ലാവയും ചീറ്റിത്തെറിക്കുന്ന ഒരു പവർഫുൾ ഇമേജ്. ഈ മട്ടിലുള്ള ഒരു വ്യക്തിയും ഇത്ര തന്നെ ഇംപ്രസീവായ ഒരു കാഴ്ചയായിരിക്കും. അവരുടെ കഴിവുകളും പ്രവൃത്തികളും ഒക്കെ ഏറ്റവും മികച്ച രീതിയിലുള്ളതായിരിക്കും. സ്വന്തം മേഖലയിൽ, സ്വന്തം പ്രവൃത്തി മണ്ഡലത്തിൽ ഏറെ തിളങ്ങുന്ന കൂട്ടരുമായിരിക്കും ഇവരെല്ലാം. തൊട്ടു മുൻപ് പറഞ്ഞ ആ നിഷ്ക്രിയമായ അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ റെഡിയാക്കി വച്ചിരുന്ന ഊർജമാകാം ഇപ്പോൾ പുറത്തേക്ക് ഒഴുകുന്നത്, ആക്റ്റീവായ അവസ്ഥയിൽ പുറത്തേക്ക് വരുന്നത്. ആൻഡ് ഈ ഒരു ആക്റ്റീവ് സ്റ്റേജിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കും എന്നതാണ് വസ്തുത. നമ്മൾ പറഞ്ഞ ആദ്യത്തെ സ്റ്റേജിലുള്ള എക്സ്റ്റിങ്ക്ട് സ്റ്റേജിലുള്ള വ്യക്തിയാണെങ്കിൽ കൂടി ആളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൊടി തട്ടിയെടുക്കാനായിട്ടേ ഇനിയും വൈകിട്ടില്ല. നമ്മളിൽ ഉണ്ടായിരുന്ന കഴിവുകൾ ശോഷിച്ചു പോയാലും അവ ഇല്ലാതാകുന്നില്ല. എല്ലാം ഒന്ന് തേച്ചു മിനുക്കിയെടുത്ത് ഒന്നുകൂടി പ്രിപ്പറേഷൻസ് തുടങ്ങുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിലെത്തും, ഡോർമൻറ്റ് സ്റ്റേജിൽ. അവിടെ നിന്നും യഥാർത്ഥമായ ലക്ഷ്യങ്ങളിലേക്കുള്ള കുതിച്ചുചാട്ടത്തിനെ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല അപ്പോൾ. അഗ്രീഡ്? ആ, സോ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണെന്ന്. എന്നിട്ട് അടുത്ത ലെവലിലേക്ക് പോകാൻ എന്ത് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ആക്റ്റീവായ അവസ്ഥയിലാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നോ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? യാ. ഓൾറൈറ്റ്, അപ്പോൾ ബെഡ് കോഫി നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ എല്ലാവരുടെ ഊർജവും പോസിറ്റിവിറ്റിയും നല്ല കിടിലനായി പുറത്തേക്ക് പ്രവഹിക്കട്ടെ എന്ന ആശംസയോടെ സുരേഷ് കാഞ്ഞിരക്കാട് ബൈ പറയുകയാണ്. ടേക്ക് കെയർ, മീറ്റ് യു ടുമോറോ.
1: സൂപ്പർ ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ആകാശവാണി എഫ് എം റെയിൻബോ 107.5 കൊച്ചിയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ബെഡ് കോഫിയാണ്, ഇനി കേൾക്കാം സ്വാഗതം. കൊച്ചി 8:15 വരെ, 7:25 മലയാളം ന്യൂസ്, 8:30 സവാരി ടൈം, 10 പാട്സാപ്പ്, 11 ബാക്ക് ടു ബാക്ക് സോങ്സ്, 11:30 സ്റ്റംപ്ഡ്, 12 യുവർ ചോയ്സ്, 12:50 മലയാളം ന്യൂസ്, 2 ഇംഗ്ലീഷ് ന്യൂസ്, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, വൈകിട്ട് 3 വിവിധ് ഭാരതി പ്രോഗ്രാംസ്, 5 ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്, രാത്രി 7:35 മലയാളം ന്യൂസ്, 8 പവർ പ്ലേ, 9 സാറ്റർഡേ നൈറ്റ് ഫീവർ, 11 ഹിന്ദി ന്യൂസ്, 11:05 ഇംഗ്ലീഷ് ന്യൂസ്.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോൾ ആകാശവാണി എഫ് എം റെയിൻബോയിൽ സ്വാഗതം കൊച്ചിയുടെ സമയമാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു ഞാൻ അമൃത. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ മനോഹരമായ ഗാനങ്ങൾ നമുക്ക് തിരഞ്ഞെടുത്ത് അയച്ചു തന്നിട്ടുള്ളത് കൊച്ചി നസ്രത്തിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ഷെറിൻ ജോബിയാണ്. വാട്സാപ്പിലൂടെയാണ് കേട്ടോ നമ്മുടെ ഗാനങ്ങളെല്ലാം ഇന്ന് അയച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം കേട്ട ഗാനം ഞാവൽപ്പഴങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമായിരുന്നു. രചന മുല്ലനേഴി, സംഗീതം ശ്യാം. 1976 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇനി കേൾക്കാം 1976 തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമായ പൊന്നിയിലെ ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM suryaghar.gov.in.
1: Musically yours, FM Rainbow 106.5.

1973 പുറത്തിറങ്ങിയ മരം എന്ന ചിത്രത്തിൽ പി സുശീലയും പി മാധുരിയും ചേർന്ന് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് കേട്ടോ. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട്. കൊച്ചി നസറത്തിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ഷെറിൻ ജോബി തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം എനിക്ക് ഞാൻ സ്വന്തം എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനം. രചന സത്യനന്ദിക്കാട്, സംഗീതം ശ്യാം. 1979 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

ഭാസ്കരൻ രചിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസും ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ചിത്രം അരക്കള്ളൻ മുക്കാൽ കള്ളൻ 1974 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കൊച്ചി നസ്രത്തിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ഷെറിൻ ജോബി തെരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, കൃത്യം 7:25 FM റെയിൻബോയിൽ മലയാളം വാർത്തകളാണ് തിരുവനന്തപുരം റിലേ. 7:35 സ്വാഗതം കൊച്ചി തുടരുന്നതായിരിക്കും.

0: ഹിറ്റ് സോങ് സൂപ്പർ ഹിറ്റ് ഷോ സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 19-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറും. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ വിശദമായി. 19-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്കാർ മേള നടക്കുന്നത്. പാലക്കാട്ടെ റോസ്കാർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഏതാനും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലെ താൽക്കാലിക സമ്മർദ്ദം പരിഹരിക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം ഇറാനുമായുള്ള പരോക്ഷ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അമിത പ്രതീക്ഷകൾ വേണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ മേലുള്ള ഇറാന്റെ നിയന്ത്രണം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കരുതെന്ന് അഭ്യർത്ഥിച്ച അദ്ദേഹം ജലപാത തുറക്കാൻ സഖ്യകക്ഷികളുടെ സഹായം ആവശ്യമാണെന്നും പ്രതികരിച്ചു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് സംയുക്ത പ്രസ്താവനയിറക്കി ഇന്ത്യയും സൈപ്രസും. ഐക്യരാഷ്ട്രസഭാ ചട്ടക്കൂടിനുള്ളിൽ അന്താരാഷ്ട്ര ഭീകരത സംബന്ധിച്ച സമഗ്ര ഉടമ്പടി അന്തിമമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസും ആവശ്യപ്പെട്ടു. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും ന്യൂഡൽഹിയിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: തീവ്രവാദ ആക്രമണം, ഭീകരവാദത്തിന് ധനസഹായം നൽകൽ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ ചെറുക്കുന്നതിന് കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിയും സൈപ്രസ് പ്രസിഡന്റും എടുത്തു പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനും തീവ്രവാദ റിക്രൂട്ട്മെന്റ് തടയുന്നതിനും കൂട്ടായ ശ്രമം വേണമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുക, തീവ്രവാദ ശൃംഖലകൾ തകർക്കുക തുടങ്ങിയവയ്ക്കും ആഹ്വാനം ചെയ്തു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലും

0: ഒപ്പുവച്ചു. എല്ലാ ഭീകര സംഘടനകൾക്കുമെതിരെ ശക്തമായതും ഏകോപിതവുമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യയും സൈപ്രസും ആവശ്യപ്പെട്ടു. സൈപ്രസ് പ്രസിഡന്റ് ഇന്നലെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് വിരുന്നും ഒരുക്കിയിരുന്നു. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിൽ സൈപ്രസിന് സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കോംഗോയിലെ എബോള രോഗബാധയുടെ പൊതുജനാരോഗ്യ അപകട സാധ്യത ഉയർന്ന നിലയിലെന്ന് ലോകാരോഗ്യ സംഘടന. അതേസമയം ആഗോളതലത്തിൽ കുറഞ്ഞ അപകട സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തുന്നതെന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസസ് പറഞ്ഞു. നിലവിൽ എബോളയെന്ന് സംശയിക്കുന്ന ഏകദേശം 750 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എബോളയുടെ ബോഡി ബുഗിയോ വകഭേദം മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധി കോംഗോയിലും അയൽരാജ്യമായ യുഗാണ്ടയിലുമാണ് വ്യാപിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലുമെത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ കരസേനാ ഉദ്യോഗസ്ഥ മേജർ അഭിലാഷ ബരാക്കിന് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന 3-ാമത്തെ ഇന്ത്യൻ സമാധാന സേനാംഗമാണിവർ. നിലവിൽ ലെബനനിലെ യുവൻ ഇടക്കാല സേനയിലെ ഇന്ത്യൻ ബറ്റാലിയനിൽ വനിതാ എൻഗേജ്മെന്റ് ടീമിന്റെ കമാൻഡറാണ്. ഇന്ത്യൻ സൈന്യത്തിലെ ആദ്യത്തെ വനിതാ കോംബാറ്റ് ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയാണ് മേജർ അഭിലാഷ ബരാക്ക്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ച തുൾസി ഗബ്ബാർഡ്. ഭർത്താവ് എബ്രഹാം വില്യംസിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് തീരുമാനം. അടുത്ത മാസം 30 സ്ഥാനമൊഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അയച്ച രാജിക്കത്തിൽ തുൾസി വ്യക്തമാക്കി. തുൾസി ഗബ്ബാർഡിന്റെ സേവനങ്ങളെ ട്രംപ് പ്രശംസിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 സന്ദർശനത്തിനായി ഇന്ന് കൊൽക്കത്തയിലെത്തും. മദർ തെരേസയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അദ്ദേഹം വിക്ടോറിയ മെമ്മോറിയലും സന്ദർശിക്കും. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 സമർപ്പിക്കാം. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പർവ്വതാരോഹക പര്യവേഷണ സംഘത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ദുർഘടമായ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും മൌണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ദേശീയ പതാക ഉയർത്തിയ ഇവർ രാജ്യത്തിന് അഭിമാനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടെ റെയിൽവേ അടിസ്ഥാന സൌകര്യത്തിൽ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ജലോറിൽ ഭുജ് ബറേലി എക്സ്പ്രസ് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: जोधपुर से दिल्ली की जो वंदे भारत ट्रेन है बहुत ही एक पॉपुलर ट्रेन है. जब से चालू हुई तब से 150% से अधिक इसका रहता था ऑक्यूपेंसी, तो अब इसको 8 से बढ़ाकर यह सीधा 20 में कन्वर्ट कर दिया गया है. साथ ही साथ आज जैसलमेर से अहमदाबाद की सर्विस भी शुरू होगी और जोधपुर में नई गाड़ियां शुरू हो सके इसके लिए एक कोचिंग टर्मिनल की व्यवस्था भी जोधपुर से होगी.
1: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 നഷ്ടത്തിൽ 255 റൺ എടുത്തപ്പോൾ മറുപടിയായി ബംഗളൂരുവിന് 4 200 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26

0: വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 പേർക്ക് നിയമനം. ശ്രീകുമാർ ടി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. സി ജി കടയ്ക്കൽ പ്രസ് സെക്രട്ടറിയും റോയ് മാത്യു മീഡിയ സെക്രട്ടറിയുമാകും. തിലകൻ കെ പി കെ, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായും നിയമിച്ചു. എറണാകുളത്ത് പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19-ാമത് റോസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറും. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.

പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് മലയാളം വാർത്തകളായിരുന്നു. തിരുവനന്തപുരം റിലേ. കൊച്ചി നസ്രത്തിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ശരൺ ജോബി തെരഞ്ഞെടുത്ത ഗാനങ്ങളുമായി സ്വാഗതം കൊച്ചി തുടരുന്നു. ഇനി കേൾക്കാം സുജാത എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ബി ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എ. സൂര്യഗർ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സൂപ്പർഹിറ്റ് സോങ്സ്, സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. Stay tuned.

1979 പുറത്തിറങ്ങിയ ശുദ്ധികലശം എന്ന ചിത്രത്തിൽ ജാനകി പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന ശ്രീകുമാരൻതമ്പി, സംഗീതം ശ്യാം. ഇന്ന് ഇടപ്പള്ളി സെക്ഷൻ പരിധിയിൽ അപകടകരമായ രീതിയിൽ പോസ്റ്റിൽ കെട്ടിയിരിക്കുന്ന ടെലിവിഷൻ നെറ്റ്വർക്ക് കേബിളുകൾ അഴിച്ചുമാറ്റുന്നതുകൊണ്ട് ബാലകൃഷ്ണ മേനോൻ റോഡ്, രണദിവ റോഡ് ഇവിടങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി മുടക്കമുണ്ടാകും എന്നുള്ളൊരു അറിയിപ്പുണ്ട് കേട്ടോ. ഇനി കേൾക്കാം ജാനകി പാടിയ മറ്റൊരു ഗാനം, ചിത്രം പ്രസാദം. രചന പി ഭാസ്കരൻ, സംഗീതം ദക്ഷിണാമൂർത്തി. 1976 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

കണ്ണപ്പൻ ഉണ്ണി എന്ന ചിത്രത്തിൽ യേശുദാസും ജയചന്ദ്രനും ചേർന്ന് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കൊച്ചി നസ്രത്തിൽ നിന്നുള്ള റീംബോ ശ്രോതാവ് ശരൺ ജോബി തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ലിസ്ണറിനെ നമ്മൾ ഒരുപാട് തവണ വിളിച്ചു, എന്നാൽ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് സംസാരിക്കാൻ സാധിക്കുന്നതല്ല, കാരണം ഒരുപാട് നമ്മൾ ട്രൈ ചെയ്ത് കേട്ടോ. അപ്പോൾ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് തിരിച്ചു വിളിക്കുക എന്ന് പറയാണ്. ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം. ചിത്രം സിന്ദൂരച്ചെപ്പ്, രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ദേവരാജൻ. 1971 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

1978 പുറത്തിറങ്ങിയ കടത്തനാട്ട് മാക്കം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രചന പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ. കൊച്ചി നസരത്തിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ശരൺ ജോബി തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലിസണറിനെ ഒരുപാട് തവണ നമ്മളെ വിളിച്ചു, പക്ഷേ കിട്ടിയില്ല. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ പാട്ടുകൾ അയക്കുമ്പോൾ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വെക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. എന്നാൽ മാത്രമേ റെയിൻബോയ്ക്ക് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി കേൾക്കാം ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം രാധ എന്ന പെൺകുട്ടി, രചന ദേവദാസ്, സംഗീതം ശ്യാം. 1979 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 10 മിനിറ്റും 40 സെക്കൻഡും ആകുമ്പോൾ സ്വാഗതം കൊച്ചിയുടെ സമയം ഇവിടെ കഴിയുകയാണ് കേട്ടോ. നമുക്കിനി ഒരു പാട്ട് കൂടി കേൾക്കാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഇന്നത്തെ മനോഹരമായ ഗാനങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നത് കൊച്ചി നസ്രത്തിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് ഷെറിൻ ജോബി ആയിരുന്നു. അപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ ലിസണറിൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. നാളത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം. തൃശ്ശൂർ ജില്ലയിൽ നിന്നും പുരുഷൻ മേച്ചേരി അയച്ച ഗാനങ്ങൾ. ഇന്നത്തെ സ്വാതം കൊച്ചിയിലെ അവസാനത്തെ ഗാനം കേൾക്കാം. ചിത്രം ഒരു പെണ്ണിന്റെ കഥ. രചന വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് പി സുശീല. 1971 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. കൃത്യം 8:15 FM റെയിൻബോയിൽ ഇംഗ്ലീഷ് ന്യൂസാണ് ഡൽഹി റിലേ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് ഇംഗ്ലീഷ് ന്യൂസ് ആയിരുന്നു. ഡൽഹിയിലെ ആകാശവാണി FM Rainbow 107.5 കൊച്ചിയിൽ ഇന്ന് കേൾക്കാം ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പ്രൊഫസർ എൻ ആർ മാധവ മേനോൻ ഇന്റർ ഡിസിപ്ലിനറി സെന്റർ ഫോർ റിസർച്ച് എത്തിക്സ് ആൻഡ് പ്രോട്ടോകോൾസിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുണ്ട്. 5 വർഷത്തെ BSc LLB കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്നതിനായി അധ്യാപകരുടെ പാനൽ തയ്യാറാക്കുന്നതിനാണ് ഇന്റർവ്യൂ നടത്തുന്നത്. ഈ മാസം 25-ാം തീയതി, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ICREP ഓഫീസിലാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. താല്പര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും. www.cusat.ac.in www.cusat.ac.in. ഇനി പറയുന്ന ഫോൺ നമ്പറിലും ബന്ധപ്പെടാം. ഫോൺ നമ്പർ ഇതാണ്: 8078019688. ഒരിക്കൽ കൂടി പറയാം: 8078019688.

കൊല്ലം ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ സുനിത വിമൽ ഈ മാസം 25 കോട്ടയം സിവിൽ സ്റ്റേഷൻ ബാർ അസോസിയേഷൻ ഹാളിൽ സിറ്റിംഗ് നടത്തുന്നുണ്ട്. തൊഴിൽ തർക്ക കേസുകൾ, എംപ്ലോയീസ് ഇൻഷുറൻസ് കേസുകൾ, എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകൾ എന്നിവ പരിഗണിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474-279-2 ഒരിക്കൽ കൂടി പറയാം, 0474-279-2. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ഫുൾ ടൈം സ്വീപ്പർ മെസ്ബോയ് തസ്തികകളിലേക്ക് താൽക്കാലികമായി ജോലി ചെയ്യുന്നതിന് ആളെ ആവശ്യമുണ്ട്. അപേക്ഷകർ കുറഞ്ഞത് 7-ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതും ജോലി ചെയ്യുന്നതിന് ശാരീരിക ക്ഷമത ഉള്ളവരും 50 വയസ്സിൽ താഴെയുള്ളവരുമായിരിക്കണമെന്നുണ്ട്. സമീപ പ്രദേശത്തുള്ളവർക്കും പട്ടികജാതി വിഭാഗക്കാർക്കും മുൻഗണന ഉണ്ടായിരിക്കും. താൽപര്യമുള്ളവർ ഈ മാസം 29 രാവിലെ 11 മണിക്ക് കീഴ്മാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ വെച്ച് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0484-2623-673. ഒരിക്കൽ കൂടി പറയാം, 0484-2623-673.

തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് കരാർ വ്യവസ്ഥയിൽ സൈക്യാട്രിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ഒരു ഒഴിവിലേക്കാണ് കേട്ടോ നിയമനം. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ June 4 രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഇന്റർവ്യൂ നടക്കുന്നതായിരിക്കും. May 28 നടത്താൻ തീരുമാനിച്ചിരുന്ന ഇന്റർവ്യൂ ചില സാങ്കേതിക കാരണങ്ങളാൽ June 4 മാറ്റിയതാണ് കേട്ടോ. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളും പകർപ്പും സഹിതം ഹാജരാകേണ്ടതാണ്.

0: യോഗ്യത സൈക്യാട്രിയിൽ MBBS, MD അല്ലെങ്കിൽ DPM അല്ലെങ്കിൽ DNP. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0486-2233-0030. ഒരിക്കൽ കൂടി പറയാം, 0486-2233-0030.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റും 35 സെക്കൻഡും ആകുമ്പോൾ ആകാശവാണി FM റെയിൻബോയിൽ സവാരി ടൈമിന്റെ സമയമാണ്. സവാരി ടൈം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ യാത്രയിലാണെങ്കിൽ അതെങ്ങനെ വേണമെങ്കിലും ആകാം, ബൈക്കിനോ അല്ലെങ്കിൽ കാറിനോ ബസ്സിനോ ഇനി ഈവൻ സൈക്കിളിനോ നടന്നോ ഒക്കെ ആണെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ ഈ യാത്രയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842428101. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനം റെയിൻബോയിലൂടെ കേട്ട് ആസ്വദിച്ചുകൊണ്ട് യാത്ര സൂപ്പറാക്കാം. അപ്പോൾ ഇന്നത്തെ സവാരി ടൈമിൽ കൂടെ ഞാനുമുണ്ട് അമൃത.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഫസ്റ്റ് ലിസ്ണർ ജോയിൻ ചെയ്യുന്നതിന് ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഞാനാണ്, അജയ് ഘോഷ് ആണ്.
0: അജയ് ഘോഷ്, എവിടുന്നാണ് വിളിക്കുന്നത്?
1: എന്റെ സ്ഥലം പെരിഞ്ഞനാണ്.
0: പെരിഞ്ഞനം. പെരിഞ്ഞനത്തെ എങ്ങോട്ടാണ് യാത്ര?
1: ഞാനിപ്പോ പെരിഞ്ഞത്തുനിന്ന് പ്രയാർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
0: ഓക്കെ, എങ്ങനെയാണ് പോകുന്നത്?
1: ബൈക്കിലാണ് പോണത്.
0: അപ്പോ ബൈക്കിന് പോകുമ്പോ റെയിൻബോ കേട്ടോണ്ട് പോവോ?
1: ഇല്ല, ഞാനിപ്പോ ഉണ്ടല്ല, റെയിൻബോന്റെ സമയമായപ്പോഴും ഞാൻ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കിയിട്ട് മുട്ടത്ത് സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഞാൻ റോഡ് സൈഡിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്.
0: അതല്ല, അതായത് സവാരി ടൈം എപ്പോഴും കേൾക്കുവോ?
1: എല്ലാ ദിവസവും കേൾക്കാറുണ്ട്, ഞാൻ
0: മുടങ്ങാതെ കേൾക്കാറുണ്ട്.
1: സവാരി ടൈം മാത്രമല്ല, ഞാൻ കൊച്ചി റെയിൻബോ എഫ്എമ്മിന്റെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്.
0: ഓക്കെ, ശരി. അപ്പൊ ഏത് പാട്ടാണ് താങ്കൾക്ക് വേണ്ടത്?
1: ഞാനേ ഇത് രജനീകാന്തിന്റെ സിനിമയിലേ അമ്മായി വണങ്ങാതെ ഉയരില്ലയോ എന്ന പാട്ടില്ലേ?
0: ആ, അമ്മായി. ഓക്കെ, മന്നൻ മൂവിയിലെ പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. അമ്മയ്ക്ക് വേണ്ടിട്ടായിരിക്കും ഡെഡിക്കേഷൻ അല്ലേ? അമ്മയുടെ പേരെന്താണ്?
1: വിജയലക്ഷ്മി.
0: വിജയലക്ഷ്മി. ഓക്കെ, അപ്പോ അമ്മയടുത്ത് വിളിച്ച് പറയോ പാട്ട് വെക്കുന്നുണ്ടെന്ന്.
1: ഞാൻ പറയാം.
0: ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്.
0: ഓക്കെ, ശരി കേട്ടോ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ താങ്ക് യു. ഫസ്റ്റ് ലിസണർ ആയിരുന്നു. എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. താങ്ക് യു.
1: വെൽക്കം.
0: പെരിഞ്ഞനത്ത് നിന്നും തൃപ്രയാറിലേക്കുള്ള യാത്രയിലാണ് അജയ് ഘോഷ്. അപ്പോൾ അജയ് ഘോഷാണ് നമ്മളെ വിളിച്ചത്. അമ്മ വിജയലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, ഈ യാത്രയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനം കേൾക്കണമെന്നുണ്ടെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. പാട്ട് കേട്ട് ആസ്വദിച്ച് ഈ യാത്ര ആസ്വദിച്ച് പോകാം. അപ്പോൾ നമ്പർ ഇതാണ്: 0484-242-1011. ഒരിക്കൽ കൂടി പറയാം: 0484-242-1011.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ।
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ।
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്। നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക।
4: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
5: FM Rainbow ൽ സവാരി ടൈം ആണിത്. നമുക്ക് അടുത്ത ലിസണർ ആരാണ് നോക്കാം. ഹലോ,
6: ഹലോ,
5: ഗുഡ് മോർണിംഗ്, ആരാണിത്?
6: ഗുഡ് മോർണിംഗ്, ഞാൻ ഡോക്ടർ അവിൻ സുഭാഷ്.
5: ഡോക്ടർ അവിൻ സുഭാഷ്, ഓക്കെ. അവിൻ എന്നുള്ള പേരിന്റെ അർത്ഥം എന്താണെന്നറിയാവോ?
6: പല മീനിങ്സ് ഉണ്ട്. എന്റെ പാരന്റ്സ് ഓൾവേസ് ഓൾവേസ് വിൻ എന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ആണ് മുന്നോട്ട് പോകുന്നത്.
5: പാരന്റ്സ് എന്താണ് പറയാറുള്ളത്?
6: ഓൾവേസ് വിൻ,
5: ഓൾവേസ് വിൻ. ഓ, അപ്പൊ അങ്ങനെ വിൻ ചെയ്ത് ഡോക്ടറായി.
6: അങ്ങനെയൊക്കെ ഡോക്ടറായി.
5: അങ്ങനെയൊക്കെ ഡോക്ടറായി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
6: വീട്ടില് അച്ഛൻ, അമ്മ, വൈഫ്, രണ്ട് പിള്ളേര്.
5: ഓക്കെ, താങ്കൾ എവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയിലാ?
6: ഞാനിപ്പോ വീട്ടിൽ, നോർത്ത് പറൂർ എന്റെ വീട്. പറൂരിന് ഞാൻ താലൂക്ക് ഹോസ്പിറ്റൽ ഞാറക്കല്ല ഫിസിഷ്യനാണ്.

0: ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് തിരക്കുള്ള ദിവസമാണോ?
1: തിരക്കുള്ള ദിവസമാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: പോയിക്കൊണ്ടിരിക്കും. എവിടെ എത്തി എന്നിട്ട്?
1: ഞാനിപ്പോ എടവനക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കോണവഴി.
0: ശരി, അവിടെ എത്തി. ബ്ലോക്ക് ഉണ്ടോ?
1: അതില്ല, സ്ലോ മൂവിങ് ട്രാഫിക്കേ ഉള്ളൂ, വലിയ ബ്ലോക്ക് ഇല്ല.
0: മഴയുണ്ടോ?
1: മഴ ചെറുതായിട്ട് ചാർന്നുള്ളൂ.
0: ചാർന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണോ സവാരി ടൈമിലേക്ക് വിളിക്കുന്നത്? ശരി, എന്ത് തോന്നി ഇന്ന് വിളിക്കാൻ?
1: ഇന്ന് പെട്ടെന്ന് ഇതിനു മുന്നത്തെ അമ്മേനെ കുറിച്ച് പറയാൻ തോന്നിയില്ല.
0: ഓ, അങ്ങനെ വിളിച്ചതാണ്. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് സംസാരിക്കാൻ സാധിച്ചല്ലോ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും വീട്ടിലെല്ലാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ, വൈഫിന്റെയും കുട്ടികളുടെ ഒക്കെ. കൃഷ്ണ, മാധവ്. ഓക്കെ,
1: സുഭാഷ്.
0: അച്ഛൻ സുഭാഷ്. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
1: അച്ഛന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, വചനം എന്ന് പറഞ്ഞ ഫിലിമിലെ നീർമിഴി പീലിയിൽ.
0: ഓക്കെ, അപ്പോ അച്ഛൻ സുഭാഷിന് വേണ്ടിയിട്ട് മകൻ അവിൻ ചോദിക്കുന്ന ഗാനം അല്ലെ? അച്ഛനോട് വിളിച്ച് പറയോ പാട്ട് ചോദിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞോളൂ അച്ഛനോട്. അച്ഛാ, ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പാട്ടാണ് ഇപ്പൊ റെയിൻബോയിലൂടെ കേൾക്കുന്നത്. ചിലപ്പോ വിശ്വസിക്കില്ല കേട്ടോ, കാരണം നമ്മളിപ്പോ പറയുമ്പോഴത്തേക്കും ആള് കേൾക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ ഒരു മെഡിക്കൽ ഫാമിലിയാ അല്ലേ? അപ്പൊ ഡോക്ടറിന്റെ ഹൃദയത്തിനുള്ളിൽ ഒരു കലാഹൃദയം ഉണ്ടോ? പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഉള്ളില്?
1: ഇത് കേൾക്കണ എന്റെ പറവുള്ള എല്ലാ പേഷ്യൻസും ഇത് കേൾക്കണ്ടാവും പലരും.
0: ഓ,
1: അത്യാവശ്യം പേഷ്യൻസ്. അപ്പൊ അവരും എന്നെ ഐഡന്റിഫൈ ചെയ്യണ്ടാവും. പൊതുവെ ഞാൻ ഇങ്ങനെ വിളിക്കാത്തതാണ്, വിളിക്കണമെന്നൊന്നും താല്പര്യമില്ല, പക്ഷേ എനിക്കൊന്നും വിളിക്കണം തോന്നിയോണ്ട് വിളിച്ചിട്ടുണ്ടോ.
0: പിന്നെ പ്രത്യേകിച്ച് എന്റെ സൗണ്ട് കൂടി കേട്ടപ്പോ വിളിക്കാൻ തോന്നിയിട്ടുണ്ടാവും. ശരി ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടി, പേഷ്യൻസിന് വേണ്ടിയിട്ട്, സ്പെഷ്യൽ ആയിട്ട് അച്ഛന് വേണ്ടിയിട്ട് ഈ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ, സുഭാഷ് അവിന്റെ അച്ഛന് വേണ്ടിയിട്ട്. ഓക്കെ ഡോക്ടർ, താങ്ക് യു സോ മച്ച് സംസാരിക്കാൻ സാധിച്ചല്ലോ കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഡോക്ടർ അവിൻ സുഭാഷാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം ജോലിസ്ഥലത്തേക്ക് യാത്രയിലാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രിയപ്പെട്ട അച്ഛന് വേണ്ടിയിട്ട്, സുഭാഷിന് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, നിങ്ങളുടെ യാത്ര സ്പെഷ്യൽ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04 24 24 2811.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: ഞാൻ സാജൻ.
0: സാജൻ, എവിടുന്ന് ആണ് വിളിക്കുന്നത്? എങ്ങോട്ടുള്ള യാത്രയിൽ? അതായത് ഇപ്പൊ എവിടുന്ന് എങ്ങോട്ട് പോയപ്പോഴാണ് വിളിച്ചോണ്ടിരുന്നത്? പണിസ്ഥലത്തേക്ക്? ആ ശരി ശരി. അപ്പൊ എവിടെയാ വീട്? എവിടെയാ
1: വീട്? കരിമാലൂരിന്റെ അടുത്ത്, വെട്ടാമ്പടി.
0: ആ ഓക്കെ. ഈ സ്ഥലം ഒന്നും ഞാൻ കേട്ടിട്ടില്ല. അറിയാവുന്ന ഒരു സ്ഥലം പറയോ ഇതിന്റെ അടുത്ത്? ആദ്യം പറഞ്ഞ നീർക്കോടോ? ചേട്ടാ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അതിന്റെയാണോ ടെൻഷൻ? അപ്പൊ ടെൻഷൻ ഒക്കെ ഒഴിച്ച് മാറ്റി, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സംസാരിച്ചോ കേട്ടോ. ഓക്കെ. നീർക്കോട്. അപ്പൊ പണിസ്ഥലം എവിടെയാ? പുത്തൻവേലിക്കര. ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
1: ഭാര്യ ധന്യ, അയന, നയന, രണ്ട് മക്കള്.
0: രണ്ട് മക്കള്. ഓക്കെ. അപ്പൊ ഡെയിലി പുത്തൻവേലിക്കരയിലോട്ട് പോവോ?
1: ഡെയിലി അല്ലേ, പല സ്ഥലത്തും ഉണ്ടാവും. അങ്ങനെ മാറി മാറി.
0: എങ്ങനെയാ യാത്ര ചെയ്ത് വന്നിട്ട്?
1: ടൂ വീലറിന്.
0: അപ്പൊ സവാരി ടൈം കേൾക്കാറുണ്ടോ?
1: പിന്നെ ഉള്ള സമയത്തൊക്കെ കേൾക്കും. പിന്നെ മറ്റേ രണ്ടും മാറി മാറി കേൾക്കും. എപ്പം മെയിൻ ചാനലും കേൾക്കും, ഇതും കേൾക്കും.
0: എന്നിട്ട് ഇന്നാണോ ആദ്യമായിട്ട് സവാരി ടൈമിൽ വിളിച്ചത്?
1: സവാരി ടൈമിൽ ഇന്ന് ആദ്യമായിട്ട് കിട്ടിയ.
0: ശരി. ഓക്കെ. അപ്പൊ ഏത് പാട്ടാ താങ്കൾക്ക് കേൾക്കാൻ ആഗ്രഹം?
1: മിക്ക ജോസഫിലെ പണ്ട് പാടവരമ്പത്തിലൂടെ എന്നുള്ളൊരു പാട്ടില്ലേ മാഡം?
0: ആ ഓക്കെ.
1: ആ പാട്ടാ കേൾക്കണ്ടേ?
0: ശരി. പേര് വിളിച്ചാ മതി കേട്ടോ. അമൃത എന്നാണ് എന്റെ പേര് കേട്ടോ.
1: ശരി അമൃത.
0: അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ട് ജോസഫിലെ പാട്ട് കേൾക്കാം കേട്ടോ. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ എന്റെ വീടിന്റെ അടുത്തൊരു ചായക്കര അടുത്തൊരു സലീം,
0: ശരി ശരി. അപ്പോ എന്തെങ്കിലും എല്ലാവരും

0: ഈ പിന്നെ എന്റെ ഭാര്യ ധന്യക്ക് പ്രത്യേകം ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ശരി ശരി, അപ്പൊ എല്ലാരോടും വിളിച്ച് പറഞ്ഞോ കേട്ടോ പാട്ട് വരുന്നുണ്ടെന്ന്.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ, താങ്ക് യു
0: താങ്ക് യു താങ്ക് യു.
1: സാജനാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം നീർക്കോട് നിന്ന് പണിസ്ഥലമായ പുത്തൻവിളിക്കരയിലെത്തി. അപ്പോൾ ഈ ഒരു യാത്രയിൽ കുറേ നേരമായി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോഴാണ് കിട്ടിയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജോസഫിലെ പാട്ടാണ് കേൾക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്പെഷ്യൽ ഡെഡിക്കേഷൻസ് ഒക്കെ പറഞ്ഞ് നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, വേഗം റെയിൻബോയിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04 84 24 28 101. ഒരിക്കൽ കൂടി പറയാം, 04 84 24 28 101.

ജോസഫിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്പെഷ്യൽ ഡെഡിക്കേഷൻസ് ഒക്കെ പറഞ്ഞ് നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, വേഗം റെയിൻബോയിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെട്ടോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842428101.

0: ശവാരി ടൈമിലെ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ് ഇത്?
1: ഗുഡ് മോർണിംഗ്, എന്റെ പേര് സംഗീത്.
0: സംഗീത്. സംഗീത് എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ എറണാകുളം.
0: എറണാകുളം. എങ്ങോട്ടുള്ള യാത്രയിലാണ്?
1: ഇപ്പോൾ അമ്പലം തീർത്ഥാടനം പോലെ രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴാനായിട്ട്.
0: എന്തിനാ ഇന്ന് ഫുള്ള് യാത്രയാണോ?
1: അമ്പലം ഭക്തിമാർഗം.
0: ഭക്തിമാർഗം. ഓക്കെ, ആരൊക്കെ ഉണ്ട് കൂടെ? എന്നിട്ട്
1: കൂടെ ഫ്രണ്ട്സ് ഉണ്ട്.
0: എത്ര എത്ര പേരുള്ള യാത്രയാണ്?
1: ഞങ്ങള് മൂന്ന് പേരേ ഉള്ളൂ.
0: മൂന്ന് പേര്. എങ്ങനെ യാത്ര ചെയ്യുന്നേ?
1: കാറിലാണ്.
0: കാറിലാണ്? ഓക്കെ. അപ്പൊ ഇപ്പൊ എവിടെയാ നിക്കുന്നേ?
1: ഇപ്പോൾ കറന്റ് ചോറ്റാനിക്കര.
0: എത്ര മണിക്ക് തുടങ്ങി യാത്ര ഇന്ന്?
1: ഞങ്ങള് ഏഴേമുക്കാലൊക്കെ.
0: ഓക്കെ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ?
1: ഇല്ലില്ല, ഇനിയാണ് കഴിക്കുന്നത്.
0: ശരി, അപ്പൊ എന്താ ആദ്യമായിട്ട് വിളിച്ചതാണോ ഇന്ന് സവാരി ടൈമിലേക്ക്?
1: അതെ, നിങ്ങളുടെ FM കേട്ടോണ്ടിരുന്നപ്പോ വിളിച്ച.
0: കേൾക്കാറുണ്ടായിരുന്നോ?

0: ഞാനങ്ങനെ കേൾക്കുന്ന ആളല്ലേ, ഇങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോ.
1: അപ്പൊ എന്നോട് വിളിച്ചു, എന്നോട് പറഞ്ഞത് വിളിച്ചാൽ എടുക്കൂ എന്നറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണെന്നല്ലേ?
0: ഇത് കേട്ടത് നിങ്ങൾ നമ്പർ പറയുന്ന കേട്ടെ, അപ്പൊ പെട്ടെന്ന് മൊബൈൽ എടുത്തപ്പോൾ അടിക്കാൻ പറ്റില്ല, പിന്നെ ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് വിളിച്ചത്. എടുക്കുമോ അറിയണമല്ലോ.
1: അതെ അതെ, അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തപ്പോ അപ്പൊ തന്നെ കിട്ടിയല്ലേ, ഇപ്പൊ
0: അതെ അതെ
1: വിശ്വാസമായില്ലേ എടുക്കുംന്ന്?
0: ആ വിശ്വാസമായി വിശ്വാസമായി.
1: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടിൽ അച്ഛൻ അമ്മ അനിയത്തി അമ്മമ്മ എല്ലാരും ഉണ്ട്.
1: എല്ലാരും ഉണ്ട്. സംഗീത് എന്ത് ചെയ്യുവാണ്?
0: ഞാൻ എറണാകുളം ഗിരിധർ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യാം.
1: വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ സംഗീതം എന്നുള്ള പേര് പോലെ സംഗീതമുണ്ടോ ഉള്ളിൽ?
0: ആ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ മാത്രം പാടും.
1: ഓക്കെ, ബാത്റൂം സിംഗർ ആണോ?
0: ആ അതെ അതെ.
1: രണ്ടു പേര് പാടണം എന്നുണ്ടോ?
0: ഇല്ലില്ല.
1: ഓക്കെ, സാധാരണ പേരിടുമ്പോ ആ പേരിന്റെ ഒരു ക്വാളിറ്റി നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും, ശരിയല്ലേ?
0: ആ ഉണ്ടോ ഉണ്ടോ.
1: ഓക്കെ,
0: അതാണ് ആ ക്വാളിറ്റി, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ
1: ഒറ്റയ്ക്ക്.
0: മാത്രമേ ഉള്ളൂ.
1: ഓക്കെ, ആ പാട്ട് പരസ്യമാക്കണമെന്നുണ്ടോ?
0: ഓ അന്നേരം ആ മൂടനുസരിച്ച് ആ പാട്ട്.
1: അതെ, അതെ,
0: ഓക്കെ.
1: അതായത് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ട് പാടുമ്പോ കിട്ടുന്ന
0: ഉം
1: ഒരു
0: ആ
1: ഫീൽ ഇപ്പൊ
0: മനസ്സിലായി.
1: പരസ്യമായിട്ട് പാടണം എന്നുണ്ടോന്ന്?
0: ഓ അങ്ങനെ ആ ഇല്ലില്ല.
1: ശരി, ഓക്കെ. അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് കേൾക്കാൻ ആഗ്രഹം?
0: കീർത്തിചക്രയുടെ പാട്ടാണ്.
1: ശരി, ഖുദാസെ എന്നുള്ള പാട്ടല്ലേ?
0: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ ഏത്, ഇത് ആർക്ക് വേണ്ടിട്ട് ഡെഡിക്കേഷൻ എന്ന്?
0: ഇത് എല്ലാ പട്ടാളക്കാർക്കും വേണ്ടിയാണ് എന്റെ ഡെഡിക്കേഷൻ.
1: ശരി.
0: എന്റെ കാരണം എന്റെ ഡാഡി ഒരു സോൾജറാണ്.
1: ഓ
0: അതെ, അപ്പം എല്ലാ പട്ടാളക്കാർക്കും വേണ്ടിയാണ്.
1: ശരി, ഡാഡിയുടെ ഡാഡിയുടെ പേരെന്താ?
0: സതീഷ് കുമാർ.
1: ആള് വീട്ടില് ഇല്ലേ?
0: ആ ഇപ്പം റിട്ടയർഡ് ആയി, ഇപ്പം നാട്ടിലുണ്ട്. നാട്ടിലുണ്ട്, നാട്ടില് കമ്പനി വർക്ക് ചെയ്യാം.
1: ഓക്കെ, സതീഷ് കുമാർ അല്ലേ?
0: അതെ അതെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഡാഡിക്ക് വേണ്ടിയിട്ട് അടുത്ത ഗാനം കേൾക്കാം. അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് എല്ലാ പട്ടാളക്കാർക്കും വേണ്ടിട്ട്, അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് എല്ലാരും ഡെഡിക്കേഷൻ, അച്ഛൻ അമ്മ ഡാഡി എങ്ങനെയൊക്കെയാണ് വരുന്നത്? എന്തായാലും അല്ലെ, നല്ലൊരു ദിനം, സന്തോഷമായി. അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
0: താങ്ക്
1: യു. സംഗീതാണ് നമ്മളെ വിളിച്ചത്. അദ്ദേഹം ഇന്നൊരു തീർത്ഥാടനത്തിനാണ്, എല്ലാ അമ്പലത്തിലും തൊഴുതിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാവരുടെയും കൂടെ തൊഴുത് മടങ്ങാനുള്ള ഒരു തീരുമാനത്തിലാണ്. എന്തായാലും നല്ലൊരു തീരുമാനമാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം കീർത്തിചക്ര മൂവിയിലെ പാട്ടാണ്. എല്ലാ പട്ടാളക്കാർക്കും സ്പെഷ്യലി അച്ഛന് വേണ്ടിയിട്ടും, സതീഷ് കുമാർ അച്ഛന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ യാത്ര മനോഹരമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനം റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇനി പറയുന്ന നമ്പറിലേക്ക് വേഗം വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04842428101. ഒരിക്കൽ കൂടി പറയാം, 04842428101.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈം ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ലെസ്ണ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഹാരിസ് ആണ്.
0: ഹാരിസ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊച്ചി. എങ്ങനെയാണ് കൊച്ചിയിൽ എത്തിയത്? എയർപോർട്ടിൽ, കൊച്ചി എയർപോർട്ടിൽ നിന്ന് ചേട്ടനെ കൊണ്ടുവരാൻ പോവാണോ? ഓ, എവിടെന്നാ വരുന്നത്?
1: കോട്ടക്കൽ.
0: കോട്ടക്കൽ. ചേട്ടൻ എവിടെന്നാ വരുന്നേ? ചേട്ടൻ എവിടെന്നാണ് ലാൻഡ് ചെയ്യുന്നത്? ദുബായിന്ന്. എത്ര നാള് കൂടിയിട്ടാ വരുന്നേ? രണ്ടു മാസം പോയിട്ട് വേഗം വരികയാണോ അപ്പോ? ഓ, എമർജൻസി ലീവിന്. ഓക്കെ, അപ്പൊ ആരൊക്കെ ഉണ്ട് കൂടെ? ജ്യേഷ്ഠന് എത്ര പിള്ളേരുണ്ട്? നാല് മക്കളുണ്ട്. നാല് മക്കളും ഹാരിസും കൂടിയാണോ യാത്ര? ഓക്കെ, അപ്പോ കുട്ടിപ്പാട്ടാളായിട്ട് ത്രില്ല് ആയിട്ട് എല്ലാരും കൂടി പോവാണ് അല്ലേ, ട്രിപ്പ് അടിച്ച്. ശരി, വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ? ഓക്കെ, അപ്പോ എന്ത് തോന്നി ഇന്ന് വിളിക്കാൻ? കുട്ടികൾക്ക്, കുട്ടികളുടെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ആ, കേട്ടു കേട്ടു, എല്ലാരും ഒരേപോലെ കോറസിൽ പറഞ്ഞു.

0: ആ കൊച്ചു പിള്ളേരാ അല്ലേ?
1: കൊച്ചുപിള്ളേരാ.
0: ശരി ശരി. അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: അവരെന്താ ഒരു ഓളങ്ങളിൽ നിന്നുള്ള
0: ആ
1: പാട്ടാണ്.
0: ഓണവെയിൽ ഓളങ്ങളിൽ. ശരി. അപ്പോ കുട്ടികളുടെ അടുത്ത് ഒന്ന് പേര് പറയാൻ പറഞ്ഞോ? സ്പീക്കറിലാണെങ്കിൽ ഓരോരുത്തരുടെ പേര് പറയാൻ പറഞ്ഞോ? കഴിഞ്ഞോ?
1: ഒരു ചെറിയ കുട്ടികളാ.
0: ആ ശരി. അപ്പൊ എന്തെങ്കിലും സന്തോഷം കണ്ടിട്ട് സംസാരിക്കാൻ സാധിച്ചല്ലേ. അപ്പൊ എന്തെങ്കിലും ചേട്ടന്റെ പേരെന്താ പറഞ്ഞത്?
1: മുഹമ്മദ് അലി.
0: മുഹമ്മദ് അലി. അപ്പോ ചേട്ടൻ വരുമ്പോ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കുക. അപ്പൊ ചേട്ടനായിട്ട് തിരിച്ചു പോകുമ്പോ അടിപൊളിയായിട്ട് സേഫായിട്ട് വീട്ടിലേക്ക് എത്തുക കേട്ടോ. അപ്പൊ താങ്ക് യു,
1: വെൽക്കം.
0: ബൈ. ഹാരിസ് ആണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹം കോട്ടയ്ക്കൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. കുട്ടിപ്പട്ടാളാക്കിയായിട്ടാണ് പോകുന്നത്. ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരാനാണ് പോകുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ യാത്രയിൽ അവരാവശ്യപ്പെട്ട ഗാനം ഓണവെയിൽ ഓണങ്ങളിൽ നിന്ന് തുടങ്ങുന്ന പാട്ടാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. സവാരി ടൈം എന്ന് പറയുന്നത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ ടൈം 10 മണിവരെയാണ്. ഇനിയും വിളിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04-84-242-8101. ഒരിക്കൽ കൂടി പറയാം, 04-84-242-8101.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5
3: ആകാശവാണി FM റെയിൻബോയിൽ സവാരി ടൈമിൽ അടുത്ത ലിസണർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ആരാണിത്? ഇവ കുട്ടി ലിസണർ ആണോ? കുട്ടിയാണോന്ന് പേടിച്ചാണോ സംസാരിക്കുന്നേ? ടെൻഷൻ ഉണ്ടോ? എന്തിനാണ് ടെൻഷൻ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത് മോള്. എത്രയിലാ പഠിക്കുന്നത് ഇവ? എട്ടിലേക്കാകാണ്. ഓക്കെ, ആരൊക്കെയുണ്ട് കൂടെ? എങ്ങോട്ട് ആണ് യാത്ര? എവിടെ നിന്നാ യാത്ര?
4: ഞങ്ങൾ പെരുമ്പാവൂര്. എന്റെ കൂടെ അമ്മ, അപ്പ, അനിയൻ, പിന്നെ
3: ജോസേട്ടൻ. ആരാണ്? ഹലോ, നീബ്ര. ഓക്കെ, എങ്ങോട്ട് ട്രിപ്പ് പോവാണോ? അമ്മ വീടാണ് പെരുമ്പാവൂര്. ശരി, ഓക്കെ. അപ്പോ ഏത് പാട്ടാ മൂക്ക് കേൾക്കാൻ ആഗ്രഹം? പാട്ട് പാടുവോ?
4: ഇല്ല.
3: പാടണോ? രണ്ടുപേരി ഇല്ല. ശരി, അപ്പയുടെ അമ്മയുടെ ഒക്കെ പേര് പറഞ്ഞോ.
4: അമ്മയുടെ പേര് സയന. അപ്പന്റെ പേര് ബിനു.
3: അനിയന്റെ പേര്?
4: അനിയന്റെ പേര് ഇവാൻ.
3: ഇവാൻ. അപ്പോൾ ഇവായും ഇവാനും അല്ലേ? നല്ല പേരാണല്ലോ. ശരി, അപ്പം നമുക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കാം? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവയാണ് നമ്മളെ വിളിച്ചത്. ഇവ ഫാമിലിയോട് കൂടെ പെരുമ്പാവൂരിലേക്കുള്ള അമ്മ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ എന്തായാലും ഇവ ആവശ്യപ്പെട്ട ഗാനം ആവേശ മൂവിലെ സോങ്ങാണ്. നമുക്ക് എന്തായാലും അത് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണോ ഇത്? അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ വേഗം റെയിൻബോയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242811. ഒരിക്കൽ കൂടി പറയാം: 0484242811.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: You are listening to FM Rainbow 107.5.
3: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ അടുത്ത ലിസ്ണർ ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
4: ഞാൻ ഡോക്ടർ വീനസ്.
3: ഡോക്ടർ വീനസ്?
4: വീനസ്.
3: ഓ, ലൈഫ് ടൈം ഫുൾ ശുക്രനാണോ? എന്ത് വേണമെങ്കിലും പറയാം. ഫുൾ ടൈം ഹാപ്പി?
4: ഫുൾ ടൈം ഹാപ്പി എന്ന് വെച്ചാൽ ഞാൻ അഡീഷണൽ ഡയറക്ടർ ആയിരുന്നു, ആരോഗ്യവകുപ്പില് DMO ആയിരുന്നു.
3: അപ്പം
4: അങ്ങനത്തെ എന്റെ കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പിന്നെ ഞാൻ കുറച്ച് എഴുതുന്ന ആളാണ്, 3 ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ധാരാളം ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഹസ്ബൻഡും കൂടി ഇതിനകം റിട്ടയർമെന്റിന് ശേഷം ഒരു 39 കൺട്രീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. Still want to continue the journey.
3: അപ്പൊ ഒരു VIP ആണ്, ഒരു VIP ലൈഫ് ആണ്.
4: പിന്നെ പെയിന്റ് ചെയ്യാറുണ്ട്, എല്ലാം മീഡിയം വെച്ച് പെയിന്റ് ചെയ്യാറുണ്ട്. പഠിക്കാതെ തന്നെ.
3: പാട്ട് പാടുമോ?
4: പാട്ട് പഠിച്ചതൊന്നുമില്ല, മൂളിക്കൊണ്ട് നടക്കാറുണ്ട് എല്ലാ ജോലിയുടെ ഇടയ്ക്ക്.
3: ശരി, ഓക്കെ. അപ്പൊ എന്തെങ്കിലും യാത്രയിലാണ്, എങ്ങോട്ടാണ് യാത്ര?
4: ഞങ്ങള് ചെറുതുരുത്തിയിലേക്ക് പോവാണ്.
3: ചെറുതുരുത്തിയിൽ എന്താണ് വിശേഷം?
4: അത് മോഹൻ എന്റെ ഹസ്ബൻഡാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയർ ആയിരുന്നു.
3: ഓക്കെ.
4: അവര് മോഹൻ പഠിച്ചത് അകത്തേത്തറ എഞ്ചിനീയറിംഗ് കോളേജ്, NSS കോളേജ് പാലക്കാടാണ്.
3: പിന്നെ
4: അവരുടെ ഗെറ്റ് ടുഗദർ ആണ് അവിടെ ഒരു റിസോർട്ടിൽ വെച്ച്.
3: ഓ,
4: അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
3: ഇപ്പൊ എവിടെ എത്തിയെന്നിട്ട്?
4: ഇപ്പൊ ഞങ്ങള് അങ്കമാലി.
3: അങ്കമാലി. അപ്പൊ നിങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളോ?
4: ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് സമയത്തിനകം ഫ്രണ്ട്സുമായിട്ട് ഒരു റീയൂണിയൻ.
3: കാറിനാണോ പോകുന്നേ?
4: കാറിനാ പോകുന്നേ.
3: ഓ ശരി.
4: ഡ്രൈവ് ചെയ്തോണ്ടിരിക്കും.
3: മക്കളൊക്കെ എന്ത് പറയുന്നു?
4: അല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ.
3: നിങ്ങൾ രണ്ടിനും മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഹാപ്പി ആണ് ലൈഫ്? വീനസ് എന്നുള്ള പേര് കേട്ടപ്പോ തന്നെ മനസ്സിലായി ഫുൾ ഹാപ്പി മോഡാണെന്നുള്ളത്.
4: അത് ഞാൻ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
3: അപ്പൊ ഈ ഒരു പേര് കേൾക്കുമ്പോ എല്ലാരും
4: ചെയ്തുകൊണ്ടിരിക്കുന്നു.
3: പേര് കേൾക്കുമ്പോ എല്ലാരും

0: ചോദിക്കാറുണ്ടോ? കാരണം മലയാളികൾക്ക് വീനസ് എന്നുള്ളതൊക്കെ പേര് പറയുന്നത് റയറല്ലേ.
1: ആ റയറാണ്. പലപ്പോഴും അതിന്റെ ഒരു ഭീകരത അല്ലെങ്കിൽ ഒരു ഡിസന്റേജ് അനുഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻറ്റേജ്,
0: അഡ്വാൻറ്റേജ്
1: പലപ്പോഴും നമ്മുടെ മലയാളികള് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയല്ലാതെ ആയിരിക്കും മിക്കവാറും.
0: ഓ
1: വേണു
0: ശരി.
1: വിളിക്കുന്നത് വേണു എന്ന് കാണുമ്പോ തന്നെ വി എൻ യു എസ് ആണല്ലോ.
0: അതെ അതെ അതെ,
1: വി എൻ യു എന്ന് കാണുമ്പോ തന്നെ വേണു എന്നുള്ള ഒരു അസംഷനില്
0: എല്ലാരും അങ്ങനെ വിളിക്കും.
1: എന്നുള്ള തരത്തില് മെയിൽസിനെ നോക്കാറുണ്ട്, മെയിൽ സൈഡിലേക്ക് നോക്കാറുണ്ട് അറ്റൻഡൻസ് വിളിക്കുമ്പോ പോലും.
0: ഓ
1: അതുപോലെ തന്നെ ഇപ്പോഴും ഈ പേര് റയറസ്റ്റ് പേരായതുകൊണ്ട് ആളുകൾക്ക് അത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നാറുണ്ട്. പക്ഷെ പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അവർ മിക്കവാറും ഇതുപോലെ തന്നെ പ്രൊനൗൺസ് ചെയ്തിട്ട് അവരും പറയും റയറസ്റ്റ് നെയിം ആണല്ലോ എന്ന്.
0: അതെ. അപ്പൊ ഈ പേര് ആരായിട്ടത് പാരന്റ്സിനോട്?
1: എന്റെ മൂത്ത ബ്രദർ, എൽഡസ്റ്റ് ബ്രദർ ആണ്.
0: എൽഡസ്റ്റ് ബ്രദർ. എങ്ങനെയാണ് ആ ഒരു വീനസിനോടുള്ളൊരു ഇഷ്ടം വന്നത് പേരിടാൻ?
1: അത് എൽഡസ്റ്റ് ബ്രദർ എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഒരു 20 ഇയേഴ്സിന്റെ വ്യത്യാസമുണ്ട്.
0: ഓ, അത്രയും എൽഡസ്റ്റ് ബ്രദർ.
1: അത്ര വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ധാരാളം വായിക്കുന്ന ഒരാളായിരുന്നു, അതുകൊണ്ടായിരിക്കണം എനിക്ക് പേര് തന്നത്. എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ മനുഷ്യരുടെ പേരില്ലാത്ത ഗോഡ്സിന്റെ പേരുള്ള ആളുള്ളൂ.
0: അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതില്. ആദ്യമായിട്ടാണ് സവാരി ടൈം കേൾക്കാറുണ്ടോ?
1: എല്ലാ ദിവസം കേൾക്കാറുണ്ട്. പക്ഷെ വിളിച്ചത് ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്നൊരു നല്ല ദിവസമാണ്, മോഹന് സന്തോഷമുള്ള ദിവസമാണ്. മോഹന് മാത്രമല്ല ഞങ്ങൾക്കും എല്ലാവർക്കും. ഞങ്ങള് ലേഡീസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരുടെ പാരലായിട്ട്, എൻഎസ്എസ് കോളേജ് എഞ്ചിനീയറിംഗിന്റെ ഇവര് ഹസ്ബൻഡിന്റെ ഗ്രൂപ്പിന് പാരലായിട്ട് ഞങ്ങളൊരു അകത്തേത്തറ പെൺകൂട്ടം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്.
0: ശരി.
1: അപ്പൊ ഞങ്ങള് എല്ലാവരും കാണുന്നതിന്റെ ഒരു സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അപ്പൊ എന്തായാലും ഇന്ന് അടിച്ചു പൊളിക്കണം.
1: അപ്പൊ ഒരു ഡെഡിക്കേഷൻ പറയാനുണ്ട്.
0: പറഞ്ഞോ.
1: മോഹന്റെയും ഫ്രണ്ട്സിന്റെയും ഈ ഗെറ്റ് ടുഗദർ, ഞങ്ങളുടെയും ഗെറ്റ് ടുഗദർ ഏറ്റവും ഭംഗിയായി കലാശിക്കാനും എല്ലാവർക്കും എൻജോയ്മെന്റ് കിട്ടാനും. സാധാരണഗതിയിൽ ഗെറ്റ് ടുഗദറിന് പോയി കഴിഞ്ഞാല് നമ്മൾക്കൊരു 10 ഇയർ സെറ്റ് ചെയ്തിട്ടാണ് നമ്മള് വരിക. എനിക്കും ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിന്റെ മെഡിസിൻ പഠിച്ച ഗ്രൂപ്പും ഇതുപോലെ തന്നെ ഗെറ്റ് ടുഗദറിന് പോകുമ്പോ വളരെ സന്തോഷത്തോടു കൂടി കുറെ പ്രായം കുറഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരിക. അല്ലെങ്കിലും പ്രായം എന്നൊരു തോന്നൽ ഇതുവരെ വന്നിട്ടില്ല.
0: അതെ, സംസാരത്തിലും തോന്നില്ല. സംസാരത്തിലും ആ ഉഷാറും ചുറുറുക്കും ഒക്കെ ഉണ്ട് കേട്ടോ.
1: അപ്പൊ ഇതായാലും സന്തോഷം ഇങ്ങനെ വിളിച്ചിട്ട് അപ്രതീക്ഷിതമായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അവരുടെ ഡെഡിക്കേഷൻ പറയാന്ന് വിചാരിച്ചിട്ട്. സന്തോഷമുണ്ട്.
0: അപ്പൊ ഇന്ന് ഗെറ്റ് ടുഗദറിലെ വരുന്ന
1: എല്ലാവർക്കും,
0: മോഹന്റെ എല്ലാ കൂട്ടുകാർ, ഹസ്ബൻഡിന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിട്ട് ഇന്ന് ഗെറ്റ് ടുഗദർ അടിച്ചു പൊളിക്കാൻ വരുന്ന എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിട്ട് കേട്ടോ. ഏത് പാട്ടാണ് വേണ്ടത്?
1: അതാണ് ഞങ്ങള് ആഗ്രഹിക്കുന്നത്. പൊന്മാനിലെ ഒരു അടിച്ചുപൊളി സോങ് അല്ലേ.
0: ഓക്കെ, നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു. ശരി ശരി, ബൈ. അപ്പോൾ ഡോക്ടർ വീനസ് ആണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. വെറൈറ്റി പേരാണ് അല്ലേ. ചെറുതുരുത്തിയിലേക്കുള്ള യാത്രയിലാണ് വീനസിന്റെ ഹസ്ബൻഡ് മോഹൻ, അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇന്ന് ഗെറ്റ് ടുഗദർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ദിവസം ആഘോഷിക്കുന്നതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഗെറ്റ് ടുഗദർ വരുന്ന എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ സവാരി ടൈമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സവാരി ടൈമിന്റെ സമയം 10 മണിവരെയാണ്. ഇതുപോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ റെയിൻബോ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യാത്ര സ്പെഷ്യലാക്കുന്നതിന് വേണ്ടി റെയിൻബോയിലൂടെ നിങ്ങൾ ഇഷ്ടഗാനം കേൾക്കാവുന്നതാണ്. അതിനുവേണ്ടി വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242811. ഒരിക്കൽ കൂടി പറയാം, 0484242811.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: रेनबो FM 107.5 म्यूजिकली योर्स।
3: സമാരി ടൈമിൽ അടുത്ത ലിസ്ണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ,
4: ഹലോ,
3: നമസ്കാരം, ആരാണ്?
4: അനിക്കൂട്ടൻ.
3: അനിക്കൂട്ടൻ, എവിടുന്നാണ് വിളിക്കുന്നത്? എങ്ങോട്ടുള്ള യാത്രയിലാണ്? തോപ്പുംപടിയിൽ എന്താണ് വിശേഷം? ഓ ശരി, അപ്പൊ എപ്പോഴും തോപ്പുംപടിയാണോ അല്ലെങ്കിൽ സൈറ്റ് മാറിക്കൊണ്ട്? ശരി, സിവിൽ എഞ്ചിനീയർ. എന്തായിരുന്നു? ഓ ശരി ശരി, അപ്പോ കാറിനാണ് യാത്ര ചെയ്യുന്നേ? ആ ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് താങ്കൾക്ക് കേൾക്കാൻ ആഗ്രഹം? യേശുദാസ് പാടിയ ഗാനം അല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ? ഇത് കേൾക്കുന്ന എല്ലാവർക്കും, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്പെഷ്യൽ ആയിട്ട് അല്ലെ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അനിക്കൂട്ടന്റെ? വൈഫ് ഒരു മോളും അല്ലേ? ശരി, അപ്പൊ സവാരി ടൈം കേൾക്കാറുണ്ടോ? ഫുൾ ടൈം കേൾക്കും അല്ലേ? കലാകാരനാണ്. എന്താണ് കല? ഓ,

ആണോ? ഓ, അപ്പം എന്തേ ഓ ശരി ശരി. അപ്പം എന്തെങ്കിലും ബിഗ് സ്ക്രീനിൽ കാണുന്ന വ്യക്തി ബിഗ് സ്ക്രീനിൽ വന്നിട്ടുണ്ടോ? ഓ, എന്നാലും എന്താണ് വരാൻ സാധിച്ചില്ലേ. അപ്പൊ എന്തായാലും എല്ലാവിധ വിശ്വാസം നേരുന്നു ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ. ഓക്കെ, അപ്പൊ താങ്ക് യു, സംസാരിക്കാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ, ബൈ. കാക്കനാട് നിന്ന് തോപ്പുംപടിയിലോട്ടുള്ള യാത്രയിലാണ് എൻജിനീയർ ആയിട്ടുള്ള അനിക്കുട്ടൻ. ഓക്കെ, അപ്പോൾ അനിക്കുട്ടൻ ആവശ്യപ്പെട്ട ഗാനമാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന മൂവിയിലെ പാട്ടാണ്. നമുക്കത് എന്തായാലും കേട്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇനി കുറച്ച് സമയം കൂടിയുള്ള സവാരി ടൈമിൽ ഇനിയും ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഗാനം റെയിൻബോയിലൂടെ കേൾക്കാവുന്നതാണ്. ഇത് സവാരി ടൈമാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 04-24-24-8101. ഒരിക്കൽ കൂടി പറയാം, 04-24-24-8101.

0: ആകാശവാണി എഫ് എം റെയിൻബോയിൽ സവാരി ടൈമാണ്. റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത ലെസണർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാ നോക്കാം. ഹലോ,
1: ഹലോ,
0: ആരാണിത്?
1: ഞാൻ ശോഭ, പാലക്കാടിൽ നിന്ന്.
0: പാലക്കാട് നിന്ന് ശോഭ. ശോഭ ചേച്ചി, എങ്ങോട്ടാണ് യാത്ര?
1: ഞങ്ങള് കുമരകത്ത് പോവാണ്.
0: കുമരകത്ത് എന്താണ് വിശേഷം?
1: കുമരകത്ത് അവിടെ ബോട്ടിങ്ങിന് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്.
0: അപ്പൊ ആരൊക്കെയുണ്ട്? വലിയ ട്രിപ്പായിട്ട് ഫാമിലി ഫുൾ ഉണ്ടോ?
1: ഭർത്താവുണ്ട്, രണ്ട് മക്കള്, അവര് പേരക്കുട്ടികള്, അങ്ങനെയൊക്കെ ഉണ്ട്.
0: ഒരു ദിവസത്തെ ട്രിപ്പാണോ അല്ലെങ്കിൽ സ്റ്റേ?
1: രണ്ട് ദിവസത്തെ ട്രിപ്പ്.
0: ശരി, അപ്പൊ പിള്ളേർക്ക് അവധിയാണ്, എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാൻ പോവാ അല്ലേ? എങ്ങനെയാ ട്രാവൽ ചെയ്യുന്നത്?
1: ഞങ്ങൾ രണ്ട് കാറിലായിട്ടാ ട്രാവൽ ചെയ്യണേ.
0: ഓക്കെ, എന്നിട്ട് ഇപ്പൊ എവിടെ എത്തി?
1: ഇപ്പോൾ ഞങ്ങള് ചാലക്കുടി എത്തിയിട്ടുള്ളൂ.
0: ചാലക്കുടി. ഇത് എവിടെന്ന് തുടങ്ങിയ യാത്രയാ?
1: ഞങ്ങള് പാലക്കാട്.
0: ആ, പാലക്കാട്
1: തുടങ്ങിയത്.
0: ശരി, അപ്പൊ സവാരി ടൈം കേൾക്കാറുണ്ടോ?
1: ഇല്ല കേട്ടോ, ഇത് ആദ്യമായിട്ടാണ്, ഇങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്തതാണ്.
0: ജസ്റ്റ് ട്രൈ ചെയ്തപ്പോ തന്നെ കിട്ടിയല്ലേ? ഒരുപാട് ലിസ്ണേഴ്സ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, പലർക്കും കിട്ടുന്നില്ല, പക്ഷെ ഇത് ആദ്യമായിട്ട് വിളിച്ചു, കിട്ടി, സന്തോഷമായി അല്ലേ?
1: സന്തോഷം.
0: അപ്പൊ കുഞ്ഞാവിടെ ഒക്കെ കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ.
1: അവിടെ രണ്ട് കുഞ്ഞു വാവകള്, രണ്ട് കാറിലായിട്ടുണ്ട്, പിന്നെ രണ്ട് കുറച്ച് വലിയ കുട്ടികളുണ്ട്, രണ്ടുപേര്.
0: ശരി, അപ്പൊ എന്തെങ്കിലും ഈ യാത്രയിൽ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
1: ഇവർക്ക് വേണ്ടി വേൽമുരുക ഹരോഹര എന്നുള്ള പാട്ടില്ലേ,
0: നരൻ മൂവിയിലെ.
1: നരനിലെ, നരൻ എന്നുള്ള സിനിമ, മോഹൻലാലിന്റെ സിനിമയിലെ.
0: ശരി, നമുക്കപ്പോ ഈ കുട്ടിപ്പട്ടാളത്തിന് വേണ്ടിയിട്ടും ഈ ട്രിപ്പ്, രണ്ട് ദിവസം ട്രിപ്പ് അടിച്ചു പൊളിക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി, നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം
1: കേട്ടോ.
0: അപ്പൊ രണ്ട് കാറിലും കേൾക്കുന്നുണ്ടോ സവാരി ടൈം?
1: രണ്ട്
0: കാറും കേൾക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ ഈ കാറിൽ വെച്ച് അവിടെ കേട്ടില്ലാന്നോ പരാതി പറയും. അപ്പൊ വേഗം വിളിച്ചു പറഞ്ഞോ.
1: ശരി,
0: അപ്പൊ താങ്ക് യു. ശോഭയാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ അവരെല്ലാവരും കൂടി കുമരകത്ത് അടിച്ച് പൊളിക്കുന്നതിന് വേണ്ടി രണ്ട് ദിവസത്തെ ട്രിപ്പിന് വേണ്ടി യാത്രയിലാണ്, പാലക്കാട് നിന്ന് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് അടിച്ച് പൊളിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ആശംസിക്കുകയാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് നരൻ മൂവിയിലെ പാട്ടാണ്, നമുക്ക് അടുത്തത് ആ പാട്ട് കേൾക്കാം. ഇനി നമുക്ക് ഒരു രണ്ട് ലിസണറിനെ കൂടി കണക്ട് ചെയ്യാനുള്ള സമയമുള്ളൂ. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾ, ഇനിയും വിളിക്കാനുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടിന് വേണ്ടിയിട്ട് ഫോൺ നമ്പർ ഇതാണ്, 0484242811. ഒരിക്കൽ കൂടി പറയാം, 0484242811.

0: ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 53:44 ആകുകയാണ്. അപ്പോൾ നമ്മുടെ സവാരി ടൈമിന്റെ സമയം ഏകദേശം കഴിയുകയാണ്. നമുക്ക് ഇനി ഒരു ലെസ്നറും കൂടി സംസാരിക്കാനുള്ള സമയമുള്ളൂ. ആരാണ് ഇന്നത്തെ ലാസ്റ്റ് ലെസ്നർ എന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ
1: ഹലോ,
0: ആരാണിത്?
1: എന്റെ പേര് സിന്ധു എന്നാണ്.
0: സിന്ധു എന്നാണ്? സിന്ധു എവിടുന്നാ വിളിക്കുന്നത്?
1: എന്റെ വീട് പെരിങ്ങോട്ടുകരയാണ്.
0: പെരിങ്ങോട്ടുകര എവിടെയാ സ്ഥലം?
1: തൃശ്ശൂർ.
0: ഓക്കെ, അപ്പൊ എങ്ങോടെ യാത്ര ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പൊ ആസ്റ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ആരൊക്കെയുണ്ട് കൂടെ?
1: ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ.
0: ഹോസ്പിറ്റൽ ആവശ്യത്തിനായിട്ട് പോവാണല്ലേ?
1: അതെ അതെ.
0: ശരി, സവാരി ടൈമിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
1: ആ, ഞാൻ ആദ്യമായിട്ടാണ് വിളിച്ചോണ്ടിരിക്കുന്നത്.
0: എന്ത് തോന്നി ഇന്ന് വിളിക്കാൻ?
1: ഇല്ല, ഞാനിപ്പോ ഇത് ഓൾറെഡി കേട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നി, എന്നെ വിളിച്ചതാണ്.
0: പ്രോഗ്രാം കേട്ടിട്ട് എന്താണ് അഭിപ്രായം? പ്രോഗ്രാം കേട്ടിട്ട്
1: നല്ല അഭിപ്രായമാണ്. ഞങ്ങളെ എത്തിയതറിഞ്ഞില്ല.
0: എത്തിയതറിഞ്ഞില്ല? ഓ ശരി. എല്ലാരുടെയും, എല്ലാ ലിസ്ണേഴ്സിന്റെയും ഫോൺ കോള് കേട്ടാണോ വന്നേ?
1: അതെ അതെ.
0: ശരി, സന്തോഷമായി അതൊക്കെ കേട്ടപ്പോ.
1: ആ, സന്തോഷം തോന്നി. ഇനിയുള്ള യാത്ര

0: ഞാൻ എന്തായാലും ഈ ചാനൽ വെച്ചാണ് പോവാ.
1: ആണോ, താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ലിസ്ണർ ആണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചത് കേട്ടോ. ശരി, അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹം?
0: എനിക്ക് മഴനീർ തുള്ളികൾ എന്നുള്ള പാട്ട്.
1: ബ്യൂട്ടിഫുൾ മൂവിയിലെ പാട്ടാണ്.
0: അതെ അതെ.
1: ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഡെഡിക്കേഷൻ എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം.
1: കൊച്ചുമക്കളുടെ പേരുണ്ടോ? പേര് പറഞ്ഞോളൂ.
0: ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് കുട്ടിപ്പവിഴെന്നും കാർത്തുമ്പിന്ന്.
1: അതെന്താണ് കുട്ടിപ്പവിഴവും കാർത്തുമ്പി? വെറൈറ്റി പേരുകളാണ്, പെറ്റ് നെയിംസ് ആണല്ലോ.
0: അതെ അതെ.
1: അമ്മൂമ്മയിട്ട പേരുകളാണോ?
0: ചെറിയ കുട്ടികളാണ്.
1: ചെറിയ കുട്ടികൾ. ശരി, ഹസ്ബൻഡ് പേരെന്താണ്?
0: ഹസ്ബൻഡിന്റെ പേര് സതീഷ് കുമാർ എന്നാണ്.
1: സതീഷ് കുമാർ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. അപ്പം പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ. കുട്ടിപ്പവിഴും കാർത്തുമ്പിയും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ പേര്. ശരി, അപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം ഇനിയും കേൾക്കുക, മറ്റൊരവസരത്തിൽ വിളിക്കുക കേട്ടോ.
0: താങ്ക്
1: യു. സിന്ധുവാണ് നമ്മളെ വിളിച്ച് സംസാരിച്ചത്. അപ്പോൾ അവർ ഹസ്ബൻഡും വൈഫും കൂടി ഹോസ്പിറ്റൽ ആവശ്യത്തിനായിട്ട് എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ലാസ്റ്റ് ലിസണറായിരുന്നു. അപ്പോൾ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ ചോദിച്ചിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ മൂവിയിലെ പാട്ടാണ് നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ പാട്ട്. ലാസ്റ്റ് പാട്ടാണ് സവാരി ടൈമിലെ. അപ്പോൾ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ റെയിൻബോയുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് പേര് നമ്മൾ വിളിച്ചു. അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റാതിരുന്ന യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നേരം റെയിൻബോയിലൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അമൃതയാണ്. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാജ്യത്ത് ഇന്ധനവില വർദ്ധിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 91 പൈസ വരെയാണ് വർദ്ധിപ്പിച്ചത്. 10 ദിവസത്തിനകം 3rd time ഇന്ധനവില വർദ്ധിച്ചത്. US സെക്രട്ടറി മാർക്കോ റൂബിയോ 4-ദിന സന്ദർശനത്തിന് ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ റൂബിയോയെ കൊൽക്കത്തയിലെ എയർപോർട്ടിൽ സ്വീകരിച്ചു. കോംഗോയിൽ പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗം ആഗോളതലത്തിൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നും എന്നാൽ ഇതുവരെ പകർച്ചവ്യാധിയായി കണക്കാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടന. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എബോളയ്ക്കെതിരെ പുതിയ വാക്സിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ബക്രീദ് പ്രമാണിച്ച് ന്യൂഡൽഹിയിലെ എല്ലാ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്കും ഈ മാസം 28 അവധിയായിരിക്കുമെന്ന് ഗവൺമെന്റ്. നേരത്തെ May 27 അവധി നിശ്ചയിച്ചിരുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെക്കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് പൂനെയിൽ അറസ്റ്റിലായത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. കേരള സംസ്ഥാന വിഷു ബമ്പർ ഭാഗ്യക്കുറി ഇന്ന് നറുക്കെടുക്കും. ഉച്ചയ്ക്ക് 2 നറുക്കെടുപ്പ്. കോഴിക്കോട് കൊടിയത്തൂരിൽ ഇന്നലെ ഉച്ചയ്ക്ക് വിദ്യാർത്ഥിക്ക് കുറുക്കന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. ജനവാസ മേഖലയിൽ പകൽ സമയത്ത് ഉണ്ടായ വന്യജീവി ആക്രമണം പ്രദേശത്ത് ആശങ്ക പരത്തിയിട്ടുണ്ട്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്. വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5, മ്യൂസിക്കലി യോഴ്സ്.

ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പിലൂടെ ഇനിയിപ്പോ മെസ്സേജ് അയച്ച് കേൾക്കാനുള്ള നേരമാണ് കേട്ടോ. വാട്സപ്പിന്റെ നേരമാണ്. സമയം ഇപ്പൊ 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ് ആയിരിക്കുന്നത്. 8547341075 ഈ നമ്പറിലേക്ക് ശ്രോതാക്കൾ വാട്സപ്പ് മെസ്സേജിലൂടെ ഇഷ്ടഗാനങ്ങളും ഡെഡിക്കേഷൻസും എല്ലാം ചേർത്ത് അയച്ചോളൂ. ഈ നമ്പറിലേക്ക് 11 മണി വരെ അയക്കുന്ന മെസ്സേജിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങളാണ് ഇനി നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. 8547341075 ഇന്നത്തെ വാട്സപ്പിൽ കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

ശ്രോതാക്കൾ ഇഷ്ട ഗാനങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജുകളായിട്ട് അയച്ചുകൊണ്ടേയിരുന്നോളൂ. 8547341075 ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് 11 മണിവരെ അയക്കുന്ന സമയത്തേക്കുള്ള മെസ്സേജിലാണ് നമ്മളിപ്പോ വായിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും നമുക്ക് ഫസ്റ്റ് മെസ്സേജ്, ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ആരുടെയെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ, ചന്ദന തെന്നില എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ, ഇത് എല്ലാവർക്കുമായിട്ട് കൊടുക്കാവൂന്ന് ഇന്ദു ആണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാ റെയിൻബോ കൂട്ടുകാർക്കുമായിട്ട് കൊടുക്കണം, ഷാജ ടു ഷാജലി പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ആയിരുന്നു ഇന്ദുവിന്റെ. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് റെയിൻബോ, ഞാൻ സേബ ബേക്കറാണ്. ഇന്ന് ഞങ്ങളുടെ 17-ാം വിവാഹ വാർഷികമാണ് കേട്ടോ. എന്റെ ഇക്കാക്കയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഷഫീഖ് മുഹമ്മദ് പേര് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനം കേൾപ്പിക്കാമോ? ഉൻപേർ സൊല്ല എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ, മിൻസാരക്കണ്ണയിലെ പാട്ടൊന്ന് പ്ലേ ചെയ്യാവോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സേബ ബക്കർ പെരുമ്പാവൂരിൽ നിന്നാണ്. അപ്പോൾ അതേ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും തരുവാണ്. ഒപ്പം നല്ലൊരു ഗാനം തന്നെ പ്ലേ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ സി ജെ സുരേഷ് എടത്തലയെന്ന് പറഞ്ഞിട്ടുണ്ട്, ആരും അധികം കേൾക്കാത്തൊരു പാട്ടാണ് കേട്ടോ, നെറ്റിപ്പട്ടത്തിലെ പാട്ടൊന്ന് പ്ലേ ചെയ്യാവോ, ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് കൊടുക്കണം. ഒപ്പം തന്നെ എന്റെ നാട്ടുകാരി ദീപ എടത്തലയ്ക്കും പ്രത്യേകിച്ച് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സി ജെ സുരേഷ് എടത്തലയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിനീത ഷിബു അതുപോലെ പൂച്ചാക്കിലെ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗമനം സിനിമയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളാണ് ഇനി വരുന്നത്. മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരുന്നോളൂ. 8547341075 എന്ന നമ്പറിലേക്ക്.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിരിക്കുകയാണ്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന പരിപാടിയാണ് വാട്സപ്പ് എന്ന് പറയുന്ന ഈ പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായിട്ട് 8547341075 എന്ന നമ്പറിലേക്ക് ശ്രോതാക്കൾ മെസ്സേജ് അയച്ചാൽ മതി. 11 മണി വരെ വരുന്ന പാട്ടുകളിലൂടെയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ പരിപാടികളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ആ ഇഷ്ടഗാനങ്ങളിലൂടെ. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് നമ്മൾ പോകുമ്പോൾ, എടയാറ് ബോഡി ഗിയറിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുന്ന കുഞ്ഞു, അതായത് സിന്ധു എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സിന്ധു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇന്നൊരു പാട്ട് വെച്ച് തരാമോ. രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ ഞങ്ങൾ ചോദിക്കുന്നു കേട്ടോ, മെസ്സേജൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷേ പാട്ട് വെച്ച് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട്, അത് സിന്ധു ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരണം. സിന്ധു ചേച്ചിയുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞുപോയി, എന്നാലും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ഒക്കെ പറയുകയാണ്. ഒപ്പം നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നിത, സുനിത, ജസിയ, സുജീഷ, നസീറ സെബിയ, ഇവരെല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു ഗാനം ഈ പറഞ്ഞ സിന്ധു ചേച്ചിക്ക് വേണ്ടിയിട്ട് ദേ റെയിൻബോർഡൊക്കെ സ്പെഷ്യലായിട്ട് വെച്ച് തന്നേക്കാം. നല്ലൊരു ഗാനം തന്നെ വെച്ച് തന്നേക്കാം എല്ലാവർക്കുമായിട്ടും കൂടി കേട്ടോ. അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, വാട്സപ്പേ, ഞാൻ മാമ്പ്രയിൽ നിന്നും വിനയനാണ്. എനിക്ക് കണ്ണിനിന്മയിൽ എന്ന പാട്ട്, ഇന്നലെയിലെ പാട്ട് വെച്ച് തരാമോ, ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാട്ടിനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിനയൻ ചേട്ടനാണ്. നല്ലൊരു ഗാനം തന്നെ നമുക്ക് വെച്ച് തരാം. അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. എന്റെ പേര് പ്രിയയാണ്, കളമശ്ശേരി കുസാറ്റിൽ നിന്നാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. ഇന്ന് എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് ആയുഷ്കാലം സിനിമയിലെ മൗനം സ്വരമായി എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് പ്രിയ. അതുപോലെ സിന്ധു നെല്ലായി ഇന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ ചേട്ടന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്, അജിത ശിവരാമൻ. ചേട്ടത്തിക്ക് വേണ്ടിയിട്ട് വന്ദനം സിനിമയിലെ കവിളിണയിൽ എന്ന പാട്ട് ഒന്ന് വെച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചേട്ടന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും അജിത ശിവരാമന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പറയുകയാണ് കേട്ടോ. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വാട്സപ്പ് കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് കഥാനായകൻ സിനിമയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്യാമോ എന്നാണ് മെസ്സേജിൽ ചോദിച്ചിട്ടുള്ളത്. കുമാർ മുടപ്പള്ളൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്, ഗുഡ് മോർണിംഗ്, എനിക്കും ഒരു പാട്ട് വെച്ച് തരാമോ, സല്ലാപം സിനിമയിലെ പാട്ട്. ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകളാണ് സല്ലാപത്തിലെ എല്ലാം. ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സല്ലാപം സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുമാർ. കുമാർ കണ്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്, നല്ലൊരു ഗാനം തന്നെ വെച്ച് തരാം. ഞാൻ ഗോകുലാണ് തൃശ്ശൂരിൽ നിന്ന്.

ആണ് മെസ്സേജ് അയക്കുന്നത്. റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ട് തെക്കിനിക്കോലായി ചുവരിൽ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ഗോകുല് തൃശൂരിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാട്സപ്പേ, പുഴയോരത്ത് പൂന്തോണി എത്തിയില്ല എന്ന പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്, ഈ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് മുളന്തുരുത്തിയിൽ നിന്നും രജിതയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഈ പാട്ട് പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് കൊടുക്കാമോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അറബിക്കഥ സിനിമയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്ന് സുജിത്തിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. അതുപോലെ തന്നെ വാട്സപ്പേ, ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. ഞാനെന്ന് പറഞ്ഞാൽ പി മോഹൻദാസ് തമ്പുരു മുക്കം കോഴിക്കോട് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് എന്റെ ഓർമ്മയ്ക്കായിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരാമോ, അതായത് ഒരു വർഷം ഒരു മാസത്തിലെ നല്ലൊരു ഗാനം ദാസേട്ടൻ പാടിയ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പി മോഹൻദാസ് തമ്പുരു മുക്കം കോഴിക്കോട് നിന്നാണ് നമുക്കായിട്ട് ഈ ഒരു മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ ശ്രോതാക്കൾക്കുമായിട്ടുള്ള ഇഷ്ടഗാനങ്ങളാണ് ഇനി വരുന്നത്.

ആയുഷ്കാലത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഇതുപോലെ ഇഷ്ട ഗാനങ്ങൾ ശ്രോതാക്കൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജിലൂടെ ആവശ്യപ്പെടാൻ ഇഷ്ടമാണെന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. 11 മണി വരെ സമയമുള്ളൂ. വാട്സപ്പിന്റെ സമയം അത്രയും നേരം വരെയാണ്. 8547341407 എന്ന

നമ്പറിലേക്കാണ് വാട്സപ്പ് മെസ്സേജിലൂടെ ശ്രോതാക്കൾ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടേണ്ടത്. ഏതായാലും അടുത്ത മെസ്സേജിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ഹലോ ശ്രീജിത്ത് എസ് മോഹൻ, ആലപ്പുഴയിൽ നിന്നും ബഷീറബു കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഡ്വാൻസ് ഈദ് മുബാറക് എല്ലാവർക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ യുവർ ചോയ്സിലെ എല്ലാ ഗാനവും ഞാനിങ്ങ് എടുക്കും, വിരോധമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടുത്തെ പാട്ടുകളെല്ലാം ആകാശവാണിയിലൂടെ കേൾക്കുന്ന എല്ലാ പാട്ടുകളും ജനങ്ങൾക്കുള്ളത് തന്നെയല്ലേ, ധൈര്യമായിട്ട് എടുത്തോളൂ, എല്ലാവരും തന്നെ എടുത്തോളൂ കേട്ടോ. ഒപ്പം തന്നെ ദേ ആശംസകൾ തിരിച്ചും പറയുവാണ്. അതുപോലെ തന്നെ അടുത്ത മെസ്സേജിലേക്ക് പോവുകയാണ്. ഞാൻ ബബിതാവിനേനാണ്, എനിക്ക് വെള്ളം മൂവിയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് മെസ്സേജിൽ ചോദിച്ചിട്ടുള്ളത്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ വിജയന്റെ മെസ്സേജാണ്, പുത്തൻകുരിശിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് റാവൺ മൂവിയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ? ഈ സോങ് റെയിൻബോ ലിസണേഴ്സിന് എല്ലാവർക്കുമായിട്ടും ഒപ്പം ആർജേസിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് വിനു വിജയൻ പുത്തൻകുരിശെന്ന് മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ട്. ഉറുമി സിനിമയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്യാവൂന്ന് വിശാലിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. അതുപോലെ തന്നെ തോമസ് കെ എ ഇടപ്പള്ളി എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വാട്സപ്പേ നമസ്കാരം, ഇന്ന് ഞങ്ങളുടെ കൊച്ചുമോൻ തൊമ്മുക്കുട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ ആശംസയായിട്ട് നാടോടി എന്ന സിനിമയിലെ കുഞ്ഞുവാവയ്ക്കുന്നല്ലോ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാമോ? അപ്പാപ്പൻ തോമസ്, അമ്മാമ്മ മേരി, തോമസ് കണ്ണമ്പുഴ ഇടപ്പള്ളി എന്നാണ് അപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിൽ കൊച്ചുമോൻ തൊമ്മുക്കുട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ദേ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും നേരുവാണ്. ഒപ്പം നല്ലൊരു ഗാനം തന്നെ വെച്ച് തരാം കേട്ടോ. എന്റെ പേര് ഉണ്ണിമായയാണ്, ഞാൻ പള്ളുരുത്തിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ ഹസ്ബൻഡ് നന്ദുവിന് വേണ്ടിയിട്ട് എടക്കാട് ബറ്റാലിയനിലെ നീ ഹിമമഴയായി എന്ന പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്, ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ഉണ്ണിമായയുടെ മെസ്സേജ്. പള്ളുരുത്തി നിന്നാണ് ഈ ഒരു മെസ്സേജ് നമുക്കായിട്ട് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. എന്റെ പേര് അവന്തികയാണ്, ഞാൻ ഫോർട്ട് കൊച്ചി അമരാവതിയിൽ നിന്നും മെസ്സേജ് അയക്കുന്നു. എന്റെ അനിയൻ അവധൂതിന് വേണ്ടിയിട്ട് നല്ലൊരു തമിഴ് ഗാനം വെച്ച് തരാമോ? മുതൽവനിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്സപ്പേ, ഞാൻ കോട്ടയത്തുനിന്ന് നീണ്ടൂരിൽ നിന്നും ജയയാണ്. ഇന്ന് എന്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ചിന്നു എന്ന് വിളിക്കുന്ന, വിജീനിയനാണ് ഒറിജിനൽ പേര്. അവൾക്കും ഹസ്ബൻഡ് അനന്തുവിനും അവരുടെ കുഞ്ഞ് ആദിക്കും, അതായത് എന്റെ അപ്പൂസിനും വേണ്ടിയിട്ടാണ് നല്ലൊരു പാട്ട്, അന്ന മൂവിയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? ഈ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ ഒത്തിരി ആയിട്ട് ചോദിക്കുന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മെസ്സേജിൽ. എല്ലാവിധ ആശംസകളും, ഒപ്പം നല്ലൊരു ഗാനം തന്നെ നമുക്ക് പ്ലേ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ സൽമ ജമാലുദ്ദീന്റെ മെസ്സേജാണ്, നല്ലൊരു ഗാനം ചെപ്പ് മൂവിയിലെ പാട്ട് മാരിവില്ലിൻ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൽമ ജമാലുദ്ദീനാണ്, എടേക്കുന്നതെന്നാണ് ഈ ഒരു മെസ്സേജ്. ജോബി ഓട്ടോ കുന്നത്താടി തൃശൂർ ജില്ലയിൽ നിന്നും ഷാരൂഖ് ഖാന്റെ പുതിയ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജോബി ചേട്ടനും അവിടെ ഓട്ടോ എല്ലാ ചേട്ടന്മാർക്കും വേണ്ടിയിട്ട് നല്ലൊരു ഗാനം തന്നെ നമുക്ക് പ്ലേ ചെയ്ത് തരാം. റെയിൻബോ കൊടുങ്ങല്ലൂരിൽ നിന്നും ഞാൻ നിഷയാണ് കേട്ടോ, എനിക്ക് കാഴ്ച മൂവിയിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മെയ് മാസം 3-ാം തീയതി വിവാഹിതരായിട്ടുള്ള എന്റെ പ്രിയ കൂട്ടുകാരൻ സുരേഷിന്റെ മകൻ നവനീതിനും അനഘയ്ക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് തരാമോ? സല്ലാപത്തിലെ പൊന്നിൽ കുളിച്ചു എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ എന്നാണ് ഹരിദാസൻ പെരിഞ്ഞനത്ത് നിന്നാണ് ഈ ഒരു മെസ്സേജ് നമുക്കായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്റെ ഹസ്ബൻഡിന്റെ ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് അനന്തഭദ്രം മൂവിയിലെ പിണക്കമാണോ എന്ന് തുടങ്ങുന്ന പാട്ട്. ഈ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദിവ്യയാണ് എറണാകുളത്ത് നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഇനിയുള്ള പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ വേറൊരു ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയുകയാണ് കേട്ടോ. ഞാനിവിടെ കേരളത്തിന്റെ നോർത്ത് അറ്റത്ത് നിന്നും മെസ്സേജ് അയക്കുന്ന ആളാണ്, കാസർഗോഡ് ജില്ലയിൽ നിന്നുമാണ് ആദ്യമായിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നത്. ഇത് ഏകദേശം കേരളത്തിന്റെ മധ്യഭാഗത്ത് ഇരിക്കുന്ന റെയിൻബോ സ്റ്റേഷൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇതൊന്ന് പ്ലേ ചെയ്ത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ആന്റണിയുടെ മെസ്സേജാണ് കേട്ടോ. എവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമുക്ക് ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരില്ലേ, ഈ ഒരു പാട്ട് ഉറപ്പായിട്ടൊന്ന് വെച്ച് തരണേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല മുത്തശ്ശി അമ്മ എന്ന് തുടങ്ങുന്ന ആ പാട്ടുണ്ടല്ലോ, ഒരു മുത്തശ്ശിക്കഥയിലെ പാട്ട്, ഇതൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ആന്റണി ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മളിപ്പോ നോർത്ത് കേരളയുടെ കാര്യം പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും ആദ്യത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അജിയുടെ മെസ്സേജാണ്, ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ആദ്യമായിട്ടാണ് പരിപാടിയിലേക്ക് മെസ്സേജ് അയക്കുന്നത്. ഈ ഒരു ഗാനം ഒന്ന് കേൾപ്പിച്ചു തരാമോ? രേവതിക്കൊരു പാവക്കുട്ടി സിനിമയിലെ വെള്ളാരം കുന്നുമേലെ പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന്റെ രണ്ടറ്റത്ത് നിന്നിട്ടുള്ള റിക്വസ്റ്റാണ് ഈ വന്നിരിക്കുന്നത്. ഏതായാലും നടുക്കിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചേർത്തുള്ള പാട്ടാണ്. ഇനി കേരളത്തിലുള്ളത് മാത്രമാക്കണ്ട, ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ദേ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പാട്ട് വരുന്നു.

സമയം ദേ 10:50 അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഏതായാലും 2 പാട്ടിനുള്ള സമയമുള്ളൂ, പക്ഷെ മെസ്സേജ് ആണെങ്കിൽ ഒത്തിരിയുണ്ട്. നമുക്ക് ഏതായാലും ബാക്കിയുള്ള കുറച്ച് മെസ്സേജുകളും വായിക്കാൻ ശ്രമിക്കാം. ഇന്ന് എന്റെ മകൾ ശാലിനിയുടെ 21 വിവാഹ വാർഷികവും മകൻ റോണിലാലിന്റെ 16 വിവാഹ വാർഷികവുമാണ് കേട്ടോ. മക്കൾക്കും മരുമക്കളായിട്ടുള്ള ലിനുവിനും മിനുവിനും ആശംസയായിട്ട് മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിലെ പൂനിലാമഴ എന്ന പാട്ട് ഒന്ന് കേൾപ്പിക്കാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലൂസി ആന്റണി കടവന്ത്ര എന്നാണ്. അപ്പൊ രണ്ടും ഒരു ഡേറ്റിന് തന്നെ വന്നു അല്ലേ. ഏതായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. നല്ലൊരു ഗാനം തന്നെ വെച്ചു തരാം. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ വൈഷ്ണവി തൃപ്പൂണിത്തുറയിൽ നിന്നുമാണ്. താളവട്ടത്തിലെ കൂട്ടിൽ നിന്നും എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്യാവോ, അല്ലെങ്കിൽ ഇന്ദ്രജാലത്തിലെ ദിൽഹേ എന്ന പാട്ട് ആണെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈഷ്ണവി തൃപ്പൂണിത്തുറയിൽ നിന്നാണ്, നല്ലൊരു ഗാനം തന്നെ വെച്ചു തരാം. ശ്രീകലാശയനായി മട്ടാഞ്ചേരിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സൂര്യനായി തഴുകി എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ. എന്റെ ഹസ്ബൻഡ് ശാന്താറാം ഷേണായിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണത്. റേഡിയോയുടെ ഒരു ആരാധകരാണ് അവരെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കൊടുക്കാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒത്തിരി സന്തോഷം, റേഡിയോയുടെ ആരാധകരാണ് എന്ന് എടുത്തു പറഞ്ഞതിൽ. നല്ലൊരു ഗാനം.

തന്നെ വെച്ച് തരാം കേട്ടോ. അതുപോലെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ശ്രീജിത്തെ, എൻ്റെ പ്രിയ കൂട്ടുകാരി ആണ് റെയിൻബോ കേട്ടോ. എനിക്ക് തയ്യലാണ്, വീട്ടിലും കടയിലും റേഡിയോ ഉണ്ട്, എപ്പോഴും കേട്ടുകൊണ്ട് കൂടെ തന്നെ ഉണ്ടെന്ന് സീന ബിനു പെരുവയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏതായാലും എപ്പോഴും കേട്ടുകൊണ്ട് കൂടെ തന്നെ ഉണ്ട്, റേഡിയോയുടെ ആരാധകരാണ്. ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. റേഡിയോയിലെ എല്ലാ പരിപാടികളും കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കാണ് ഏറ്റവും അധികം സന്തോഷം കേട്ടോ. അപ്പോൾ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. വിനീതയുടെ ഒരു മെസ്സേജായിരുന്നു, പാട്ട് കേട്ടതിന് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂര്യ അജീഷ്, എനിക്ക് കളിയാട്ടത്തിലെ നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ വഴുത്തലയിൽ നിന്നും രാജേഷ് കെ ആറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ 16th വിവാഹ വാർഷികമാണ്, ഭാര്യ ഗ്രീഷ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നല്ലൊരു ഗാനം വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെയിൻബോയുടേതേ എല്ലാവിധ ആശംസകളും സ്പെഷ്യലായിട്ട് നേരുവാണ്, ഒപ്പം തന്നെ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാം കേട്ടോ. ബിനി ഇടപ്പള്ളിയുടെ ഒരു മെസ്സേജ് ഉണ്ട്, നല്ലൊരു ഗാനം ഗുപ്ത് മൂവിയിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചേരാനല്ലൂരിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ലീപ പുരുഷോത്തമന്റെ ഒരു മെസ്സേജ് ഉണ്ട്, പാവം പാവം രാജകുമാരനിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ. ഈ പാട്ടല്ലെങ്കിൽ പണ്ട് പണ്ടൊരു രാജകുമാരിയിലെ പാട്ടാണെന്നുണ്ടെങ്കിലും ഒത്തിരി സന്തോഷം എന്നാണ് ലീപ പുരുഷോത്തമൻ തിരുവാങ്കുളത്തുനിന്ന് മെസ്സേജ് അയച്ച് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സംഗീതയാണ്, തൃശ്ശൂരിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. അമരം സിനിമയിലെ അഴകേ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് എന്നാണ് സംഗീത മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. വിപിൻ കുമാർ ചെങ്ങന്നൂരിൽ നിന്ന് എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടും നല്ലൊരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നമസ്കാരം എല്ലാവർക്കും, ശുഭദിനം നേരുവാണ്. എൻ്റെ പേരക്കുട്ടി നൈനിക ഇപ്പം 3 വയസ്സായിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിലേക്ക് ആവശ്യപ്പെടുന്ന ഗാനമാണ് ഞങ്ങൾ സന്തുഷ്ടരാണെന്ന മൂവിയിലെ നല്ലൊരു ഗാനം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. സീതാരമേഷ് കടക്കരപ്പള്ളി എന്നാണ് ഈ ഒരു മെസ്സേജ്. അതിൽ ഒത്തിരി സന്തോഷം കേട്ടോ ആ ഒരു മെസ്സേജ് കാണുമ്പോൾ. സൈബർ തിരുമേനിയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്ന് സുനിൽ പി പഠിപ്പുര ദേശത്തുനിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 27th വിവാഹവാർഷികം ആഘോഷിക്കുന്ന സുഹൃത്ത് മുഹമ്മദ് വടക്കേ വാവന്നൂരിന്നും ഷക്കീന താതയ്ക്കും വേണ്ടിയിട്ട് നല്ലൊരു ഗാനം ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് മനോജ് തെന്നിലാപുരത്തുനിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറച്ച് മുമ്പ് നമ്മൾ വായിച്ചാണല്ലോ മുഹമ്മദ് വടക്കേ വാവന്നൂരിന്ന്, പക്ഷെ മെസ്സേജിൽ അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഏതായാലും കൊള്ളാം, ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു അല്ലേ. എല്ലാവിധ ആശംസകളും റെയിൻബോയുടെ വക പറയുവാണ് രണ്ടുപേർക്കും. ഒപ്പം നല്ലൊരു ഗാനം തന്നെ വെച്ച് തരാം. മനോജ് തെന്നിലാപുരത്തുനിന്നാണ് ഏതായാലും ആ മെസ്സേജിലൂടെ വിവാഹവാർഷികം, നമ്മുടെ സ്ഥിരം ശ്രോതാക്കളാണ് വിവാഹവാർഷികം ഏതായാലും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഏതായാലും അതുപോലെ സിനി ശിവദാസ് കോതപ്പുറം വന്ന് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട്, ഇത്രയും നേരം പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടാണ് ഇനിയൊരു

പത്ത് മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിരിക്കുകയാണ് സമയം. ഒരു കൊച്ചു ഗാനം എല്ലാ ശ്രോതാക്കൾക്കും, മെസ്സേജ് അയച്ച എല്ലാ ശ്രോതാക്കൾക്കും തരുവാണ്. ഇനിയിപ്പോൾ മെസ്സേജുകളിലേക്ക് പോകാനാണെങ്കിൽ, അനു ഇബ്രാഹിമിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് അയക്കുകയാണ് എനിക്കൊരു പാട്ട് തരാമോ എന്ന്. ടോവിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മിന്നൽവള പാട്ട് തരാമോ എന്ന് ചോദിച്ചിട്ട് ആതിരയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, സുമാ രാജേന്ദ്രന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, വിനയന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞ് മണി മെസ്സേജ് അയച്ചിട്ടുണ്ട്, വടക്കംപുറത്തു നിന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്ന്, അച്ഛൻ ഡിവിൻ മകന് വേണ്ടി കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സമയമില്ലെന്നറിയാം, എന്നാലും ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ച്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹണി എന്നാണ് പേര് വെച്ചിരിക്കുന്നത്. ബീന രാജ അയനിക്കാടിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഫൗസിയ മൻസൂറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, സിൽഫ നെട്ടൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജ്, അനൂപ്, രക്ഷ, മഞ്ജു, അഭിനവ്, അക്ഷയ്, സഞ്ജുയുടെ, അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകളുണ്ട്. എല്ലാവർക്കും ചേർത്ത് ഇപ്പോൾ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, ഒപ്പം പരിപാടി പാട്ട് ആവശ്യപ്പെട്ട എല്ലാവർക്കും ചേർത്തിട്ട് ഒരു കൊച്ചു തമിഴ് പാട്ട് വെച്ചുകൊണ്ട് യാത്ര പറയുന്നത് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. മുഖ്യമന്ത്രി വി ഡി സതീശൻ സോണിയാഗാന്ധി ഉൾപ്പെടെ ദേശീയ നേതാക്കളുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിയായ ശേഷം സതീശന്റെ ആദ്യ ഡൽഹി യാത്രയാണ് ഇത്. KSRTCക്ക് സംസ്ഥാന ഗവൺമെന്റ് അധിക സാമ്പത്തിക സഹായം നൽകുമെന്ന് മന്ത്രി CP ജോൺ. ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ച് ലാഭത്തിലെത്തിക്കാനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാം തയ്യാറെടുപ്പ് യോഗം ചേർന്നു. വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിൽ പരീക്ഷാ ഫീസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചു നൽകാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടപടി ആരംഭിച്ചു. പരീക്ഷാ ഫീസ് തിരിച്ചുകിട്ടാൻ വിദ്യാർത്ഥികൾ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ NTA ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകണം. തമിഴ്നാട്ടിൽ രേഖകളില്ലാതെ താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികളെ തിരുപ്പൂർ കോടതി 2 വർഷം തടവിന് ശിക്ഷിച്ചു. തിരുപ്പൂർ ജില്ലയിലെ പല്ലടത്ത് ടെക്സ്റ്റൈൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെയാണ് ശിക്ഷിച്ചത്. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനിയിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് 8 പേർ മരിച്ചു. 38 തൊഴിലാളികൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു. തൃശൂർ വിയൂരിൽ ജനവാസ കേന്ദ്രത്തിൽ പരിഭ്രാന്തി പരത്തിയ ആനയെ തളച്ചു. കൊല്ലത്തുനിന്ന് എത്തിച്ച ആനയാണ് ജനവാസ മേഖലയിൽ വിരണ്ടോടിയത്. സ്വർണവില പവന് 320 രൂപ താഴ്ന്ന് 116,640 രൂപയിലെത്തി. 14,580 രൂപയാണ് ഗ്രാമിന്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
3: One 107.5 FM Rainbow.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music.

0: Your choice.
1: ഡോക്ടർ സാറി, ലേഡി ഡോക്ടർ സാറി, എന്റെ രോഗമൊന്ന് കേൾക്കണേ ആദ്യം തന്നെ. ഡോക്ടർ സാറി, ലേഡി ഡോക്ടർ സാറി, എന്റെ രോഗമൊന്ന് കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ. ഫീസ് ഇല്ലാതെ സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്. നേരം പോയാൽ പിന്നെ ആവത്താണ്.
2: Don't touch me.
1: ഡോക്ടർ സാർ.

0: അച്ഛൻ രോഗമൊന്നു നോക്കണേ, ഫീസ് ഇല്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്. നേരം പോയാൽ പിന്നെ ആവത്താണ്.
1: Don't touch me.
0: ഡോക്ടർ സാറേ, പൊന്നു ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കൈ

ഡോക്ടർ സാറേ, അത് രക്തത്തിൻ്റെതോ അത് പിത്തത്തിൻ്റെതോ അത് വാദത്തിൻ്റെതോ? അത് രക്തത്തിൻ്റെതോ അത് പിത്തത്തിൻ്റെതോ അത് വാദത്തിൻ്റെതോ പിടിവാദത്തിൻ്റെതോ? ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ.

കോപം മാറാൻ സ്മേരം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി. കോപം മാറാൻ സ്മേരം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി. അത് വാക്കിൽ

ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ. ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ.

സന്ദർഭം സിനിമയില് മമ്മൂക്ക ഡോക്ടർ സാറെ ഇത് നീട്ടി വിളിച്ച് പ്രശ്നം അങ്ങോട്ട് സോൾവ് ആക്കിയ പോലെ തന്നെയാണ്. കാരണം എന്താ, ഇത്രമാത്രമുള്ള എന്ത് തന്നെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് അസുഖങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡോക്ടർ സാറേ എന്ന് വിളിച്ച് നേരെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് നല്ല മരുന്നും ഒപ്പിച്ച് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ആ അസുഖം കൂടി മാറ്റി കഴിയുമ്പോൾ സന്തോഷം കിട്ടുന്ന പോലെ തന്നെയാണ്. മനസ്സൊന്ന് ഉഷാറാക്കണമെന്നുണ്ടെങ്കിലുള്ള മരുന്നാണ് നമ്മളുടെ പാട്ടുകൾ. നല്ല രണ്ട് ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഏതൊരു അസുഖവും എന്തൊരു അസ്വസ്ഥതയും അങ്ങോട്ട് ഓടിപ്പോക്കോളും. അപ്പം അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കാനായിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യുവർ ചോയ്സിൻ്റെ സമയമാണ്. ഈ സമയത്ത് 0484242814101 എന്ന നമ്പറിലേക്കൊന്ന് വിളിച്ചാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് വിശേഷമൊക്കെ പറഞ്ഞ് ഇഷ്ട ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം അങ്ങോട്ട് വന്നോളും. അപ്പം അതിനുവേണ്ടി 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 2 മണിവരെ സമയമുണ്ട്. പാട്ടിൽ പറഞ്ഞ പോലെ ഒരു ഫീസും വേണ്ട, ഇങ്ങോട്ടേക്ക് വിളിക്കൂ. ഇഷ്ട ഗാനങ്ങൾ കേട്ട് നമ്മളങ്ങനെ അടിച്ചു പൊളിച്ച് 2 മണിവരെ പോകും. കൂടെ തന്നെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-8101. 0484-242-8101. അങ്ങനെ ഇന്ന് നമ്മുടെ യുവർ ചോയ്സിലേക്ക് ആദ്യത്തെ ശ്രോതാവ് എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്? ഇടത്തലയിന്ന്. നമുക്ക് ഇടയ്ക്ക് മെസ്സേജിലൊക്കെ കാണാറുള്ള പേരാണ് ദീപ ഇടത്തല. സ്ഥിരമായിട്ട് നമ്മുടെ പരിപാടി കേൾക്കുന്ന ആളാണല്ലേ? എപ്പോഴും കേൾക്കും. ഇന്ന് രാവിലെ അയൽവാസി ആരോ ഒരു ഡെഡിക്കേഷൻ അയച്ചത് ഞാൻ ഓർക്കുന്നു. സുരേഷ് NADയിലുള്ള അടുത്ത് തന്നെയാണല്ലേ? അപ്പൊ എല്ലാരും പരിചയക്കാരാണ്. റേഡിയോയിലൂടെ സൗഹൃദം തുടങ്ങിയതാണോ? അല്ല, വീടിനടുത്ത്. അത് ശരി. അപ്പൊ നമ്മുടെ റേഡിയോ കൂട്ടായ്മയിലൂടെ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നത് കേൾക്കുമ്പോ സന്തോഷം.
1: എന്താ,
0: റേഡിയോയിലൂടെ പരിചയക്കാർ ഒത്തിരി ഒത്തിരി വരുന്നതിൽ സന്തോഷം എന്ന് പറയുമായിരുന്നു.
1: എനിക്കങ്ങനെ ഒരുപാട് കൂട്ടുകാരൊന്നും, പക്ഷെ റേഡിയോ കുറെ പേരൊക്കെ പരിചയപ്പെടാനും അങ്ങനെ എന്താ പറയാ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും.
0: അതെ,
1: അത് ഞാൻ ഒരു കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള ആളാണ് കേട്ടോ. അപ്പൊ റേഡിയോ ഭയങ്കര കൂട്ടാണ് നമുക്ക് എപ്പോഴും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനും, പ്രത്യേകിച്ച് നിങ്ങളുടെ റെയിൻബോയും കൊച്ചിയൊക്കെ നമുക്കാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും.

0: അപ്പോ എപ്പോഴും നമ്മുടെ പരിപാടി റേഡിയോയിലൂടെയാണ് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയുന്നതും അങ്ങനെ കൂട്ടുകൂടുന്നതൊക്കെ.
1: അതെ, വാർത്തകൾ എപ്പോഴും എല്ലാം കേൾക്കും, രാവിലെ തൊട്ട് വാർത്തകളൊക്കെ എല്ലാം കേൾക്കും, പ്രോഗ്രാംസ് ഒക്കെ കേൾക്കും. നിന്റെ അവതരണമൊക്കെ വളരെ രസമാണ് കേൾക്കുന്നത്, അതുകൊണ്ടാണ് വിളിക്കുന്നത്, വല്ലപ്പോഴൊക്കെ വിളിക്കും.
0: അല്ല, അങ്ങനെയുള്ള സൗഹൃദങ്ങളും ഒക്കെ ഒത്തിരി വരുമ്പേ നമുക്ക് നേരത്തെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഒക്കെയാണ് മാറി. നേരത്തെ ഞാൻ ആദ്യം തുടക്കം പറഞ്ഞ പോലെ പാട്ടങ്ങട് കേൾക്കുമ്പോഴാണ് സന്തോഷം എന്ന് വേറെയാ.
1: അതെ അതെ, അതാണ്, റേഡിയോ കേൾക്കുമ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല, പാട്ട് കേൾക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ.
0: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇന്ന് ആ സന്തോഷത്തിൽ അപ്പൊ നമുക്ക് ഏത് പാട്ടാ കൊടുക്കണ്ടേ?
1: അത് ആ നെറ്റിപ്പെട്ടെന്ന സിനിമയിൽ ആ ചേട്ടൻ തന്നെ രാവിലെ ചോദിച്ചതാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമാണ്, അതങ്ങനെ കേൾക്കാറില്ല ആ പാട്ട്.
0: ആ പാട്ട് അപ്പൊ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ ആ പാട്ടിന് വേണ്ടിട്ടായിരിക്കും അല്ലേ?
1: അപ്പൊ ബാലകമൽ നമ്പി പാടിയ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നല്ല രസമാണ്, പക്ഷെ അധികം പാട്ടുകളൊന്നും പാടിയിട്ടില്ല.
0: നല്ല ഒത്തിരി ഇഷ്ടമാണ്, അതെ,
1: ആ നല്ല സൗണ്ട് ആണ്, പക്ഷെ അതേ സിനിമയിലൊന്നും അങ്ങനെ ഒരുപാട് പാടിയിട്ടില്ല. പാട്ട് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടും, പിന്നെ സുരേഷ് ചേട്ടന് വേണ്ടി, പിന്നെ ഇതിൽ വിളിക്കുന്ന ഒന്നിട്ട് പേരുണ്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല,
0: എന്നാലും
1: ആഗ്നസ് കടമശ്ശേരി, വിൻസെന്റ് ചാലക്കുടിയുണ്ട്, ഇവരെ ഒന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ എപ്പോഴും വിളിക്കും, മെസ്സേജ് ഒക്കെ അയക്കാൻ സംസാരിക്കുന്ന ആൾക്കാരൊക്കെയാണ്.
0: പക്ഷെ ഇത് കേട്ടോളും, അപ്പൊ അതിലൂടെ തന്നെ സൗഹൃദങ്ങൾ എല്ലാം പുതിയത് പുതിയതായിട്ട് വരട്ടെ കേട്ടോ. കൂട്ടിന് എപ്പോഴും നമ്മളും ഉണ്ട്.
1: പിന്നെ നമ്മള് ചേച്ചിയിലൊക്കെ എവിടെ ഉണ്ടോ?
0: ഇന്നില്ല, ഞാൻ കാണുമ്പോ പറഞ്ഞേക്കാം.
1: അജലിനോട് ഇടയ്ക്ക് ഈ പ്രോഗ്രാമിലൂടെ വരാൻ പറഞ്ഞു കേട്ടോ,
0: കൊറേ വിശേഷങ്ങളൊക്കെ പറയണ്ടെന്ന് പറയാം.
1: അല്ല, നല്ലതായിട്ട് സംസാരിക്കുന്ന അപ്പം ഈ ഇവർക്ക് കൂടെ ഇടയ്ക്ക് രാവിലെ മാത്രമേ വരാറുള്ളൂ.
0: ജലീലിന്റെ അടുത്ത് യാത്ര പോണ സമയത്ത് വിളിച്ചോളൂ, സവാരി ടൈമിൽ ഉണ്ടാവാറുണ്ടല്ലോ.
1: സവാരി ടൈമിൽ ഞാൻ അങ്ങനെ യാത്ര അധികം പോവാറില്ല, അതുകൊണ്ടാണ് വിളിക്കാത്തത്.
0: ആ ഞാൻ പറയാം, അന്വേഷിച്ചെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞേക്കാം ജലീലിന്റെ അടുത്ത്
1: കേട്ടോ.
0: ഒത്തിരി സന്തോഷമുണ്ട് വിളിച്ചതിന്. ഏതായാലും പാട്ടൊക്കെ കേട്ടുകൊണ്ട് സ്ഥിരമായിട്ട് ഇരിക്കുക, നേരത്തെ പറഞ്ഞ സൗഹൃദങ്ങളെല്ലാം വരട്ടെ, അവർക്കെല്ലാവർക്കും ചേർത്തിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ഒത്തിരി സന്തോഷം, ശരി.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: शिक्षा की जीवन में भी जरूरत है, समाज जीवन में भी जरूरत है, इसको अंडर एस्टिमेट नहीं करना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
4: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് എന്ന പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് ഫോണിലൂടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. അതിനായിട്ട് 0484-2-4-2-8-1-0-1 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി, എന്നിട്ട് ഇഷ്ടഗാനങ്ങൾ ചോദിച്ചാൽ മതി, നമുക്ക് വിശേഷമൊക്കെ പറയാം. നമ്മോടൊപ്പം ഒരു ശ്രോതാവ് ഇപ്പോ എത്തിയിട്ടുണ്ട്. ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം.
4: ഇതാരാണ്?
5: രാജൻ.
4: രാജൻ
5: ചാലക്കുടി മുരിങ്ങൂര്.
4: ചാലക്കുടി എന്നാണല്ലേ?
5: ചാലക്കുടി മുരിങ്ങൂര്.
4: ആ, എന്തൊക്കെയുണ്ട് രാജേട്ടാ വിശേഷങ്ങൾ ചാലക്കുടിയില്?
5: നല്ല വിശേഷങ്ങൾ. 4 മാസമായി ഞാൻ കാല് ഒടിഞ്ഞു കിടക്കാം.
4: അതെന്ത് പറ്റി?
5: ബൈക്ക് വന്ന് ഇടിച്ചതാ. ചായ കുടിക്കാൻ പോയപ്പോ
4: ചാലക്കുടി വെച്ച്.
5: ചാലക്കുടിയിൽ വെച്ചതാ, ഞങ്ങളുടെ റോട്ടിൽ വെച്ച് തന്നെ.
4: റോട്ടിൽ വെച്ച് തന്നെ.
5: മുരിങ്ങൂരിന്ന് പോക്കറ്റ് വഴി ഉണ്ട്, കാട് കുറ്റി പോണ വഴി. അവിടെ വെച്ച്.
4: അവിടെ വെച്ച്
5: ഞാൻ വൃത്തിയായതാ.
4: എന്നിട്ട് പെട്ടെന്ന് ഇപ്പൊ അത്യാവശ്യം എല്ലാം മാറി വരുന്നു വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മള് പണിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലേ?
5: അല്ല, ഞാൻ ഒരു കട വെച്ചേക്കായിരുന്നു.
4: കടയാണ്.
5: വൈകിട്ട് ചായ കുടിക്കാനായിട്ട് എപ്പോഴും ഇറങ്ങും. 6:30 ആ സമയത്താണ് വന്ന് ബൈക്ക് വന്ന് ഇടിച്ചത്. ആ ഒരു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഇരിക്കുക. പിന്നെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതിന് കാശൊന്നുമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു കിടന്ന് 1 മാസം കൂടെ കിടക്കുന്നു പറഞ്ഞു. 1 മാസം കഴിഞ്ഞു.
4: 4 മാസത്തോളം ആയി.
5: ആ പെൻഷൻ നാളത്തേക്ക് 4 മാസം പട്ടയത്താണ്.
4: മാറട്ടെ, എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവട്ടെ കേട്ടോ. ഏതായാലും
5: ദൈവത്തിനെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക. ഭാര്യയും ഭർത്താവും. ഭാര്യ പണിക്ക് പോയിരിക്കണു.
4: പോയിരിക്കുവാണ്.
5: ഒരു മോളുണ്ട്. ഒരു മോള് കെട്ടിച്ച് കൊടുത്തു. അവളൊക്കെ 3 മക്കളുണ്ട്. ഭർത്താവ് മോളുടെ ഭർത്താവ് ഡ്രൈവറാണ്.

0: മൂന്ന് തേരക്കടാങ്ങളുണ്ട് എനിക്ക്.
1: ഓക്കെ, ഏതായാലും ഈ രാജേട്ടാ, ഈ പരിപാടി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളും തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ റോഡിലൂടെയൊക്കെ വാഹനമൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എല്ലാവിധ ശ്രദ്ധയും നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള എല്ലാ ശ്രദ്ധയും നമ്മൾ കൊടുക്കുക. നമ്മൾ എത്രയൊക്കെ തിടുക്കം പിടിച്ച് നമ്മൾ ഓടിക്കുന്ന കാര്യമൊക്കെ നോക്കിയാലും നമ്മളെത്ര ശ്രദ്ധിച്ചാലും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ വരുമല്ലോ. അതെ,
0: നടന്നു പോയിക്കൊണ്ടിരുന്നവനായിരുന്നു,
1: അങ്ങനെ സംഭവിച്ചതാണല്ലേ. ഏതായാലും ഈ പരിപാടിയിലൂടെ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളാണെന്നുണ്ടെങ്കിലും മനസ്സിലേക്ക് അങ്ങനെ ഒരു ഒരു ചിന്ത കൂടി വരട്ടെ. കാരണം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ മൂലം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതെ, അതുപോലെ റോഡിൽ തിടക്കമൊന്നും കാണിക്കാതെ എല്ലാം പതുക്കെ ഡ്രൈവ് ചെയ്യുക. എല്ലാവർക്കും തന്നെ തിരക്കൊക്കെ ഉള്ള മനുഷ്യരാണ്, പക്ഷെ എന്നിരുന്നാലും റോഡിൽ അത്രയും തിരക്ക് കാണിക്കാതിരിക്കുക. ഇന്നപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി നമുക്ക് സന്തോഷമാവാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏത് പാട്ടാ നമ്മൾ കൊടുക്കണ്ടേ? ഉലകം ചുറ്റും വാലിബം, തമിഴിലല്ലേ? കൊടുക്കാം, കൊടുത്തുകളയാം. അതോടുകൂടെ നമുക്ക് ആ ഒരു മനസ്സിൽ അങ്ങനെ ഒന്നും വിഷമമൊന്നും വിചാരിക്കണ്ട, ദൈവം സഹിച്ച് എല്ലാം റെഡി ആയിക്കോളും കുറച്ചു കാലം കൂടി കഴിയുമ്പോ
0: കേട്ടോ.
1: അത് മതി, കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തത് ദൈവം ശരിയാക്കി തന്നോളുന്നേ, കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ മാറിക്കോളും. എല്ലാം ശരിയായി കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ച് പറയണം കേട്ടോ. അതെ, ഞാനിങ്ങനെ എല്ലാം ഓക്കെ ആയി, ഞാനിപ്പോ പണിക്ക് പോയിക്കോ.
0: രണ്ടു മാസം കഴിഞ്ഞ് പിന്നെ ഇതേ മാതിരി കോൾ ഞാൻ ചെയ്യും
1: തീർച്ചയായിട്ടും.
0: അപ്പൊ നമ്മുടെ അറിയുമ്പോ എല്ലാവർക്കും നമ്മുടെ എന്താ പറയാ, കാലത്ത് നമ്മളെ ആറു മണിക്ക് വരില്ല, ആറേകാലിന്ന് വരില്ല നമ്മുടെ
1: സുരേഷ് കാഞ്ഞിരക്കാട്.
0: അങ്ങോട്ട് പറയുന്നതെല്ലാം കേട്ടിട്ടാണ് ഇവിടെ കിടക്കണം.
1: ഞാൻ പറയാം, ഇന്ന് സുരേഷ് കാഞ്ഞിരക്കാടിന്റെ വൈകിട്ട് ഞാൻ കാണും, അപ്പൊ നേരിട്ട് പറഞ്ഞേക്കാം. അത് കാരണം ഇതേ കിടപ്പില് ഞാൻ ഇങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ട് നല്ല ഉഷാറായിക്കുന്ന ഒരു ശ്രോതാവ് വിളിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയാം
0: കേട്ടോ. സമയത്താണ് പറഞ്ഞോളൂ,
1: ഞാൻ പറയാം പറയാം പറയാം. അതിന് മനസ്സിലൊന്ന് ഇനി മനസ്സിൽ ഒരു വിഷമമൊന്നും വിചാരിക്കണ്ട, എല്ലാം ശരിയായിക്കോളും കേട്ടോ. ദേ ഈ പാട്ടോട് കൂടി തന്നെ മനസ്സിന്റെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ.
0: ആയിക്കോട്ടെ,
1: വെച്ചു വരാം കേട്ടോ.
0: നല്ല രീതി മലർക്ക് കൊണ്ടാട്ടാവട്ടെ,
1: കൊണ്ടാട്ടാവട്ടെ. വെച്ചു വരാം ആ പാട്ട് തന്നെ കേട്ടോ.
0: ആയിക്കോട്ടെ,
1: ശരി, ഓക്കെ ഓക്കെ. സന്തോഷം, ഒത്തിരി സന്തോഷം.
0: ഓക്കെ.

0: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: अपने से ऊपर का जो स्टूडेंट है, हमसे ज्यादा होशियार है, उसको कहो 5-10 मिनट मेरे साथ बैठो, मुझे बताओ मैं ये सोच रहा हूँ ठीक है क्या, तुम करेक्ट करो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

0: പന്ത്രണ്ട് മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുവാണ് സമയം. യുവർ ചോയ്സിലൊക്കെ നമ്മുടെ ഒപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരെ നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ അതുല്യ.
0: അതുല്യ, അതുല്യ എവിടെന്നാ വിളിക്കുന്നേ? കൊടുങ്ങല്ലൂര്. സ്ഥിരമായിട്ട് നമുക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്ന അതുല്യാണോ? കൊടുങ്ങല്ലൂരിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ചോയ്സിലേക്ക് വിളിക്കാറുള്ളൂ. സവാരിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പരിപാടികളൊക്കെ നമ്മൾ കേൾക്കുന്ന നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. ഇന്നിപ്പോ യുവർ ചോയ്സിലേക്ക് വിളിച്ചതിൽ സ്പെഷ്യൽ ആയിട്ട് ആർക്കെങ്കിലും പാട്ട് കൊടുക്കാനാണോ? അതെന്താ അങ്ങനെ ആയിപ്പോയേ? സ്പെഷ്യൽ ആയിട്ട് നമുക്ക് അച്ഛനും കൊടുത്തല്ലോ. എന്നാണ്? ഇന്നാണോ? ആഹാ, അവരുടെ പേരെന്ന് പറഞ്ഞോളൂ. ആതിര ഗിരീഷ്. അപ്പൊ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും. സ്പെഷ്യൽ ആയിട്ട് നമ്മളേതായാലും സ്പെഷ്യൽ ആയിട്ട് അവർക്ക് തന്നെ കൊടുക്കാന്നേ. പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നു. സ്പെഷ്യൽ ആയിട്ട് ഇനി കൊടുക്കാൻ ആളില്ല എന്നുള്ള പരാതി ഇനി വേണ്ട. ആതിര പഠിക്കുവാണോ അതോ വർക്ക് ചെയ്യുന്ന ആളാണോ? ആതിര അതുല്യ. അതുല്യ അല്ലേ? ആ, അതുല്യ വർക്ക് ചെയ്യുന്ന ആളാണോ? പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ്. പ്ലസ് ടു തന്നെ കഴിഞ്ഞു. എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുവാണ്. ഇനിയിപ്പോ അടുത്ത പരിപാടി എന്താ? പ്ലാനൊക്കെ കിട്ടോ?

0: നിനക്ക് ഇട്ടോ?
1: പ്ലാനൊന്നുമില്ല, ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇട്ടതൊന്നും അവർക്ക് ഇഷ്ടാവുന്നില്ല.
0: അതെന്താ നമ്മള് പറയുന്ന പ്ലാനെല്ലാം വീട്ടുകാര്?
1: അവർക്കൊന്നും താല്പര്യമില്ല ഞാൻ പറയുന്നതൊന്നും. അവര് പറയുന്നു അതൊന്നും വേണ്ട, വേറെ പഠിക്കാൻ.
0: അതെന്താ അങ്ങനെ പറയാൻ കാര്യമാണ്? വീട്ടുകാര് പ്രത്യേകിച്ച് മക്കളുടെ ഇഷ്ടമൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പൊ അച്ഛനും അമ്മയോട് നമുക്കത് പറഞ്ഞോളാം. എന്താ ഇതിപ്പോ കേൾക്കണ്ടാവില്ലേ? അടുത്ത് തന്നെ ഇരുന്ന് കേൾക്കുവാണല്ലേ. ഏതായാലും അതുല്യക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യം തന്നെ അച്ഛനും അമ്മയോട് സമ്മതിച്ചു തരട്ടെ. പറ്റുന്ന കാര്യമാണെങ്കിൽ കേട്ടോ,
1: ഞാൻ പറഞ്ഞതൊക്കെ ഹോട്ടൽ മാനേജ്മെന്റ്, അവർക്ക് താല്പര്യമില്ല.
0: അവർക്ക് താല്പര്യമില്ല, നമ്മളുടെ മനസ്സിന്റെ ഇഷ്ടം. അപ്പൊ ഇത് രണ്ടുപേരും കൂടി ചേർന്നൊന്ന് പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരുമല്ലേ? രണ്ടു മാസം എടുക്കും ഒരു തീരുമാനത്തിലെത്താൻ. പക്ഷെ ഒരു കാര്യം അതുല്യ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്തൊക്കെയാണെങ്കിലേ അച്ഛനും അമ്മയൊക്കെ നമ്മളേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. അവര് പ്രാക്ടിക്കലൊക്കെ പറഞ്ഞു തരുമ്പോ അതും കൂടി കേട്ടേക്കണം. അതിനൊപ്പം തന്നെ നമ്മളുടെ ഇഷ്ടങ്ങൾ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പറഞ്ഞാൽ മതി. ഇതേ അച്ഛനും അമ്മേനെ വിളിച്ചിരുത്തിയിട്ട് ഇതേ ഇതാണ് കാര്യം, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയും ലാസ്റ്റ് കാര്യം ശരിയാണ് അവള് പറയണത് എന്നുള്ള ഓക്കെ ആവുകയാണെങ്കിൽ അങ്ങോട്ട് അംഗീകരിച്ചോളും കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നും വേറെ ഉണ്ടാവില്ല. എല്ലാ അച്ഛനും അമ്മയും സമ്മതിക്കട്ടെ എന്ന് ഞാനും വിചാരിക്കാം കേട്ടോ. ആ അത് മതി. അപ്പൊ പിന്നെ ഇന്ന് ഇന്ന് ഇന്ന് നേരത്തെ പറഞ്ഞവർക്ക് ആശംസകളോട് ഏത് പാട്ടാ കൊടുക്കണ്ടേ? വെട്ടം സിനിമയിലെ ഒരു കാതിലോലയാണോ? കൊടുത്തു കളയാം കൊടുത്തു കളയാം. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും സ്പെഷ്യൽ ആയിട്ടാണ്
1: കൊടുക്കേണ്ടത്.
0: ഇനിയിപ്പൊ ആർക്കും പരാതി വേണ്ട, എല്ലാവർക്കും കൊടുത്തേക്കാം അല്ലേ. കൊടുക്കാം. ഏതായാലും ഈ പറഞ്ഞ തീരുമാനമെല്ലാം അതുല്യയുടെ തീരുമാനങ്ങളെല്ലാം വീട്ടുകാർ സമ്മതിക്കട്ടെ. ആദ്യമൊക്കെ പറയുമ്പോൾ വീട്ടുകാർക്ക് ചെറിയ വിഷമമൊക്കെ ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അവർ ചെയ്തു തരും കേട്ടോ. ദൃശ്യം 3 പറയുന്ന പോലെ ലാസ്റ്റ് എല്ലാം ഓക്കെ ആക്കിക്കോളും. ആദ്യമൊക്കെ ലാലേട്ടൻ ഇങ്ങനെ സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിലും പിന്നീട് എല്ലാം ഓക്കെ ആക്കി തരും. ദൃശ്യം 3 കാണാൻ പോയോ? ഏതായാലും പോവാം, നമുക്ക് സമയമുണ്ടല്ലോ അല്ലേ. ആ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം അല്ലേ അല്ലേ അച്ഛനും അമ്മമാരും എപ്പോഴും നിക്കുള്ളൂ. എല്ലാം നല്ലതാവട്ടെ. ആ ഇനിയിപ്പോ പ്രശ്നങ്ങളെല്ലാം തീർക്കാനായിട്ട് വെട്ടത്തിലെ പാട്ടും വെച്ച് തന്നേക്കാം. അതോടെ ഈ പ്രശ്നം ഇവിടെ തീരുന്നു കേട്ടോ. ഓക്കെ, ഒത്തിരി സന്തോഷം വിളിച്ചതിന്.

0: യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: നമസ്കാരം മുത്തേ.
0: നമസ്കാരമുണ്ട്. ഇതാരാണ്? സുനിത. സുനിതേച്ചി എവിടെന്നാ വിളിക്കുന്നേ?
1: ഞങ്ങള് മട്ടാഞ്ചേരിയാ.
0: മട്ടാഞ്ചേരി എന്നാണ്. മട്ടാഞ്ചേരിയിൽ ഇന്ന് പ്രശസ്തമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോ?
1: ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. മട്ടാഞ്ചേരി ഉണ്ടോന്ന് എനിക്കറിയില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അത്. ഇന്ന് തന്നെ കുത്തിയിരുന്ന് വിളിച്ചത്.
0: അത് ശരി. പക്ഷെ കുത്തിയിരുന്ന് വിളിച്ചിട്ട് കിട്ടിയല്ലോ.
1: കിട്ടി, എനിക്ക് കിട്ടാറുണ്ട്. ചോദിച്ചില്ല, സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരാളാണ്.
0: ആ സന്തോഷമാണ് ആ തുടക്കത്തിൽ പ്രകടിപ്പിച്ചല്ലേ?
1: അതന്നെ.
0: ഒത്തിരി സന്തോഷം.
1: 30 വർഷം ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട്.
0: 30 വർഷം.
1: അവരൊരു ആഘോഷമാണ്. പിള്ളേരും എന്താ, ചെറിയൊരു ആഘോഷം. അപ്പ എനിക്കത് ഇനി കിട്ടൂന്ന് പറ്റൂലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഇന്ന് വിളിച്ചു നോക്കിയപ്പോ കിട്ടി. അപ്പൊ അതൊന്ന് അറിയിച്ചെന്നുള്ളൂ.
0: പിന്നെന്താ സുനിതേച്ചി, ചേട്ടന്റെ പേരെന്താ?
1: നൗഷാദ്.
0: നൗഷാദും സുനിതേച്ചിക്കും എല്ലാവിധ ആശംസകളും റെയിൻബോയുടെ വക സ്പെഷ്യൽ ആയിട്ട്.
1: താങ്ക് യു.
0: അപ്പൊ ഏതായാലും ഇന്ന് വിളിച്ചിട്ട് കിട്ടിയല്ലോ, ആ സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ അടിച്ചു വിളിക്കുന്നു.
1: പിന്നല്ല, ഇപ്പൊ കുറച്ച് 2 ദിവസം മുമ്പ് ഞാൻ സവാരിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ യുവർ ചോയ്സിൽ വിളിച്ചിട്ടില്ല. സ്ഥിരം കസ്റ്റമർ ആണ്. എത്രയോ വർഷങ്ങളായി ഞങ്ങൾ റേഡിയോമായിട്ട് കടക്കുന്നു.
0: അത് ശരി, സ്ഥിരമായിട്ട് നമ്മുടെ ആളാണ്.
1: അതന്നെ. പിന്നെ എനിക്കൊരു സങ്കടം, വെള്ളിത്തിരിയിലേക്ക് വിരുന്നത് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല.
0: കിട്ടും, കിട്ടും, എല്ലാ അതിലും കിട്ടും.

0: നമ്മള് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാം നടക്കുന്നേ. ആ വാർത്തയുടെ സമയമായതുകൊണ്ട് ഞാൻ പിന്നെ കഷ്ടിച്ചൊരു 3 മിനിറ്റ് ഉള്ളു സമയം. പാട്ടാണെങ്കിൽ 4 മിനിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മള് പാട്ടിലേക്ക് പോകുന്നു. ഇന്ന് മട്ടാഞ്ചേരിയിൽ നമ്മൾ ആഘോഷിക്കുന്നു.
1: പാട്ടേക്ക് ഫുള്ളായിട്ട് കേൾക്കണം. അതൊരു ഞാൻ തന്നെ അത് വൈൻഡ്
0: ചെയ്യുന്നതാണ്. ഏതായാലും മുഴുവനായിട്ട് പോകുന്ന അറിയില്ല, എന്നിരുന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ പാട്ടിലേക്ക് പോവാം. ഒത്തിരി സന്തോഷം വിളിച്ചേനെ കേട്ടോ. ജീവിതത്തിലെ പാട്ടാ ചോദിച്ചിരിക്കുന്നത്. വെച്ചുതരാം. ഓക്കെ
1: ശരി.

ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49:37. അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ യുവർ ചോയ്സ് 1 മണിക്ക് തുടരും.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിയ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വന്തം പരിശ്രമത്തിലുപരി സമൂഹത്തിന്റെ ആകെ പിന്തുണയുടെ ഫലമാണ് ഓരോരുത്തരുടെയും വിജയമെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി യുവാക്കളോട് സമൂഹത്തിനായി പ്രയത്നിക്കാൻ ആഹ്വാനം ചെയ്തു.

0: भारत के संकल्प को सिद्ध करने में आप सभी महत्वपूर्ण भूमिका निभाने वाले हैं। हम सिर्फ अपने कारण नहीं पहुंचते, सिर्फ अपने परिवार के कारण नहीं पहुंचते, इस विशाल देश के 140 करोड़ नागरिकों के योगदान का भी बहुत बड़ा महत्व होता है। और इसलिए हमारा दायित्व खुद के प्रति, खुद के परिवार प्रति, वैसे ही संपूर्ण समाज के प्रति भी रहता है। और मुझे विश्वास है कि इन सभी कामों के लिए आप अपने आप को और अधिक योग्य बनाएंगे। मैं आपको बहुत शुभकामनाएं देता हूं।
1: രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മപരിപാടിയാണ് റോസ്ഗാർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേയിലെ ഏഴ് പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിലും അത് സുദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ശ്രീമതി മുർമു ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: 1962 आने वाले वर्षों में भारत साइप्रस के साथ अपने व्यापक सहयोग को आगे बढ़ाने के लिए उत्सुक है। मुझे पूर्ण विश्वास है कि आपके मार्गदर्शन और नेतृत्व के साथ हमारी मित्रता निरंतर सुदृढ़ होती जाएगी।
1: രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ വർധനവാണിത്. ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 87 പൈസ വർദ്ധിച്ച് 99.51 രൂപയായി. ഡീസൽ 91 പൈസ വർദ്ധിച്ച് 92.49 രൂപയായി. ഇറാൻ സംഘർഷത്തെയും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളെയും തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണിത്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൌസ് അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ പദ്ധതിക്ക് തുടക്കമാകും. സിന്തറ്റിക് ലഹരി വസ്തുക്കൾ അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ ദേശീയപാത 85

0: ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. വനമേഖലയിൽ റോഡിന്റെ റീടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള പ്രധാന ജോലികൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: പാതയുടെ മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുമ്പോഴും നേര്യമംഗലത്ത് മാത്രം ജോലികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്നുണ്ടായ നിയമക്കുരുക്കുകളാണ് പ്രതിസന്ധിക്ക് കാരണമായത്. നിർമ്മാണ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ട് ഉയർന്നുവന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് യുഡിഎഫ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ എത്രയും വേഗം നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുകൂല തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായത്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 55 റൺസിന് വിജയിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചാ കേസിൽ പൂനെയിൽ നിന്നുള്ള ഒരാൾ കൂടി സിബിഐയുടെ പിടിയിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സബ്ജക്ട് വിദഗ്ധയായി നിയമിച്ച മനീഷ ഹവൽദാറാണ് അറസ്റ്റിലായത്. കേസിൽ ഇതുവരെ 11 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 111 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 116,640 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മപരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

0: എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ചില പാട്ടിന്റെ മാജിക്കും അത് തന്നെയാണ്. കാണാൻ കൊതിച്ചു വന്ന മൂവിയിൽ ഈ ഒരു പാട്ടിങ്ങനെ കണ്ണടച്ച് കേട്ടുകൊണ്ടിരുന്ന എന്തൊരു സന്തോഷമാണ് അല്ലെ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ പി ഭാസ്കരന്റെ വരികളിലാണോ ആ മാജിക്ക്, അതുപോലെ വിദ്യാധരന്റെ സംഗീതത്തിലാണോ ആ മാജിക്ക്, ഇനി യേശുദാസിന്റെ ശബ്ദത്തിലാണോ ആ മാജിക്ക്, ഇനി അതല്ല സിനിമ മുഴുവനും അല്ലെങ്കിൽ സ്ക്രീനിൽ വരുന്ന പ്രസൻസാണോ ആ ഒരു മാജിക്ക്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും അതിൻ്റെ എലമെൻ്റാണ്. എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു പാട്ട് അത്രമാത്രം പെർഫെക്റ്റ് ആകുന്നത്. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ ഈ പാട്ട് കേട്ടുകൊണ്ട് ഇപ്പോഴും കണ്ണടച്ച് ഈ ഒരു പാട്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നമ്മളിതുപോലെ ഇടക്കിടക്ക് നമ്മൾ ഓർക്കും അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി തന്നതല്ലേ, മലയാളികൾക്ക് വേണ്ടി എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്ന ഈ പാട്ടുകൾ ശരിക്കും എത്ര വർഷം കഴിഞ്ഞാലും നമുക്കിതുപോലെ ചേർത്ത് പിടിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടുകളാണ്. ആ കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായിട്ട് യുവർ ചോയ്സാണ്. 2 മണിവരെ ഉണ്ട് സമയം, നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 0484242811 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വിളിക്കേണ്ടത്. അങ്ങനെ നമ്മോടൊപ്പം വിളിച്ച ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് പാട്ടൊക്കെ ഏതാണ് എന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്? സനൂജ.
1: സനൂജ
0: എവിടെന്നാ വിളിക്കുന്നേ? ഫോർട്ട് കൊച്ചിന്ന് വിളിക്കുന്നേ. കുറച്ചു മുമ്പ് മട്ടാഞ്ചേരിന്ന് വിളിച്ച ഒരു ശ്രോതാവ് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു.

0: എല്ലാ തവണയും സ്ഥലങ്ങൾ വരുമ്പോ ഞാൻ നോക്കും, മിക്കവാറും അടുത്തടുത്തു നിന്നാണോ എങ്ങനെയാണ് വരുന്നത്. ഇന്ന് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിക്കാരുടെ ദിവസമാണോ? എന്താണ്? എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്, ശ്രീജിത്ത് എസ് മോഹൻ എന്റെ പേര്. ഇന്ന് ഇന്നപ്പോ സനൂജിത്തക്ക് ഏത് പാട്ടാ വേണ്ടേ? ആ കൊടുക്കാം കൊടുക്കാം, അതിനെന്താ?
1: ഹലോ,
0: നമസ്കാരം.
1: പേരെന്താണ്?
0: ഷക്കീർ എന്നാണ്. അപ്പൊ ഷക്കീർക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ടെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. കൊടുക്കാലോ, പിന്നെന്താ? സുപ്രഭാതം.
1: സുപ്രഭാതം പേര്.
0: അതിലെ ഏത് പാട്ടാ വേണ്ടേ?
1: അതിലെ മിണ്ടാ പിന്നെ കിരുനാഥ് എന്ന് പറയുന്ന പാട്ടുണ്ട്, ദാസ് ദാസിന്റെ.
0: ആ പാട്ടാണ് വേണ്ടത് അല്ലേ? നോക്കാം നോക്കാം, ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും
1: കൊടുക്കാം.
0: ഒത്തിരി ഇഷ്ടമാണല്ലേ ഒരു പാട്ട്. കുറച്ചു മുമ്പേ ആ സ്വരരാഗമായി കിളിവാതിൽ നിന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്തേക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇവിടെ പറയണ്ടല്ലോ. എസ് ജാനകിയമ്മ പാടിയത്. ആ ഓക്കെ, അതാണ്. കുഴപ്പമില്ല കുഴപ്പമില്ല, കൊടുക്കാം കൊടുക്കാം. എല്ലാം നമ്മുടെ ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളാണ്. കൊടുക്കാം കൊടുക്കാം, അതെ അതെ, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടുക്കാം കൊടുക്കാം, കുഴപ്പമില്ല. കൊടുക്കാം കൊടുക്കാം
1: കേട്ടോ.
0: ഓക്കെ ഓക്കെ, കൊടുക്കാം.
1: ആ ഹലോ,
0: ആ ഇവിടെ സനുജിതാ, ഇവിടെ പറയണ്ടായിരുന്നു സ്വരരാഗമായി കിളിവാതിലിൽ നിന്നൊരു പാട്ടും കൂടി കൊടുക്കണം എന്ന്. അപ്പൊ ഞാൻ ചോദിക്കുമായിരുന്നു, രണ്ടുപേരും രണ്ടു പാട്ടാണ് ആവശ്യപ്പെടുന്നതല്ലോ എന്ന്
2: ചോദിച്ചിട്ടുണ്ടായിരുന്നു.
0: ഏതായാലും നമ്മള് ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളാണല്ലോ നമ്മള് എല്ലാവർക്കും ഒരുമിച്ച് കേൾക്കുമ്പോ സന്തോഷം കേട്ടോ. നമുക്ക് കൊടുക്കാം. അപ്പൊ ഫോർട്ട് കൊച്ചിക്കാർക്കൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇക്കൊക്കെ കൊടുക്കണല്ലേ? ഇക്കാക്ക് സ്പെഷ്യൽ ആയിട്ടിരിക്കട്ടെ, ബാക്കി ക്ലാസ്മേറ്റ്സിനും കൊടുക്കാം കൊടുക്കാം കേട്ടോ. ജാനകിയമ്മ പാടിയ പാട്ട് കൊടുക്കാം ഇപ്പൊ. ഒത്തിരി സന്തോഷം കേട്ടോ വിളിച്ചതിനെ.
2: ഓക്കെ.

0: യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോ മറ്റൊരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം.
1: ഹലോ നമസ്കാരം, ഞാൻ കോട്ടയം നീണ്ടൂരിൽ നിന്ന് ജയാണ്.
0: ജയാണ്?
1: ജയ
0: ജയ ചേച്ചി, എനിക്ക് തോന്നണം അവിടെ ജോലി അങ്ങനെ ചെയ്തോണ്ടിരിക്കുവായിരുന്നോ. നല്ലൊരു ഓട്ടത്തിലാണല്ലോ, കുക്കിംഗ് ആണോ?
1: അല്ല, ഞങ്ങളുടെ വീട്ടിൽ പലഹാരത്തിന്റെ പരിപാടിയാ. ചിപ്പി അങ്ങനെ, ഞാൻ അങ്ങനെ വർക്കിലായിരുന്നു. ഓടി മാറിയത്, അല്ലെങ്കിൽ റേഡിയോ അടുത്ത് നിൽപ്പുണ്ട് ഞങ്ങളുടെ.
0: ഓ, എക്കോ വരാതിരിക്കാൻ ഓടി മാറിയതാണ്. എന്റെ ദൈവമേ, എല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ശ്രോതാവിനെ കിട്ടിയ സന്തോഷം. ആ ഓട്ടമാണ് തുടക്കം കേട്ടത് അല്ലേ?
1: പിന്നെ എന്റെ വീട്ടില് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന് പേര് വിനോദ്, മൂത്ത മോടെ പേര് ചിന്നു, വിനി എന്ന് വിളിക്കും. ഇളയങ്ങള് പൊന്നു,
0: പൊന്നു
1: വിചിത്ര, വിചിത്ര എന്നാണ് അവിടെ പറഞ്ഞത് പേര്. പിന്നെ മൂത്തവളെ കല്യാണം കഴിച്ച് വേദഗിരിയില്, അവിടെ ഭർത്താവ് അനന്തു, ഒരു കുഞ്ഞുണ്ട് ആദിക്ക്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പണിയുന്ന പേരുണ്ടേ, രണ്ടുപേരുണ്ട്. ഒന്ന് തങ്കമ്മ ചേച്ചി, പിന്നെ ഒരു ഗീത ചേച്ചി, പിന്നെ എന്റെ അമ്മയുണ്ട് കനകമ്മ.
0: ഇവർക്കെല്ലാവർക്കും കൂടിയാണ് അപ്പൊ ഇന്ന് പാട്ട്. ഒരു കുറെ പേരുണ്ടല്ലോ ഇപ്പൊ എല്ലാം കേട്ടോണ്ടിരിക്കണോ എല്ലാരും?
1: അതെ, കേട്ടോണ്ട്. ഞങ്ങള് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് റേഡിയോ കേട്ടോണ്ടാണ് ഇരിക്കുന്നത്.
0: അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് ഓടിയതാണ് ആദ്യം.
1: അതെ അതെ അതെ, കൊറേ നേരമായിട്ട് കോള് വിളിച്ചോണ്ടിരിക്കുക,
0: കിട്ടിയ ഒരു സന്തോഷത്തിലാണ്. ഒത്തിരി സന്തോഷം. ഞാൻ ഓർത്തത് എന്ത്, പെട്ടെന്ന് ഒരാൾ ഓടി വന്നിട്ട് എന്തോ പറയുന്ന ഒരു ഫീൽ എനിക്ക് തോന്നി, അതാണ് ചോദിച്ചത്. അവിടെ ഞാൻ കരുതിയതേ അവിടെ വല്ല കുക്കിംഗ് ആയിരിക്കും, ചിലപ്പോ വീട്ടിലെ പാചകത്തിന്റെ ഇടയിൽ നിന്ന് മാറിയതായിരിക്കും ഓടി.
1: എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്.
0: അതാരാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കൊച്ചിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞത്?
1: അത് ഗീത ചേച്ചി പറയാ, മോളുടെ ബർത്ത്ഡേ എന്ന് പറയാം. മൂത്ത മോളുടെ ബർത്ത്ഡേ ആണ് ചിന്നു. ചിന്നുവിന്റെ ബർത്ത്ഡേ ആണ്. അവക്ക് വേണ്ടിയാണ് ഞാൻ പാട്ട് ചോദിക്കുന്നത്. അവക്കും അവിടെ ഭർത്താവിനും കുഞ്ഞിനും വേണ്ടിയിട്ടാണ് ഞാൻ പാട്ട് ചോദിക്കുന്നത്.
0: ചിന്നുവിന് വേണ്ടിയിട്ടാണ് പാട്ട്. അപ്പൊ രേവതിക്ക് ഒരു പാട്ടിക്കുട്ടി, മറ്റേ ചിന്നുകുട്ടിയാണോ പാട്ട്?
1: അല്ല, ആ പാടല്ല എനിക്കിത്. അന്ന എന്ന മൂവിയിലെ എന്റെ കഥയിൽ നിന്ന് വന്ന ഇടയ കഴിഞ്ഞ ആ പാട്ട് വേണം.
0: കൊടുത്തു കളയാം, എല്ലാ അടിപൊളി പാട്ടുകൾ തന്നെയാണ്. ഏതായാലും പണികളെല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. അതിന്റെ കൂട്ടത്തില് കാര്യത്തിൽ നിന്നും തെന്നി മാറാതിരിക്കാൻ വേണ്ടി ഓർമ്മിപ്പിച്ച ഗീത ചേച്ചിക്കും വേണ്ടിട്ട് കൊച്ചിന്റെ വേണ്ടേ വേണ്ടേ എന്ന് വിളിച്ചു പറയണ്ടായിരുന്നു. എല്ലാവരോടും അവിടെ അന്വേഷണം കേട്ടോ.
1: കേട്ടോണ്ടിരിക്കും.
0: അത് മതി, അത് മതി. ഏതായാലും ഈ പാട്ടും കൂടി കേൾക്കുമ്പോഴേക്കും ജോലി എടുക്കാനായിട്ട് എനർജി അങ്ങോട്ട് കൂടട്ടെ.

0: ഓ ആയിക്കോട്ടെ,
1: കൂടുതൽ പണിയടക്കട്ടെ ഇന്നത്തെ ദിവസം.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, എന്നാൽ സന്തോഷം കേട്ടോ.
0: ഓക്കെ,
1: ഇനിയിപ്പോ അതായത് നമുക്ക് റിലാക്സ് ചെയ്ത് ഈ പാട്ടം കൂടി കേൾക്കാം. പണിയുടെ ഇടയിൽ ഇത്തിരി റെസ്റ്റും കൂടി ആവട്ടെ കേട്ടോ. പാട്ട് വെച്ചു തരാം. ഒത്തിരി സന്തോഷം വിളിച്ചതിന്.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനെ കാ ബി ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.

0: സമയം 1 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുവാണ്. നമ്മോടൊപ്പം യുവർ ചോയ്സിലെ ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്? വടക്കൻ പറൂരിന്ന് മിനി.

0: മിനി ചേച്ചി, എന്തൊക്കെയുണ്ട് വടക്കൻ പറവൂലെ വിശേഷങ്ങള്?
1: എന്തോ വിശേഷം.
0: അടിപൊളിയായിട്ട് പോകുന്നു.
1: ആ
0: മഴയൊക്കെ ഉണ്ടോ വടക്കൻ പറവൂര്?
1: മഴയുണ്ട്, ഇപ്പൊ നന്നായിട്ട് കാര് വെച്ചിട്ടുണ്ട്.
0: ആ പെയ്തിട്ടില്ല, നമ്മള് നോക്കിയിരിക്കുവാണ്. മിനി ചേച്ചി എവിടെന്നാ, വീട്ടിൽ നിന്നാണോ വിളിക്കുന്നേ?
1: അതെ, വീട്ടിൽ നിന്ന് തന്നെ വിളിക്കുന്നേ.
0: ഓക്കെ. വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് വെച്ചിട്ട് നമ്മളൊരു പാട്ട് കേൾക്കാന്ന് അങ്ങോട്ട് തോന്നി അല്ലേ?
1: അതെ അതെ.
0: ആ ഇന്നപ്പ ആർക്കാ പാട്ട് കൊടുക്കണ്ടേ?
1: പ്രത്യേകിച്ച് എന്റെ ഭർത്താവിന്.
0: കൊടുത്തു കളയാലോ. ഭർത്താവിന്റെ പേരെന്ന് പറഞ്ഞേ?
1: രാജീവ്.
0: രാജീവ്. അപ്പോ രാജീവ് ഏട്ടന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് മിനി ചേച്ചിയുടെ വക എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇന്ന്?
1: ഇല്ല, പ്രത്യേകത ഒന്നുമില്ല.
0: പ്രത്യേകത ഒന്നുമില്ല, മനസ്സിലൊരു ഇഷ്ടം വന്നപ്പോ അങ്ങോട്ട് ഒരു പാട്ട് കൊടുത്തു കളയാമെന്ന് വിചാരിച്ചു അല്ലേ? ഇന്ന് എന്തോ കാര്യം നടത്താനുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല, ഇത് എപ്പോഴുള്ള സ്നേഹമാണല്ലേ. കാര്യം നടത്താനുള്ള മാത്രമല്ല, ഇവിടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. രാജീവേട്ടൻ ഒന്ന് കേൾക്കണ്ടാവോ? ജോലിയിലാണ്, ആ കൃഷിയും കൂടിയാണല്ലേ, അവിടെ പരിപാടികളൊക്കെ ഉണ്ട്. ആ ഫാം പോലെയാണല്ലേ. അപ്പൊ ജോലിക്കിടയിൽ അവിടെ കേൾക്കണ്ടാവും വിചാരിക്കാം നമുക്ക്. ഏതെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോ രാജീവ് ചേട്ടൻ ചോദിക്കും.
1: റേഡിയോ കേൾക്കും എപ്പോഴും ഞങ്ങള്,
0: കേൾക്കാറുണ്ട്.
1: ഈ പണികളൊക്കെ ചെയ്യാലോ.
0: ആ അത് ശരിയാണ്, നമുക്ക് ജോലികളെല്ലാം എടുക്കാനായിട്ട് റേഡിയോ ആണ് ഏറ്റവും നല്ലത്, കാരണം കേട്ടുകൊണ്ട് നമുക്ക് എല്ലാ പണികളും നടക്കും. ഇനി രാജീവ് ഏട്ടൻ അവിടെ കേൾക്കണ്ടെങ്കിലേ, രാജീവേട്ടൻ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോ വൈകുന്നേരം വന്നുമ്പോ ചോദിക്കും. ആട്ടോ മിനി, നിനക്ക് എന്താ വേണ്ടത്? ഈ ഇത്ര സ്നേഹമൊക്കെ എന്നല്ലേ നമുക്ക് വെച്ച് തന്നേക്കാം.
1: അങ്ങനൊന്നുമില്ല, എപ്പോഴും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരാളാണ്.
0: എപ്പോഴും സ്നേഹമുള്ളതാണ്, സോപ്പിടേണ്ട കാര്യമൊന്നും ഇല്ല അല്ലേ.
1: ഇല്ല ഇല്ല.
0: എന്നാ രാജീവേട്ടനോട് നമ്മുടെ സ്പെഷ്യൽ അന്വേഷണം കൂടി പറഞ്ഞേക്കട്ടോ. അവിടെ പശുവിടെ സൗണ്ട് ആണെന്ന് തോന്നുന്നു, പശു കേൾക്കുന്നത്. ആ എന്നാ നമുക്ക് വേഗം തന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് പോവാം. നമുക്ക് ഏത് പാട്ടാണ് കൊടുക്കണ്ടേ?
1: വീരപുത്രൻ സിനിമയിലെ ശ്രേയാ ഘോഷാൽ പാടിയ കണ്ണൂർ കണ്ണോടെ നോക്കിയിരുന്നാലും പറഞ്ഞോളാം.
0: കൊടുക്കാം കൊടുക്കാം കൊടുക്കാം. അപ്പൊ രാജീവേട്ടന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഈ പാട്ട് കൊടുക്കാം. മിനി ചേച്ചിയുടെ
1: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി,
0: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കൊടുക്കാം കേട്ടോ. ഒത്തിരി സന്തോഷമുണ്ട് വിളിച്ചതിന്. എന്നാ വീട്ടിലെ ജോലികളൊക്കെ അടക്കട്ടെ, നമുക്ക് പാട്ട് കേൾക്കാം
1: ശരി
0: കേട്ടോ. ഓക്കെ,
1: താങ്ക് യു.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती
0: है। NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर
2: ഈ വർ ചോയ്സിൽ നമ്മുടെ ഒപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് ആരാ നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം,
2: ഇതാരാണ്? കൊച്ചിന്ന് സീന. സീന, ഓക്കെ. സീനജി, അവിടെ എന്തൊരു വിശേഷങ്ങള്?
3: സുഖം, ഇവിടെ നല്ല ഒരു ചെറിയ മഴയിന്റെ ഒക്കെ പോലത്തെ ഒരു കാലാവസ്ഥ.
2: എല്ലായിടത്തും മഴയുടെ ഒരു കാലാവസ്ഥയൊക്കെയാണ് അല്ലെ? മഴ അങ്ങോട്ട് പെയ്യട്ടെ, നമ്മള് കാത്തിരിക്കുവാണ്. കുറച്ചു മുമ്പ് മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയൊക്കെ വിളിച്ചപ്പോൾ അടുത്തുണ്ട് വിശേഷം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു വിശേഷം ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, സീന ചേച്ചിക്ക് ഇന്നത്തെ എന്താ പ്രത്യേകത? കാലാവസ്ഥയാണ്. അതാണ് പ്രത്യേകത. ആ പ്രത്യേകത തോന്നിയപ്പോഴാണോ പാട്ടൊരെണ്ണം കേട്ട് കളയാമെന്നും തോന്നിയത്? ആണോ, കൊള്ളാം. അപ്പൊ പിന്നെ അതിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും പാട്ടായിരിക്കുമല്ലോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നേ. എന്നാലും ഒരു ഇഷ്ടപ്പെട്ട പാട്ട്. എന്നാ പറഞ്ഞോളൂ ആ പാട്ട് ഏതാ? സിനിമയിലെ ലോകം മുഴുവൻ പാട്ട്. ആ, ജാനകി അമ്മ പാട്ടിയല്ലേ? നല്ല പാട്ടാണ്. അപ്പോ കാലാവസ്ഥയൊക്കെ നല്ല രീതിയിൽ വരുമ്പോ ഇതുപോലെ തന്നെ ലോകത്ത് മുഴുവൻ എല്ലാവർക്കും സമാധാനം ഇതൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും ഈ പാട്ട് ചോദിച്ചത്.
3: ഏ, കുടുംബക്കാർക്കും
2: എല്ലാവർക്കും കൊടുത്തുകളയാം. അപ്പൊ ഈ പ്രത്യേകതയിൽ നമ്മൾ ഈ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇരിക്കുമ്പോഴേക്കും ഏതായാലും അധികം വൈകാതെ തന്നെ മഴയും പെയ്യട്ടെ അവിടെ. ഓ, തീർച്ചയായിട്ടും. എന്നാ പിന്നെ എത്ര പെട്ടെന്ന് നമുക്ക് പാട്ടൊക്കെ അങ്ങോട്ട് കേട്ട് നമുക്ക് അങ്ങനെ മഴയൊക്കെ വരണമെന്ന് നോക്കി അങ്ങോട്ട് കാത്തിരിക്കാം അല്ലേ? ഒത്തിരി സന്തോഷം വിളിച്ചേനെ കേട്ടോ. ഓക്കെ, ദേ പാട്ട് വെക്കാം.

0: എല്ലാവർക്കും നല്ലത് വരുത്താനായിട്ട് നമ്മുടെ സീനിയേച്ചി ഫോർട്ട് കൊച്ചി എന്ന് വിളിച്ചിട്ട് പറഞ്ഞതാണ്. ഏതായാലും ഫോർട്ട് കൊച്ചിയിൽ പെട്ടെന്ന് തന്നെ മഴയൊക്കെ അങ്ങോട്ട് വരട്ടെ. ഇനിയിപ്പോ നമ്മുടെ ഒപ്പം അടുത്ത ശ്രോതാവ് വരുവാണ്. അവിടെ മഴ ഉണ്ടോ നമുക്ക് ചോദിച്ചു കളയാം ആദ്യം തന്നെ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ഇത് ചാലക്കുടിയിൽ നിന്ന് ഇന്ദിര.
0: ചാലക്കുടിയിൽ നിന്ന് ഇന്ദിരയാണ് വിളിക്കുന്നത്.
1: അതെ, ഞാനേ ഞാൻ വിളിച്ച് കിട്ടാതെ ഞാൻ ഇവിടെ കിടന്ന് അങ്ങോട്ട് കിടന്നിട്ടാണ് വിളിച്ചത്. അപ്പൊ ഒന്ന് മയങ്ങി പോയി പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ നോക്കിപ്പോ ഒന്ന് വിളിച്ചപ്പോഴേക്കും കിട്ടി. അപ്പൊ അപ്പൊ ചേച്ചി, ഞാൻ സ്വപ്നം കണ്ടതായിരിക്കും ഒന്ന്.
0: അല്ലല്ല, സ്വപ്നമല്ല, സ്വപ്നമല്ല, ഏതായാലും കിട്ടിയിരിക്കുന്നു.
1: ഹലോ പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള സമയത്ത് വിളിച്ചു. ഇതിന് വലുത് വന്ന് 2 ലക്ഷം
0: കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഏതായാലും ഇന്നായിരുന്നു ആ ദിവസം.
1: അതെ, അപ്പൊ പേരെന്തുവാ?
0: എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ശ്രീജിത്ത് എസ് മോഹൻ എന്നാ എന്റെ പേര്. ഞാൻ അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, അവിടെ മഴയുണ്ടോ?
1: മഴയില്ല, മഴ തുടങ്ങി ചെടി കൊടുക്കുന്നത്. അതെ, ശ്രീജിത്ത് മോഹൻ എന്ന് വെച്ചാൽ ഞങ്ങളുടെ എന്റെ ചിറ്റയുടെ മോഹന്റെ പേര് എങ്ങനെയാണ്? ശ്രീജിത്ത് മോഹൻ.
0: ശ്രീജിത്ത് മോഹൻ എന്നാണ്.
1: അപ്പൊ ഞാൻ വിചാരിച്ചേ, അപ്പൊ രണ്ടു ദിവസം ഉണ്ടായിരുന്നു. 2 ദിവസം പോലെ
0: ഞാൻ ശനിയാഴ്ച ആയിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്.
1: എന്നോ ഞാൻ കേട്ടു. അപ്പൊ ഞാൻ അപ്പൊ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ചിറ്റയുടെ മോഹന്റെ പേര് ശ്രീജിത്ത് മോഹൻ.
0: എന്നാ ഒരു അന്വേഷണം പറഞ്ഞേക്കാം, നമ്മുടെ ഒരു പ്രത്യേക അന്വേഷണം.
1: ഓക്കെ
0: കേട്ടോ. അപ്പൊ ഇടി കൊടുക്കുന്നതിനൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ മഴയൊക്കെ വരട്ടെ.
1: ഞാൻ ഒരു പാട്ട് പാടത്തേ,
0: രണ്ടുപേരി പാടിക്കോളൂ.
1: സമയണ്ടോ?
0: അതിനെന്താ പാടിക്കോളൂ. ഏത് പാട്ടാ വേണ്ടത്?
1: വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, വരമഞ്ഞളാടിയത് ഞങ്ങളുടെ സച്ചിദാനന്ദൻ പൊങ്കര ഞങ്ങളുടെ നാട്ടുകാരനാണ്.
0: പ്രണയവർണ്ണങ്ങളുടെ പാട്ട്.
1: പ്രണയവർണ്ണങ്ങൾ
0: കൊടുക്കാൻ കൊടുക്കാം. ആ പാട്ടാണോ പാടാൻ പോണേ?
1: അതല്ല, വേറെ.
0: എന്നാ പാടിക്കോ, രണ്ടുപേരി പാടിക്കോ.
1: ഞാൻ ആദ്യമായിട്ട് കേട്ട് പഠിച്ചൊരു പാട്ടാണ്. അപ്പൊ എനിക്ക് ആ പാട്ട് എപ്പോഴും നല്ല ഇഷ്ടമാണ്.
0: പാടിക്കോളൂ.

0: ആ നല്ല സൂപ്പറായിട്ട് പാടുന്ന ആളും കൂടിയാണെന്ന് മനസ്സിലായി.
1: ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്.
0: ആ നഗരമേ നന്ദിയിലെ പാട്ട് അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നല്ലപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും പാടി കേൾപ്പിച്ചതിന്. എന്നാൽ
1: ഞാൻ
0: നമുക്ക് നേരത്തെ ചോദിച്ച പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ, ഞാൻ ഞങ്ങൾ ശാസ്ത്രം പാട്ട് പഠിച്ചിരുന്നു. ശാസ്ത്രം നമ്മുടെ സ്ത്രീകളെ മാത്രമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്.
0: അവിടെ തന്നെയാണോ? ചാലക്കുടി തന്നെ.
1: ആ ചാലക്കുടി. പിന്നെ ചാലക്കുടി എന്ന് വെച്ചാണെങ്കിൽ ചാലക്കുടി ഞങ്ങളുടെ മെയിൻ, പിന്നെ അതിന്റെ തൊട്ടടുത്ത് മുരിങ്ങൂർ എന്ന് പറയും. ഡിവൈൻ നഗർ കേട്ടുണ്ടോ?
0: കേട്ടിട്ടുണ്ട്,
1: കേട്ടിട്ടുണ്ട്. ആ ഡിവൈൻ നഗർ, മകനൊക്കെ ചാലക്കുടി എന്ന്. ഞങ്ങളുടെ എന്റെ പ്രദേശത്തൊക്കെ ചാലക്കുടി ഉണ്ട്. ഞങ്ങൾക്ക് ചാലക്കുടിന്ന് കുറച്ചേ ഉള്ളൂ, കുറച്ച് ഇവിടെ വഴിയേ ഉള്ളൂ.
0: അവിടെയാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്.
1: ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നടന്നുള്ള വഴിയേ ഉള്ളൂ
0: ദൂരം
1: ഡിവൈൻ.
0: ആ
1: പിന്നെ കലാഭവൻ മണിയൊക്കെ ഞങ്ങളുടെ നാട്ടുകാരാണ് ചാലക്കുടി.
0: ചാലക്കുടി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നതാണല്ലോ അല്ലേ?
1: അതെ
0: അതെ അതെ, എല്ലാ എല്ലാവർക്കും ആയിട്ടും ഒപ്പം ചാലക്കുടിക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് തന്നെ കൊടുത്തു കളയാം. നേരത്തെ പറഞ്ഞ
1: സന്തോഷം സന്തോഷം മിക്ക ദിവസം കേൾക്കാറുണ്ട് ഇപ്പൊ.
0: ഒത്തിരി സന്തോഷമുണ്ട് നമുക്കും. ഒപ്പം നല്ല പാട്ടൊക്കെ പാടി ഞങ്ങളെയും ഉറക്കത്തിലേക്ക് തെന്നി വീഴിക്കാനായിട്ട് ശ്രമിച്ചതിന്. ഒപ്പം തന്നെ ഇപ്പൊ അവിടെ മഴയൊക്കെ പെട്ടെന്ന് പെയ്യട്ടെ, ഇടികുടുക്കം മാത്രം ആക്കണ്ട.
1: ഞാൻ കുറച്ച് കൊപ്ര വീട്ടു വെച്ചിരിക്കാണ്.
0: മഴ കൊപ്രയൊക്കെ എടുത്ത് മാറ്റിക്കോ, ഏതായാലും പാട്ടിലേക്ക് പോവാ കേട്ടോ.
1: സംസാരിക്കാൻ സമയമില്ലല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ടെങ്കിൽ രണ്ടാം മക്കളാണ്. എന്നാ പിന്നെ പിന്നെ പറയാം, ഇനി വിളിക്കുമ്പോ പറയാം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറയാം. ഒത്തിരി സന്തോഷം ഏതായാലും വിളിച്ചതിനെ എല്ലാം പറഞ്ഞു കേട്ടോ.
1: ഓക്കെ, കിട്ടിയ സന്തോഷം
0: സന്തോഷം. എന്നാ പാട്ടിലേക്ക് പോവാ.
1: ഓക്കെ.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുവാണ്. യുവർ ചോയ്സിൽ നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
3: നമസ്കാരം.
2: ഇതാരാണ്?
3: ഞാൻ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്, സഗീർ.
2: സഗീർ?
3: യെസ്.
2: സഗീർ കൊടുങ്ങല്ലൂരിൽ നിന്നല്ലേ?
3: അതെ അതെ അതെ.
2: അവിടെ എന്തുണ്ട് വിശേഷങ്ങൾ കൊടുങ്ങല്ലൂര്? എല്ലാം ഉഷാറല്ലേ?
3: ആ, ഉഷാറൊക്കെയാണ്. ഇവിടെ ചെറുതായിട്ടൊക്കെ മഴ പെയ്യലുണ്ട്.
2: എല്ലായിടത്തും അത് തന്നെയാണ് അല്ലെ? മഴയാണ് ഇപ്പത്തെ താരം.
3: അതെ അതെ അതെ അതെ. പെയ്യട്ടെ, കാരണം വെച്ചാൽ ജനങ്ങൾ ഒരുപാട് ചൂട് അനുഭവിച്ച് നിക്കല്ലേ.
2: അതെ, ഈ സമയത്ത് തന്നെ നമ്മള് മനസ്സും അതുപോലെ തന്നെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഇത്തിരി മഴ അങ്ങോട്ട് പെയ്യട്ടെ.
3: തീർച്ചയായിട്ടും.
2: ഇനി അങ്ങോട്ട് മഴക്കാലം അങ്ങോട്ട് വേഗം വരട്ടെ അല്ലേ?
3: അതെ അതെ അതെ അതെ. കോള് കിട്ടിയാല് വളരെ സന്തോഷമുണ്ട് കേട്ടോ.
2: ഒത്തിരി സന്തോഷം. ഈ സന്തോഷത്തോടുകൂടി സംസാരിക്കാൻ വരുന്ന നമുക്കും സന്തോഷം കേട്ടോ.
3: തീർച്ചയായിട്ടും.
2: സഗീർക്ക എന്താ ചെയ്യുന്ന അവിടെ കൊടുങ്ങല്ലൂര്?
3: ഞാൻ കൊടുങ്ങല്ലൂർ ഓട്ടോ ടാക്സി ഓടിക്കുകയാണ്.
2: ഓട്ടോ ഓടിക്കുവാണ്? കൊടുങ്ങല്ലൂർ സ്റ്റാൻഡ് ആണോ?
3: സ്റ്റാൻഡ് നമ്മുടെ കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിനാണ്, ഓപ്പോസിറ്റ് ആണ്. പക്ഷേ ഞാൻ വീടിന്റെ അവിടെ കിടന്നാൽ മതി, എനിക്ക് കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും.
2: വന്നോണ്ടിരിക്കും. മഴയും കൂടി, വെയിലും മഴയൊക്കെ ആകുമ്പോഴേക്കും ഒത്തിരി പേരെ സഹായിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഓട്ടോ ചേട്ടന്മാര്.
3: തീർച്ചയായിട്ടും. ഏത് പാതിരി ആയാലും പുലർച്ചെ ആയാലും എഴുന്നേറ്റ് ചെല്ലും.
2: നമ്മുടെ ഓട്ടോയിൽ വെച്ചിട്ടുണ്ടോ റേഡിയോ? ഓട്ടോയിൽ പാട്ട് കേൾക്കാനേ റേഡിയോ വെച്ചിട്ടുണ്ടോന്ന്? വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്കും വേണ്ടിട്ടാണോ, നമ്മുടെ ടൗൺ ഹാൾ സ്റ്റാൻഡിലുള്ള ചേട്ടന്മാർക്കും കൂടി വേണ്ടിട്ടാണോ?
3: എല്ലാ ശ്രോതാക്കൾക്കും, ഇത് ആസ്വദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അവതാരകർക്ക് വേണ്ടിയും ഒക്കെ
2: കൊടുത്തു കളയാൻ കൊടുത്തു കളയാം. എല്ലാ അവതാരകർക്കും ഓട്ടോ ചേട്ടന്മാർക്കും പരിപാടി കേൾക്കുന്ന എല്ലാവർക്കും ആയിട്ടും ഏത് പാട്ടാണ് ഇന്ന് വേണ്ടേ?
3: എനിക്ക് അലയും കാറ്റിൻ എന്നുള്ളൊരു പാട്ടില്ലേ,
2: വാത്സല്യത്തിലെ. എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ എല്ലാവരെയും വിഷമത്തിലാഴ്ത്താൻ വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചത്. പക്ഷെ ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണല്ലേ. സുഖമായിട്ട് പോകുന്നു, സുഖമായിട്ട് പോകുന്നു. എല്ലാ ശ്രോതാക്കളും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു സന്തോഷം. കൊടുങ്ങല്ലൂരെ പഠിച്ചു വിളിച്ച് കാര്യങ്ങൾ നടക്കട്ടെ കേട്ടോ. ഒത്തിരി സന്തോഷം. വാത്സല്യത്തിലെ പാട്ട് ഏതായാലും പെട്ടെന്ന് തന്നെ കേൾക്കാം കേട്ടോ. ശരി.
3: ഓക്കെ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: ഒരു മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കും സമയം. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ശ്രോതാവും കൂടി നമുക്ക് ലാസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരാന്ന് നോക്കാം. ഹലോ, നമസ്കാരം, സ്വാഗതം. ഇതാരാണ്? മോഹൻ എന്നാണ്. ഓക്കെ, നമ്മുടെ അച്ഛന്റെ പേരാണല്ലോ. ഓക്കെ, ഇന്ന് ലാസ്റ്റ് കോളറായിട്ട് കിട്ടിയ ഭാഗ്യവാനാണ്. പെട്ടെന്ന് തന്നെ പേര് പെട്ടെന്ന്

0: പാട്ടൊന്ന് പറയാമോ?
1: ആ മറ്റേ മഴഞ്ഞു ദൈവമാവാനിൽ
0: ഇടിമുഴക്കത്തിലെ അല്ലേ? ഓക്കെ, കൊടുത്തുകളയാം കൊടുത്തുകളയാം. സമയം ഇപ്പൊ കഷ്ടിച്ച് 3 മിനിറ്റ് ബാക്കിയുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് പാട്ടിലേക്ക് പോകട്ടെ. വേറെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടോ? പാട്ട് പാട്ട് കേൾപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അന്നല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ശ്രോതാവ് എന്നാലും പാട്ട് വേണ്ട, എനിക്ക് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നത്. പറഞ്ഞോ, എവിടെയാ സ്ഥലം?
1: ഞാൻ ബാംഗ്ലൂർ. ബാംഗ്ലൂർ?
0: ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, യു സി കോളേജിന് അടുത്താണ്, നാട്ടിലല്ലേ? അപ്പൊ ബാംഗ്ലൂർ ആപ്പിലൂടെ കേട്ടിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ബാംഗ്ലൂരിൽ എന്താ പരിപാടി?
1: എന്റെ മോനോട്
0: കടയിലാണ്, അതിനുവേണ്ടി വന്നതാണല്ലേ.
1: വേറെ ബന്ധുക്കളെന്ന് പറഞ്ഞിട്ട് അമ്മമാര് കൂടാ, അവര് വീട്ടിൽ ഞാൻ പോകാറില്ല.
0: ഓക്കെ ഓക്കെ.
1: അമ്മമാര് വീട്ടും പോകാറില്ല.
0: മോഹൻചേട്ടാ, അപ്പൊ എന്താ ശരിക്കും നമ്മള് ജോലി ചെയ്യണേ?
1: ഞാൻ ഹോസ്പിറ്റലായിരുന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അറ്റൻഡൻസ് ആയിരുന്നു.
0: ഓക്കെ, റിട്ടയർ ചെയ്തു അല്ലേ?
1: രണ്ടായിരത്തി പതിനഞ്ചില്
0: റിട്ടയർ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മളപ്പോ ഇതിലേക്കൊക്കെ കടന്നത്. ഓ, സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളും കൂടിയാണ്. ഓ, ഒത്തിരി സന്തോഷം. ഓക്കെ ഓക്കെ. സമയം ഒട്ടും ഇല്ലാത്തോണ്ട് ആട്ടോ പെട്ടെന്ന് തന്നെ വെക്കുന്നത്. ഏതായാലും പാട്ട് വേണ്ടാന്ന് പറഞ്ഞോണ്ട് നമ്മൾ സംസാരിച്ചത്. അവസാനം ചെയ്ത സിനിമ ഏതാ അപ്പോ?
1: അവസാനം
0: കത്തനായി ജയസൂര്യടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഒത്തിരി സന്തോഷം. ഏതായാലും ഒരു കലാകാരനും കൂടി ഒരു നടനെയും കൂടി നമുക്ക് ലാസ്റ്റ് കോളറായിട്ട് കിട്ടിയതിന്.
1: ഇറങ്ങിയിട്ടില്ല.
0: ഓക്കെ, ഏതായാലും വിളിച്ചതിന് ഒത്തിരി സന്തോഷം കേട്ടോ. സമയം ആയതുകൊണ്ടാണ്, പാട്ട് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരം വിശേഷമൊക്കെ പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഒത്തിരി സന്തോഷം. ഏതായാലും വിളിച്ചത്, ഇനി അടുത്തൊരു അവസരത്തിൽ നമ്മൾ വിളിക്കുമ്പോൾ വിശേഷമൊക്കെ പറയാം കേട്ടോ. ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരുന്നു. നമുക്ക് ഏതായാലും കോളറിനോട് ഇത്തിരി പാട്ടൊന്നും വേണ്ട, ഇത്തിരി സംസാരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അത്രയൊന്നും സംസാരിച്ചത്. ഇന്ന് ഏതായാലും പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുവാണ്. എല്ലാ ശ്രോതാക്കളോടും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കളോടും നന്ദി പറയുന്നുണ്ട്. യാത്ര പറയുന്നത് നിങ്ങളുടെ സ്വന്തം ശ്രീജിത്ത് എസ് മോഹൻ. അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
2: This is Akashvani and I am Naresh Mago with the Midday News. The headlines. Prime Minister Narendra Modi distributes over 51,000 appointment letters to new recruits in various government departments. Says India is partnering with various countries across the world to provide opportunities, employment and global exposure to youth. Bihar government to recruit 1 lakh teachers in the state over next 5 years. CBSE extends last date for obtaining scanned photocopies of answer books for class 12 board examinations until tomorrow. US Secretary of State Marco Rubio to call on Prime Minister Modi in New Delhi today. WHO raises public health risk of Bundibugyo strain of Ebola in Congo from high to very high. And in IPL cricket, Lucknow Super Giants to take on Punjab Kings in Lucknow this evening. Prime Minister Narendra Modi today distributed more than 51,000 appointment letters to newly appointed youth in various government departments and organizations at the 19th Rozgar Mela through video conferencing. The Rozgar Mela was held at 47 locations across the country. The newly recruited candidates selected from across the country will be joining various ministries and departments, including the Ministry of Railways, Home Affairs, Health and Family Welfare, and Department of Higher Education, among others. Addressing the Rozgar Mela, the Prime Minister emphasized that government jobs serve as a vital means to improve and ease the lives of the citizens. Mr. Modi noted that the nation has placed its trust in its Karma Yogis and it's now their responsibility to honor and strengthen that trust through their dedication, conduct and everyday actions.
3: കർമ്മയോഗി പ്രാരംഭ ജസ് എ മൊഡ്യൂൾ സെ ആപ്കോ അപ്നി ജിമ്മേദാരിയ സമജ്നമെ ബഹുത് സഹൂലിയത് ഹോഗി മേരാ ആപ്സെ ആഗ്രഹ ഹൈ ഇസ്കാ ജ്യാദാ സെ ജ്യാദാ ലാഭ ഉഠായേ.

continue.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ വിവിധ മേഖലകളിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പ്രധാനമന്ത്രി. ഉത്തർപ്രദേശിലെ ചാന്ദിനഗറിൽ എയർഫോഴ്സ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച മറൂൺ ബെറെ സെറിമോണിയൽ പരേഡോടെ ഇന്ത്യൻ വ്യോമസേനയുടെ സ്പെഷ്യൽ ഫോഴ്സ് ഓപ്പറേറ്റീവുകളുടെ പരിശീലനം വിജയകരമായി പൂർത്തിയായി. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങൾ വിദ്യാലയങ്ങളിലെത്തിക്കാമെന്ന് DEE ഉറപ്പു നൽകിയതായും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്നും മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന അതിക്രമത്തിൽ തമിഴ്നാട് പോലീസ് പരാതി സ്വീകരിച്ചു. തേനി കലക്ട്രേറ്റിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് തമിഴ്നാട്ടിലെ കൊരങ്ങണി പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചത്. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായ June 1 മുതൽ ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി ആഭ്യന്തരവകുപ്പ്. ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി അതിശക്തമായ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുംബൈയിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ 2 വ്യത്യസ്ത പരിശോധനകളിൽ 11.25 കോടി രൂപ വിലമതിക്കുന്ന കൊക്കെയിൻ പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. ഈ മാസം 27 വരെ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ സമാപിച്ചു. ന്യൂസ് റെയിൻബോ.

0: Yes. Good evening, Kochi. You're listening to Akashwani from Rainbow 107.5. We'll on the go at a samyamana kude and janapi.
1: Yan, Sandra.
0: Sandra, uru mada patan namla keta. That people yet to mada pedon trigger.
1: Officially, mada entry to trigger.
0: Entry to trigger in the pedo tele. Kanja, what is the sun lighting in a make coming in a make hunker?
1: Payan
0: at a tire and a care. Payan the yara, you can add it to Timurtu Payan.
1: And that traffic. അതുപോലെ മൂടൊക്കെ മാറി തുടങ്ങി. ഇനി എല്ലാവരുടെയും മഴ ഒഫീഷ്യലി എൻട്രി എടുത്തിട്ട് എല്ലാവരുടെയും സ്റ്റാറ്റസ് മഴയായിരിക്കും.
0: സ്റ്റാറ്റസ് മഴയായിരിക്കും. കുറച്ച് ദിവസത്തേക്ക് മഴയായിരിക്കും. കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടെ നമ്മുടെ ഓടകളൊക്കെ നിറയുന്നു, മരങ്ങൾ കടപുഴകി വീഴുന്നു, വാഹനങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സ്റ്റേറ്റസ് വേറെയാവും.
1: അതെ, എന്തിന് കുഴപ്പം ഇതു സൂര്യൻ എന്താ വരാത്തെ
0: ചിന്തകളായിരിക്കും. അങ്ങനെ ആദ്യം വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ചൊരു സന്തോഷവും പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പൊ സാധാരണ ഇപ്പൊ ഇന്നിപ്പം വരുന്ന സമയത്ത് ഇവിടുന്ന് ഏത് ഭാഗത്ത് വന്നേ സാന്ദ്ര?
1: ഞാൻ അടപ്പള്ളിയിൽ.
0: മഴ അവിടെ
1: ഊബറിൽ വന്നു.
0: ഊബറിൽ വന്നു ആ സമയത്ത് മഴ ഉണ്ടായിരുന്നു. ബ്ലോക്ക് ഉണ്ടായിരുന്നു.
1: ഊബർ ഒരു 10-12 മിനിറ്റ് ഇട്ടു, എന്നിട്ടാണ് കിട്ടിയത്.
0: കുറെ സമയം എടുത്തു. ഈ പ്രശ്നം എല്ലാ സമയത്തും മഴ പെയ്യുമ്പോൾ നമുക്ക് ടാക്സി കിട്ടാനാണെങ്കിലും ബസ് കാത്തിരിക്കുന്ന സമയത്താണെങ്കിലൊക്കെ ഈ പ്രയാസങ്ങൾ.
1: തീർച്ചയായിട്ടും. പിന്നെ വൈകുന്നേരം ഇനിയിപ്പോ മഴ കറണ്ട് പോക്കും, പിന്നെ അതുപോലെ തന്നെ ഇന്റർനെറ്റ് സ്ലോ ആവലും,
0: അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ പറയുന്ന ഇടവും വരുന്ന സമയം ആവുമ്പോഴേക്കും ഒന്ന് ഇടപെട്ട് നല്ല മഴ പെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോകണം. അത് മാത്രമല്ല, നമ്മൾ തന്നെ നമ്മളെ കുറിച്ചൊരു 2 ആഴ്ച പുറകിലേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ
1: ചൂട് ഒന്ന് പെയ്തിരുന്നെങ്കിൽ,
0: എന്നെല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിയിപ്പൊ എന്തിനു വന്നു എന്ന് ചോദിക്കാനുള്ള സമയമായിട്ടില്ല. ഇപ്പൊ വന്ന മഴ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകളും കാര്യങ്ങളിലേക്കൊക്കെ പോകണ്ടേ? നമുക്ക് ഒരുപാട് പാട്ടുകളൊക്കെ എടുത്തു
1: വെച്ചിട്ടുണ്ടല്ലോ
0: സാന്ദ്ര. കുറെ നല്ല ട്രാക്കുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്, കുറെ ഗെയിംസ് കളിക്കാനുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളുണ്ട്. സാന്ദ്ര വരുമ്പോൾ എപ്പോഴും ഒരു ഒരു പെട്ടി നിറയെ ഗെയിമായിട്ട് വരുന്ന
1: ഒരാളാണ്. നമുക്ക് എല്ലാവരും കുഴപ്പിക്കണം,
0: എല്ലാവരും ഇന്ന് കുഴപ്പിക്കണം. ഒന്നാമത് മഴയായിട്ട് ആളുകൾ കുഴഞ്ഞിരിക്കുകയാണ്.
1: നമ്മുടെ വൈബാക്കി കൊടുക്കാം,
0: വൈബാക്കി കൊടുക്കാം. അപ്പൊ ഇന്നത്തെ ദിവസം വൈകുന്നേരം ശനിയാഴ്ച വൈകുന്നേരം 23/5/2026 ശനി വൈകുന്നേരം നമ്മൾ രണ്ടുപേരും കൂടെ
1: അതെ സാന്ദ്രയും

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in.

0: അയ്യോ,
1: നല്ലൊരു പാട്ട്. എന്റെ ഫേവറേറ്റ് സോങ്.
0: ഫേവറേറ്റ് സോങ്സിൽ ഒന്നാണ് അല്ലേ?
1: അതെ അതെ.
0: ഇനി ഇന്ന് മഴപ്പാട്ട് മാത്രമാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല.
1: അതെ അതെ അതെ. നമ്മുടെ
0: വിശേഷങ്ങളൊക്കെ പറയണം. ആദ്യത്തെ രണ്ട് പാട്ട് മഴപ്പാട്ട് ഇട്ടുന്നുള്ളൂ, തകർത്ത് വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സാന്ദ്രയുടെ ഒരു മഴ ഓർമ്മകൾ?
1: എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് കടലാസ് കൊണ്ട് പേപ്പർ ബോട്ട് ഉണ്ടാക്കി വെള്ളത്തിലൊഴിച്ച് എന്റെ
0: മോനെ.
1: ആ വീടെ ഓർമ്മ എന്താണ് മഴയെ പറ്റി ഓർക്കുമ്പോൾ?
0: എനിക്ക് മഴയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം വരുന്നത് ഈ സീസണിലെ മഴയാണ് ഏറ്റവും രസം. ഇപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം മെയ് 26-നാണ് ആക്ച്വലി മഴ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്രൊഡിക്ഷൻ വന്നിരുന്നത്. പക്ഷെ 3 ദിവസം മുന്നേ ആൾ എത്തിയിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഇടവപ്പാതി എന്നാണല്ലോ പറയുക. ഇടവപ്പാതിയിലേക്ക് നമ്മൾ കടക്കുന്നേ ഉള്ളൂ. ഇന്ന് ഇടവം 9 ആയതുള്ളൂ, ഇനിയൊരു 4-5 ദിവസമുണ്ട്. പക്ഷെ ഇടവപ്പാതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അപ്പൊ ഈ മഴയെ കുറിച്ചുള്ള ഓർമ്മയല്ലേ ജോയിച്ചെ? എന്റെ ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറയുന്നത് June 1 പെയ്യുന്ന മഴയാ. സ്കൂളിൽ തുറക്കുന്ന ദിവസം പെയ്യുന്ന മഴയാണ് ഇപ്പോഴും ഓർമ്മ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തയ്യാറെടുക്കുന്നത് സ്കൂളിലേക്ക് പോകുവാൻ വേണ്ടിയാണല്ലോ.
1: പുതിയ ബാഗൊക്കെ,
0: പുതിയ ബാഗ് വാങ്ങി, പുതിയ കൊടയൊക്കെ മേടിച്ച്, പുതിയ ഡ്രസ്സൊക്കെ മേടിച്ച്, പുതിയ ഷൂസൊക്കെ മേടിച്ച്,
1: അങ്ങനെയാണല്ലോ.
0: അപ്പോഴായിരിക്കും മഴ പെയ്യുന്നത്. പക്ഷെ നമ്മളത് ഏകദേശം മനസ്സിൽ കാണും. ഒന്നാമത് സൈക്കിളുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും ഒരു റെയിൻകോട്ട് മേടിക്കും,
1: റെയിൻകോട്ട്
0: ചവിട്ടി പോകണം. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു കൊട എന്തായാലും ഉണ്ട്. ഇത് രണ്ടും നല്ലത് മേടിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ മഴ എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടികളാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ഈ സീസണിൽ അല്ലെങ്കിൽ ഈ ഒരാഴ്ചയൊക്കെ പർച്ചേസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നതും കൊട തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പൊ മഴ കാണുന്ന സ്ഥിതിക്ക് അച്ഛനമ്മമാരിക്കുന്നുണ്ട്, ചേട്ടാ മഴ വരുമല്ലോ, കൊട മേടിക്കണല്ലോ എന്നുള്ളത്. അപ്പൊ കൊട അന്വേഷിച്ച ആളുകൾ ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ എന്റെ മഴ ഓർമ്മ എന്ന് പറയുന്നത് ഫസ്റ്റ് ദിവസം നമ്മൾ ഈ പുത്തനിട്ട് പുത്തൻ സാധനങ്ങളൊക്കെ മേടിച്ച്, ബാഗൊക്കെ മേടിച്ച്, ഷൂസൊക്കെ ഇട്ട്, ആദ്യത്തെ ദിവസമാകുമ്പോൾ നമ്മൾ ഷൂസ് ഇടാൻ ഒരു പ്രത്യേക
1: താല്പര്യമുണ്ട്,
0: എല്ലാരും കാണിക്കണം കൂട്ടുകാർ. അപ്പൊ ഇത് ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കയ്യിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ദേ പെയ്യണു
1: മഴ, നാശം
0: പെയ്തു. ഈ സാധനം വന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ നനഞ്ഞ്, ഷൂസൊക്കെ നനഞ്ഞ്, ബാഗൊക്കെ നനഞ്ഞ് ക്ലാസ് മുറിയിൽ നമ്മൾ ഇരിക്കുമല്ലോ. അതൊരു നല്ല ഓർമ്മയാണ്.
1: അതെ അതെ,
0: മഴക്കാലത്ത് ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോഴേ
1: ആ സമയത്ത് വരുന്നൊരു കാറ്റുണ്ട്,
0: ആ ഒരു പ്രത്യേക
1: അതൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നു.
0: അതെ, അതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ഉച്ചയ്ക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡ് ആണെങ്കിൽ, നമ്മുടെ ഒരു ക്ലാസ് ആണെങ്കിൽ, ആ ക്ലാസ് റൂമിൽ ഈ പറയുന്നൊരു നിശബ്ദതയായിരിക്കും. പ്രത്യേകിച്ച് മഴക്കാലത്ത് ആരും ശബ്ദം ഉണ്ടാക്കില്ല, മഴ മാത്രം പെയ്യുന്നൊരു ശബ്ദമായിരിക്കും. അതുപോലെ തന്നെ ഈ സാറുമാരും ടീച്ചർമാരൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ടാവും. അപ്പൊ ഈ ക്ലാസ് എടുക്കുന്ന ശബ്ദവും ഈ മഴയുടെ ശബ്ദവും മാത്രം ഒരു സാന്ദ്ര പറഞ്ഞ ഒരു ചെറിയ തണുത്ത കാറ്റും, ഇത് മൊത്തം കേൾക്കുമ്പോ ആരായാലും ഉറങ്ങിപ്പോ. അങ്ങനെ ഉറങ്ങിയിട്ട് സാന്ദ്ര പിടിച്ചു.
1: ഞാനിപ്പോ അതിന് ആലോചിച്ചോണ്ടിരുന്നത് ഉറങ്ങുന്നതിന്റെ കാര്യം താരാട്ട് പോലെയാ അല്ലേ?
0: അതെ, ഒരു താരാട്ട് പോലെയാണ്. ഈ താരാട്ട് കേട്ട് ഉറങ്ങിയിട്ട് ചുരലിനടി മേടിച്ച ആളുകളും ഉണ്ടല്ലേ?
1: അതെ, എഴുന്നേപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്.
0: സാന്ദ്ര സ്റ്റാൻഡപ്പ് അല്ലേ?
1: അതൊക്കെയാണ് എന്റെ ഓർമ്മകൾ.
0: എന്റെ ഓർമ്മയാണ്, എന്റെ ഓർമ്മ കടമെടുക്കരുത്, സ്വന്തം ഓർമ്മ. സ്വന്തം ഓർമ്മ, ബോട്ട് ഉണ്ടാക്കി, ബോട്ടിൽ വെള്ളം നനഞ്ഞ്, ബോട്ട് മുങ്ങി, ആളുകൾ മരിച്ചതായിരുന്നു.
1: ഏറെക്കുറെ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പുതിയ മണ്ണിന്റെ മണമാണ്.
0: ആ ശരിയാ, ഞാൻ ഇപ്പോഴും നമ്മുടെ ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്ത്, നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്ത് ഈ ആദ്യത്തെ മഴ പെയ്യുമ്പോ ആദ്യത്തെ തുള്ളികൾ മണ്ണിന് പെയ്യുമ്പോ മണ്ണിനൊരു ഗന്ധം, ആ ഗന്ധം കേൾക്കാൻ മണക്കാൻ തന്നെ, അല്ലെങ്കിൽ അത് വരുന്ന സമയത്ത് തന്നെ ഭയങ്കര രസമാണ്. ആദ്യത്തെ മഴ വന്നു എന്നുള്ളൊരു ഫീൽ അങ്ങോട്ട് വരും.

0: തീർച്ചയായിട്ടും.
1: പിന്നെയാണ് ഈ മഴ ഒഴുകി ഓടയിലെത്തി ഓട ബ്ലോക്ക് ചെയ്ത് ഓടയിലെ മണം വരുമ്പോഴാണ്
0: അവസാന ദുരന്തത്തിലേക്ക് എത്തണം. ഇത്രയും നല്ല മഴ വന്നപ്പം ഒഴുകി ഓടയിലെത്തി.
1: ആ നമ്മൾക്ക് മഴയെ കുറിച്ച് പറയുമ്പോൾ കവികൾ മാത്രം പോരല്ലോ, റിയാലിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഴയായ സമയത്ത് നമ്മൾ ഈ മഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കഴിയുമ്പോൾ മഴയെ കുറിച്ചുള്ള അപകടങ്ങളെ കുറിച്ചും എപ്പോഴും ശ്രദ്ധ വേണം. കാരണം ഏറ്റവും കൂടുതൽ ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പുഴയിൽ ആളുകൾ കുളിക്കാൻ പോകുന്നു അല്ലെ, ആളുകളുടെ ശ്രദ്ധയില്ലാതെ ആളുകൾ പല അപകടങ്ങളും ക്ഷണിച്ചു വരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അത് എപ്പോഴും സങ്കടകരമായിട്ട് തോന്നുന്നു, പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ കാലഘട്ടവും കൂടിയാണ്.
0: കുഞ്ഞു കുട്ടികളെല്ലാം അവര് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല, ചെറിയ പ്രായമല്ലേ,
1: ചെറിയ പ്രായമല്ലേ. അപ്പൊ അത് നമ്മളിത് കേൾക്കുന്ന കുട്ടികളുണ്ടെങ്കിലും നിങ്ങൾ ഈ മഴ സമയത്ത് നദികളിൽ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലോ കുളങ്ങളിലൊക്കെ കുളിക്കാൻ പോകുമ്പോൾ പ്രത്യേക ശ്രദ്ധ വേണം. കുളിക്കാൻ പോരുത്, ഇനി പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ പക്കത്ത് നിന്ന് സെൽഫി എടുക്കാനൊക്കെ ശ്രമിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ശ്രദ്ധ വേണം. കാരണം ഈ സമയങ്ങളിൽ, പ്രത്യേകിച്ച് വെക്കേഷൻ സമയങ്ങളിൽ, ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയുടെ ഉണ്ടാവാറുണ്ട്.
0: പിന്നെ അതുപോലെ തന്നെ എപ്പോഴും അലർട്ട് ആയിരിക്കണം, എപ്പോഴാണ് മലവെള്ളപ്പാച്ചിൽ വരിക, അതുപോലെ ഒരുപാട് അപകടങ്ങളൊക്കെ
1: ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങളുടെ അടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് കൊമ്പൊടിഞ്ഞ് അല്ലെങ്കിൽ KSEB ഇലക്ട്രിസിറ്റി ലൈനുകൾ. അപ്പൊ എപ്പോഴും മഴയെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു ശ്രദ്ധ അല്ലെ,
0: എല്ലായിടത്തും കാണണം,
1: എല്ലായിടത്തും
0: നാല് ചുറ്റും കണ്ടു വേണം,
1: നാല് ചുറ്റും കണ്ടു വേണം. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത വിശേഷങ്ങളിലേക്ക് പോകണം. അടുത്ത പാട്ടുകളിലേക്ക് പോകാലോ.
0: അതെ, നല്ലൊരു പാട്ട് കൊടുക്കാം.
1: യെസ്.

0: യെസ് യെസ് യെസ് വെൽക്കം ബാക്ക് ടു റെയിൻബോ ഒ ടി ജിയുമായി കൂടെയുള്ളത് ഞാൻ അഭിയാണ്.
1: ഞാൻ സാന്ദ്രയാണ്.
0: യെസ് സാന്ദ്ര, മഴക്കാറ്റ് വീശിയ സമയമാണ്. ഈ മഴക്കാറ്റിന് മുമ്പ് തന്നെ കേരളത്തിൽ രാഷ്ട്രീയ കാറ്റ് വീശിയിരുന്നു. ആ കാറ്റിന്റെ പ്രത്യേകത, ആ കാറ്റ് ഇടത്തു നിന്നും വലത്തിലേക്ക് വീശിയൊരു
1: കാറ്റായിരുന്നു.
0: എന്നാ ചിരിച്ചോളൂ.
1: ഓക്കെ,
0: അപ്പോൾ ഇടത്തു നിന്നും വലത്തിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. അപ്പം കഴിഞ്ഞ ദിവസം ഭയങ്കര രസകരമായിട്ട് ഒരു പഠനം ഉണ്ടായിട്ടുണ്ട്. ആ പഠനം എന്ന് പറയണത്, ഓ ഇങ്ങനെ ഞെട്ടൊന്നും വേണ്ട, രാഷ്ട്രീയ പ്രവചനവും അല്ലെങ്കിൽ പഠനമൊന്നുമല്ല, സാധാരണ ഒരു പഠനം. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ, സാന്ദ്ര ഇടത് കൈ ഉപയോഗിക്കാണോ വലത് കൈയാണോ ഉപയോഗിക്കാറ്? റൈറ്റ് ഹാൻഡഡ് ആണോ ലെഫ്റ്റ് ഹാൻഡഡ് ആണോ?
1: റൈറ്റ്
0: ഹാൻഡഡ്. ഞാനും റൈറ്റ് ഹാൻഡഡ് ആണ്. കൊടുകൈ. യെസ്. അപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളും റൈറ്റ് ഹാൻഡഡ് ആണ്, നമ്മളെ പോലെ. നമ്മളാണ് ഭൂരിപക്ഷം. അവര് കുറവാ. 90% ആളുകളും ലോകത്ത്
1: റൈറ്റ് ഹാൻഡഡ്
0: ആണ്. അപ്പൊ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ റൈറ്റ് ഹാൻഡഡ് ആയിട്ട് ഇരിക്കണെന്ന്?
1: ഇല്ല,
0: അങ്ങനെ ചിന്തിച്ച കുറച്ച് ആളുകളുണ്ട്. എവിടെയാണെന്നറിയോ? ഓക്സ്ഫോർഡിൽ.
1: അങ്ങനെ
0: ഓക്സ്ഫോർഡിൽ ഒരു പഠനം ഉണ്ടായി, ഏറ്റവും കൂടുതൽ ആളുകൾ എന്തുകൊണ്ടാണ് റൈറ്റ് ഹാൻഡഡ് ആവുന്നത് എന്നുള്ളത്. അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം.
1: അതെ, ആലോചിക്കാം.
0: സാന്ദ്ര ആലോചിച്ചില്ലെങ്കിലും കുറച്ച് ആളുകൾക്ക് ആലോചിക്കാം.
1: ആലോചിക്കാം.
0: അങ്ങനെ ആലോചിച്ചത് കൊണ്ട് അങ്ങനെ അവരൊരു പഠനം നടത്തി. അങ്ങനെ ആ പഠനം

0: പഠനത്തിൽ വളരെ രസകരമായിട്ട് ഒരു കാര്യം കണ്ടുപിടിച്ചു.
1: എന്ത് കണ്ടുപിടിച്ചു?
0: ആ കണ്ടുപിടിച്ച കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്.
1: പോരട്ടെ.
0: ആ കാര്യം ഇങ്ങനെയാണ്, അതായത് നമ്മുടെ തലച്ചോറുണ്ടല്ലോ, നമ്മൾ എപ്പോഴും വിചാരിക്കും റൈറ്റ് ഹാൻഡ് വളരെ സാധാരണയായിട്ട് ഇങ്ങനെ എല്ലാവരും റൈറ്റ് ഹാൻഡഡ് ആയിരുന്നാണ്, അങ്ങനെയല്ല. പക്ഷെ നമ്മുടെ തലച്ചോറിന് രണ്ട് ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, രണ്ട് ഭാഗങ്ങളുടെ, ലെഫ്റ്റും റൈറ്റും എന്ന് പറയുന്ന പോലെ. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ വലത് ഭാഗം കൺട്രോൾ ചെയ്യുന്നത് ഇടതുഭാഗത്തെ ബുദ്ധിയാണ്, ഇടതുഭാഗത്തെ കൺട്രോൾ ചെയ്യുന്നത് വലതുഭാഗത്തെ ബുദ്ധിയാണ് എന്ന് പറയുന്നത് പോലെ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ പഠനം കൂടുതൽ കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടുതൽ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിന്റെ ഇടതുഭാഗത്തത്രേ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കാനുള്ള കൂടുതൽ സാധ്യത ലെഫ്റ്റ് ഭാഗത്തിന്റെ ബ്രെയിനിനാണ്.
1: നമ്മുടെ ഇപ്പൊ ലെഫ്റ്റ് ഭാഗം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്
0: ഇപ്പോഴാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് ന്യൂറോ സയൻസ് ഞാൻ അധികം കൂടുതൽ പഠിച്ചില്ല, ഈ സ്റ്റഡിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ സ്റ്റഡി പ്രകാരം പറയുന്നത് നമ്മുടെ അത്തരം മോട്ടോർ കാര്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ
1: ഇടതുഭാഗമാണ്
0: ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുഭാഗം കൺട്രോൾ ചെയ്യുന്നത് വലത് കൈയെ ആയതുകൊണ്ട് വലത് കൈ ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, മനുഷ്യരാണ് എഴുന്നേറ്റ് നടക്കുന്ന സ്പീഷീസ് അല്ലെ, ബാക്കി എല്ലാവരും നാല് കാലുകളിലൊക്കെ നടക്കും. അപ്പൊ എഴുന്നേറ്റ് നടക്കുന്ന സ്പീഷീസിനെ സംബന്ധിച്ചിടത്തോളം കൈക്ക് ആവശ്യമില്ല, പക്ഷെ നടക്കാൻ വേണ്ടിയിട്ട് കാലുകൾ മതി. അതുകൊണ്ട് തന്നെ കൈകൾ പല ആവശ്യങ്ങൾക്കും ഫ്രീ ആയിരുന്നു പണ്ട് തൊട്ടേ, ചില പുരാതന കാലം തൊട്ടേ. അപ്പോൾ ഈ കൈകൾ പല കാര്യങ്ങൾക്കും ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡിന് കൺട്രോൾസ് കൊടുക്കുന്നത് കൊണ്ടും കൂടുതൽ അത്തരം കാര്യങ്ങൾക്ക് ലെഫ്റ്റ് ബ്രെയിൻ ഉപയോഗിക്കുന്നത് കൊണ്ടുമാണ് കൂടുതൽ ആളുകൾ വലങ്കൈ ഉപയോഗിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് ഈ സ്റ്റഡി നോക്കി കണ്ടുപിടിച്ച് വായിച്ച് മനസ്സിലാക്കിയ
1: കാര്യമാണ്.
0: അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വലങ്കയ്യന്മാരായത്.
1: അതെ, ഇപ്പോ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും ചിന്തിച്ചിട്ടുണ്ടാവും, ചേടാ എന്തുകൊണ്ട് ഞാൻ ഇത് മുന്നേ ചിന്തിച്ചില്ല.
0: പക്ഷെ നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും യൂണിവേഴ്സിറ്റികളിലുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ട്, അതിനുവേണ്ടിയാണല്ലോ അവരോട് ഇരിക്കുന്നത്.
1: നല്ലൊരു ഇൻഫർമേഷൻ.
0: യെസ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ലോകത്ത് ഇടംകൈ ആയിട്ട് വളരെ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് ഇടത് കൈ കൊണ്ട് ഒപ്പിടുന്ന ആളുകൾ
1: ശ്രദ്ധിച്ചിട്ടുണ്ട്.
0: ഇന്ത്യക്ക് വളരെ മികച്ച, ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഇടം കൈ കൊണ്ട് എഴുതുകയും ഒപ്പിടുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെ കുറിച്ചൊക്കെ നമുക്ക് പറയാം രണ്ട് പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ. ഇടം കയ്യന്മാരായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള ആളുകളുടെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

0: ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: യെസ് വെൽക്കം ബാക്ക്.
0: നമ്മൾ പോകുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് വേൾഡിൽ ഒരു 90% ആൾക്കാരും കൈകൊണ്ട് വലത് കൈ ഉപയോഗിച്ച് എഴുതുന്നത്
1: എന്ന് നമ്മൾ പറഞ്ഞിരുന്നു.
0: അതെ,
1: കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ പറയാൻ വിട്ടുപോയ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
0: എന്താണ്,
1: ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള ഇടംകയ്യറായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു ലിസ്റ്റ് സാന്ദ്ര ബേബി ഉണ്ടാക്കിയിട്ടുണ്ട്.
0: അതെ, പറയട്ടെ.
1: പറഞ്ഞോ.
0: ഫസ്റ്റ് വൺ, മഹാത്മാഗാന്ധി.
1: മഹാത്മാഗാന്ധി ഇടത് കൈ കൊണ്ട് എഴുതിയിരുന്ന ആളാണ്. യെസ്, കറക്റ്റ് ആണ്.
0: മദർ തെരേസ.
1: മദർ തെരേസ ആയിരുന്നു.
0: ബരാക് ഒബാമ.
1: ബരാക് ഒബാമ.
0: നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി.
1: യെസ്, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി. അദ്ദേഹവും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടിരുന്ന ആളാണ്.
0: അമിതാഭ് ബച്ചൻ.
1: അദ്ദേഹത്തിന്റെ മകൻ. അതെ
0: അതെ, അഭിഷേക് ബച്ചൻ, സച്ചിൻ ടെണ്ടുൽക്കർ,
1: അങ്ങനെ ഒരുപാട്
0: അതെ അതെ, എക്സെട്രാ എക്സെട്രാ, രജനീകാന്ത്, കുറേ പേരുണ്ട്,
1: ഒരുപാട് പേരുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിനാണ് ഏറ്റവും കൂടുതൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ എഴുതുന്നതിന്റെ
0: സൈൻ
1: ചെയ്ത് കൊടുക്കുന്ന എല്ലാ കാലത്തും പഴയ പരസ്യങ്ങളിലൊക്കെ സച്ചിൻ ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നത് കണ്ടിട്ട് അതുപോലെ കോപ്പി അടിക്കാൻ നോക്കി കൈവേദന എടുത്തിട്ട് ഉപയോഗിച്ച ആളാണ് ഞാൻ
0: തോന്നി. പറഞ്ഞു പറഞ്ഞു അതിലേക്കായിരിക്കും എത്തുന്നത്. ഫാനാണോ?
1: ഫാനാണോന്നോ, രക്തത്തിൽ സച്ചിൻ, ഉറക്കത്തിൽ സച്ചിൻ, നടത്തത്തിൽ സച്ചിൻ, എല്ലാ അർത്ഥത്തിലും സച്ചിൻ ടെണ്ടുൽക്കർ ആകുവാൻ വേണ്ടി ഒരുപാട് ഇന്ത്യക്കാർ
0: ശ്രമിച്ചിരുന്നു.
1: അനേകായിരം ഇന്ത്യക്കാരിൽ ഒരാൾ.
0: ശരിക്കും നമ്മള് 90s കിഡ്സിന്റെ ഒരു വികാരമായിരുന്നു സച്ചിൻ. 100 അടിക്കാൻ വേണ്ടിട്ട്, സെഞ്ചുറി അടിക്കുന്ന കാണാൻ വേണ്ടിട്ട് ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ
1: ഇരിക്കുമായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു പ്രോഗ്രാം കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും വിചാരിക്കുമല്ലോ 90s കിഡ്സ് ആണ് ഏറ്റവും കൂടുതൽ സച്ചിൻ ആരാധകർ. അങ്ങനെ എന്നെ ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി, 18 ഉള്ള ആൾക്ക്, ആള് ജനിക്കുന്ന സമയത്ത് സച്ചിൻ ക്രിക്കറ്റ് നിർത്തി, ഒരു 10th അങ്ങനെ എന്ത് പഠിക്കണം 15. പക്ഷെ ആളൊരു വലിയ സച്ചിൻ ആരാധകനാണ്. സച്ചിന്റെ ലൈവ് കളി കണ്ടിട്ടില്ലാത്ത കുട്ടികൾ പോലും
0: ആരാധകരാണ്.
1: അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്, സച്ചിന്റെ ഉപ്പിടാൻ വേണ്ടിട്ട് ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ഇങ്ങനെ മെനക്കെട്ട് നോക്കുന്ന സമയത്താണ് ഇത് നമ്മളെ സച്ചിൻ ആവാൻ പറ്റിയില്ലെങ്കിലും സച്ചിന്റെ സ്റ്റൈലെങ്കിലും പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത പരിപാടിയായിരുന്നു.
0: നടന്നില്ല,
1: നടന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. രത്തൻ ടാറ്റ അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആളാണ്. നമ്മുടെ മെറ്റയുടെ മാർക്ക് സക്കർബർഗ്.
0: Yes.
1: ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന
0: ഫേമസ് ആയിട്ടുള്ള ഒരു ആനിമേറ്റർ ഉണ്ട്. ആനിമേഷനെ പറ്റി ചിന്തിക്കുമ്പോ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ആരാ?
1: ഡിസ്നി ആണോ?
0: വാൾട്ട് ഡിസ്നി.
1: അപ്പോ വാൾട്ടർ ഡിസ്നിയും ഈ പറയുന്ന പോലെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആളായിരുന്നു.
0: നമ്മുടെ ഗായിക ആശാ ഭോസ്ലി
1: ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആളാണ്. അതുമാത്രമല്ല, ആൽബർട്ട് ഐൻസ്റ്റൈൻ, നമ്മൾ പറയാൻ വിട്ട വലിയ പേരുകളിലൊന്നല്ലേ.
0: അതുപോലെ നമ്മുടെ ഹോളിവുഡ് ആക്ടർ, ഹാസ്യ സാമ്രാട്, ചാർലി ചാപ്ലിൻ.
1: ചാർലി ചാപ്ലിൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നതാണ്. പറയുന്ന പോലെ വലിയ ബുദ്ധിജീവികൾ എല്ലാവരും ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് എഴുതണമെങ്കിൽ നാളെ തൊട്ട് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഐസക് ന്യൂട്ടൺ ഇതുപോലെ ഈ ലിസ്റ്റിൽ കണ്ടില്ല, പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആളായിരുന്നു എന്ന് വായിച്ചൊരു ഓർമ്മ എനിക്കുണ്ട്. ആണല്ലേ,
0: അങ്ങനെയാണ് ഒരുപാട് പേര്.
1: കാരണം എന്താ വെച്ചാൽ, ഐൻസ്റ്റൈനും ന്യൂട്ടണും തമ്മിലുള്ള സാമ്യങ്ങൾ ഒരുപാട് സമയത്ത് നമ്മൾ പറയും, ക്ലാസിക്കൽ ഫിസിക്സിലും മോഡേൺ ഫിസിക്സിലും. അവരുടെ രണ്ടുപേരുടെയും സാമ്യങ്ങൾ ഒരുപാട്,
0: തീർച്ചയായിട്ടും.
1: അവരവരുടെ കാലഘട്ടത്തിലെ ഫിസിക്സിലെ ജീനിയസുകളായിരുന്നല്ലോ ഐൻസ്റ്റൈനും ന്യൂട്ടനും. അവർ തമ്മിലുള്ള ഒരു പ്രത്യേകതകളൊന്നും എനിക്ക് തോന്നുന്നു ഈ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതണമെന്ന് കൂടിയാണ്.
0: പഠിച്ചിട്ടുണ്ട്.
1: അങ്ങനെ മൈക്കിൾ ജാക്സൺ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത, ഡേഞ്ചറസ്. അതുപോലെ ക്രിക്കറ്റ് കളിക്കാർ, ഈ സച്ചിന്റെ ഒരു പ്രത്യേകത, ലെഫ്റ്റ് ഹാൻഡിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുകയും റൈറ്റ് ഹാൻഡ് കൊണ്ട് കളിക്കുകയും ചെയ്യുന്ന ക്രിക്കറ്ററാണ്. സാധാരണ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ഗൗതം ഗംഭീർ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ആളായിരുന്നു. എനിക്കൊണ്ട് ഇപ്പൊ കളിക്കുന്ന ഋഷഭ് പന്ത് ലെഫ്റ്റ് ഹാൻഡ് ഉണ്ട്. പക്ഷെ ഇവരെല്ലാവരും ലെഫ്റ്റ് ഹാൻഡേഴ്സും കൂടിയാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. ഇടത് കൈകൊണ്ടാണ് ബാറ്റ് ചെയ്യണത്, പക്ഷെ സച്ചിൻ വലത് കൈകൊണ്ട് ബാറ്റ് ചെയ്യും, ഇടത് കൈകൊണ്ട് എഴുതുകയും ചെയ്യുന്നതാണ്. അങ്ങനത്തെ പ്രത്യേകത, രണ്ട് കൈയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പം അങ്ങനെയാണ് ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ കഥയുണ്ടായത്. ഇതിൽ വേറൊരു രസകരമായ കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ പഠനത്തിൽ പറയാത്ത മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ എണ്ണം കുറവാവാൻ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ ആളുകൾ റൈറ്റ് ഹാൻഡേഴ്സ് ആണല്ലോ. അപ്പൊ നമ്മുടെ നാച്ചുറലി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിച്ചു, ഒരു വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, ഇടത് കൈകൊണ്ടാണ് അവൻ എഴുതണമെങ്കിൽ തന്നെ നമ്മൾ ആദ്യം അവനോട് പറയുന്നതാ, വലതുകൊണ്ട് എഴുതടാ, ഇട നിർത്തടാ, തട്ടില്ലേ, ഇടതുകൊണ്ട് എഴുതി തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറൽ ഇഷ്യൂ കൂടെ നമ്മുടെ വീടുകളിൽ, ഇടതുകൊണ്ട് എഴുതുന്നവരെ പ്രോത്സാഹിപ്പിക്കാതെ അവരെ വലതുകൈയിലേക്ക് നിർബന്ധിച്ച് മാറ്റുന്ന

0: എനിക്കിപ്പോ പറയണ കേട്ടപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് പറഞ്ഞു, ഞണ്ടിന്റെ അമ്മ കുഞ്ഞുങ്ങളെ നടക്കാൻ പഠിപ്പിക്കുന്നത് നേരെ നടക്കടാ നേരെ നടക്കടാന്ന് പറഞ്ഞിട്ട് സൈഡ് ചെരി നടക്കുന്നത്
1: ആണല്ലേ. അങ്ങനെ ഒരു സംഭവം അയ്യോ
0: അതെനിക്കറിയില്ല.
1: വലിയ പഠനം വലിയ പഠനമൊക്കെ കൊണ്ടുവന്നെല്ലാം ചീറ്റിപ്പോയല്ലോ ഞണ്ടിന്റെ കഥ കൊണ്ട്. ഏതായാലും കൂടുതൽ നാണം കെടുന്നതിന് മുമ്പ് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
1: കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി FM റെയിൻബോ 107.5.

0: യെസ് യെസ് യെസ് വെൽക്കം ബാക്ക് ടു റെയിൻബോ ഒ ടി ജിയുമായി കൂടെയുള്ളത് ഞാൻ അഭിയാണ്.
1: ഞാൻ സാന്ദ്രയാണ്.
0: യെസ്, അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞത് എടങ്കയ്യന്മാരെ കാര്യമാണല്ലോ.
1: അതെ.
0: അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത്, ഇടത് കൈ ആയിട്ട് ബന്ധപ്പെട്ട വാർത്ത കണ്ടതുകൊണ്ട് പറയാട്ടോ. നമ്മുടെ കൊച്ചി മെട്രോയിൽ നിന്ന് ഒരു ഇരുമ്പ് തൂണ് അടർന്നു വീണ് ഒരു പെൺകുട്ടിയുടെ ഇടത് കൈയിൽ ഇതുപോലെ വീണിട്ട് കൈ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് അത് നമ്മൾ മുന്നിലേക്ക് തുറന്നു വെക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു സേഫ്റ്റി ഇല്ലായ്മ സംഭവിക്കുന്നുണ്ട്. ഇന്നിപ്പം കാറിലിരിക്കുന്ന ഒരാൾക്കാണല്ലോ അത് പറ്റിയത്. പക്ഷെ നാളെ ബൈക്കിൽ പോകുന്ന ഒരാൾക്ക് അത് സംഭവിക്കാമല്ലോ.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ എന്ത് ചെയ്യും? അപ്പം
1: ജീവൻ വരെ പോകാൻ പറ്റുന്ന
0: ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ കൊച്ചി മെട്രോയുടെ വർക്ക് നടക്കുന്ന സമയങ്ങളിലും പലപ്പോഴും സേഫ്റ്റി പ്രോട്ടോകോൾസ് പാലിക്കപ്പെടാതെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ആളുകൾക്ക് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ക്രിറ്റിസിസം ഉണ്ട്. കാരണം ഒരാൾ കാറിന്റെ അകത്തിരിക്കുന്ന ആൾക്ക് വരെ
1: സുരക്ഷിതമല്ലാത്ത
0: രീതിയിൽ ഈ പറയുന്ന പോലെ ഇരുമ്പ് കമ്പികൾ താഴേക്ക് വീഴുന്നു, അത് പൊട്ടി ഗ്ലാസ് ഒടിഞ്ഞ് അതിനകത്തിരിക്കുന്ന ആൾക്കാണ് പരിക്ക് പറ്റിയെന്ന് ആലോചിക്കണം. അപ്പൊ നമ്മൾ എന്ത് സേഫ്റ്റിയിലാണ് ഇതിന്റെ താഴെ കൂടെ ഒക്കെ പോകുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടല്ലോ.
1: ഒത്തിരി പേര് അത് ക്രോസ് ചെയ്തിട്ടും ബൈക്കിലും ഒക്കെ
0: പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള
1: ഓക്കെ, ജീവനൊന്നും പറ്റിയില്ല.
0: അതെ, അതല്ലാതെ സംഭവിക്കുമായിരുന്നെങ്കിൽ അല്ലെ. നമ്മള് പലപ്പോഴും ഇതിനോട് ഏറ്റവും കൂടുതൽ സഹകരിച്ചാണ് ആളുകൾ
1: പോകുന്നത്.
0: മെട്രോട് എപ്പോഴും സഹകരിച്ചാണ്, നമ്മൾ എന്ത് കഷ്ടപ്പാടുണ്ടായാലും നമുക്കൊരു നല്ല മെട്രോ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടെ എപ്പോഴും സഹകരിച്ചാണ് പോകുന്നത്. പക്ഷെ അതിന് റിട്ടേൺ ആയിട്ട് നമ്മുടെ സേഫ്റ്റി പ്രോട്ടോകോൾസും പാലിക്കപ്പെടണമല്ലോ.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അങ്ങനെ ഒരു പബ്ലിക് റേജ് ഇതിനകേൻസ്റ്റ് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞോണ്ട് എന്തായാലും നമ്മൾ കൊച്ചി മെട്രോയെ ക്രിട്ടിസൈസ് ചെയ്തത് കൊണ്ട് മെട്രോയുടെ ഒരു നല്ല കാര്യം കൂടെ പറഞ്ഞാലോ. നമ്മുടെ വാട്ടർ മെട്രോ ഉണ്ടല്ലോ, നമ്മുടെ പുലി 18 സിറ്റീസിലേക്ക് പോവാണ് എന്ന് വെച്ചാൽ, നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ മോഡലിനെ അതുപോലെ തന്നെ കോപ്പി ചെയ്തുകൊണ്ട് മറ്റ് പല സിറ്റീസിലേക്കും കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് സെൻട്രൽ ഗവൺമെന്റ്.
1: നല്ലതാണ്.
0: കൊച്ചി വാട്ടർ മെട്രോയിൽ പോയിട്ടുണ്ടോ സാന്ദ്ര?
1: അത് ഞാൻ കള്ളം പറഞ്ഞതാ.
0: അയ്യോടെ സോറി.
1: ഒരു പ്രാവശ്യം കേറാൻ വേണ്ടിട്ട് പോയി, പക്ഷെ തിരക്കായിരുന്നു. എവിടെ അറിയോ? ഫോർട്ട് കൊച്ചി വീട്ട് മറ്റേ

0: മറൈൻ ഡ്രൈവില്,
1: അത് ശരി,
0: മറൈൻ ഡ്രൈവിൽ അതെ ടിക്കറ്റ് ഒക്കെ എടുത്തു, എന്നിട്ട് കേറാൻ നിന്നപ്പോ 1 അവർ ലേറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ ബ്രദറും കൂടെ തിരിച്ചു പോകുന്നു.
1: പിന്നെ ഏറ്റവും എളുപ്പമുള്ള ഒരു വാട്ടർ മെട്രോ ഞാൻ പറയട്ടെ, ഈ കാക്കനാടുള്ള വാട്ടർ മെട്രോ പോയാൽ മതി. അവിടെ ആകുമ്പോൾ സാധാരണ ദിവസങ്ങളിൽ തിരക്കുണ്ട്, വീക്കെൻഡ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വൈറ്റില വരെ പോയി ഒരു അവിടെ നിന്ന് ഒരു കുലുക്കി സർബത്തൊക്കെ കുടിച്ച് ചില്ലി ചെയ്ത് വേണമെങ്കിൽ തിരിച്ച് കാക്കനാടേക്ക് തിരിച്ചു വരാവുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ വാട്ടർ മെട്രോ അടിപൊളി സംഭവമാണ്. ഇനി എന്തായാലും പോകണം കേട്ടോ, ഇനി എന്തായാലും പോകും, ഉറപ്പായിട്ടും പോകും. വേറൊരു ചോദ്യമില്ല. പിന്നെ എന്തായാലും സാന്ദ്ര

0: അപ്പൊ നമ്മുടെ വാട്ടർ മെട്രോ അടിപൊളി സംഭവമാണ്. ഇനി എന്തായാലും പോകണം
1: കേട്ടോ,
0: ഇനി എന്തായാലും പോകും, ഉറപ്പായിട്ട്
1: പോകും.
0: വേറൊരു ചോദ്യമില്ല. പിന്നെ എന്തായാലും സാന്ദ്ര വാട്ടർ മെട്രോയിൽ പോയിരിക്കും. അപ്പോൾ വാട്ടർ മെട്രോ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സംഭവമാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ട് നല്ല ഈ എയർ കണ്ടീഷനൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്.
1: ശരിക്കും അത് വ്യാപിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഈ റോഡിൽ കൂടിയുള്ള ഗതാഗതമൊക്കെ കുറച്ച് കുറയും.
0: ഈ ക്ലൈമറ്റിന്റെ ആണോ എന്നറിയില്ല, സാന്ദ്ര വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെ 18 സിറ്റീസിലേക്ക് നമ്മുടെ വാട്ടർ മെട്രോ എക്സ്പാൻഡ് ചെയ്യാനുള്ള ആ മോഡൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള പരിപാടികളിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോ വിശേഷങ്ങൾ വാർത്തയാണ് പറയാനുള്ളത്.
1: തുടക്കം നമ്മളൊരു ദുരന്ത വാർത്തയിലായിരുന്നെങ്കിലും അവസാനം നമ്മൾ കിടിലം വാർത്തയിലാണ്.
0: പക്ഷെ അതൊരു ദുരന്ത വാർത്തയെന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധ നമുക്ക് അതിനകത്ത് വേണമെന്നുള്ളതാണ്. അത് ആരൊക്കെയാണോ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നവർ, ഹൂവർ
1: റെസ്പോൺസിബിൾ,
0: അത് ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ആളുകളുടെ ജീവനെ ഹാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡൻസിലേക്കൊന്നും നമുക്ക് പോകുവാനുള്ള യാതൊരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ശ്രദ്ധ എപ്പോഴും ഇതൊരു ചെറിയൊരു സൂചനയായിട്ട് മാത്രം കണ്ടുകൊണ്ട് തന്നെ കൂടുതൽ സേഫ്റ്റി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയാണ് ഓൺ ദ വേക്ക് ഉള്ളത്.
1: അതെ,
0: അങ്ങനെ അങ്ങനെ അങ്ങനെ ഇനി ഇന്നത്തെ ഗെയിമിലേക്ക്
1: പോകാം. വേണം, ഗെയിം വേണം,
0: ഗെയിം വേണം. എന്തായാലും രണ്ട് പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൊടുത്താലോ ഗെയിം.
1: അപ്പൊ
0: ഇന്ന് ഇനി ഗെയിമിന്റെ പെട്ടി നമ്മൾ തുറക്കാൻ പോവാണ്.
1: അതെ, രണ്ട് പാട്ടുകൾക്ക് ശേഷം. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് റെയിൻബോ FM 107.5.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ടൈം മ്യൂസിക്.
1: യെസ്, കൂടിയുള്ളത് ഞാൻ അഭിയാണ്.
0: ഞാൻ സാന്ദ്രയാണ്.
1: യെസ്, സാന്ദ്ര രണ്ട് പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ഗെയിം കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു.
0: നമ്മൾ വാക്കുപാലിക്കാൻ പോവാണ്.
1: അപ്പൊ ഇന്നത്തെ ഗെയിമിന്റെ പ്രത്യേകത എന്താണെന്ന് പറയട്ടെ.
0: പറഞ്ഞോളൂ.
1: രണ്ട് സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങൾ ഒറ്റ ഓടിയോട് വരും. രണ്ട് സിനിമയായിരിക്കും, രണ്ട് കഥാപാത്രങ്ങളായിരിക്കും. ഈ സിനിമ ഐഡന്റിഫൈ ചെയ്യുക, പറ്റുമെങ്കിൽ കഥാപാത്രങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക. കഥാപാത്രങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാകും, പക്ഷെ സിനിമ ഐഡന്റിഫൈ ചെയ്താലും മതി.
0: ഓക്കെ,
1: അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ഗെയിം കൊടുക്കട്ടെ.
0: കൊടുക്കാം.
2: പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ.
3: വൃത്തികേട് ആണല്ലോ, ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത്.
1: പടം മനസ്സിലായോ?
0: മനസ്സിലായി.
1: രണ്ടു പടവും മനസ്സിലായോ?
0: ഫസ്റ്റ് വൺ കിട്ടിയില്ല, രണ്ടാമത്തേത് കിട്ടി.
1: രണ്ടാമത്തെ കിട്ടി. വേണമെങ്കിൽ ഒന്നുകൂടെ പ്ലേ ചെയ്യട്ടെ.
0: ഒന്നുകൂടെ
1: പ്ലേ ചെയ്യട്ടെ. പോരട്ടെ.
2: ഇതുപോലുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ.
3: വൃത്തികേട് ആണല്ലോ, ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത്.
2: പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്.

0: കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ.
1: വൃത്തികേട്
2: ആണല്ലോ, ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത്.
3: ഇപ്പൊ മനസ്സിലായില്ലേ?
4: മനസ്സിലായി.
3: അത് പ്ലേ ചെയ്യുമ്പോ തന്നെ സാന്ദ്രയുടെ മുത്ര ചെറിയ ചിരി ഞാൻ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഇതിന്റെ ഉത്തരം പറയാനായിട്ട് നമുക്ക് നമ്പർ കൊടുക്കണ്ടേ? ഉത്തരം പറയും. അപ്പൊ നമ്പർ പറയട്ടെ, 0484242810 നമ്പർ ഒരിക്കൽ കൂടെ പറയൂ.
4: 0484242810
3: ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഇപ്പോൾ തന്നെ ഇതിന്റെ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ എനിക്കും സന്തോഷം, സാന്ദ്രയ്ക്കും സന്തോഷം. അപ്പൊ രണ്ട് പടങ്ങളാണ്, രണ്ട് പടങ്ങളിലെയും കഥാപാത്രങ്ങളാണ് നമ്മൾ പ്ലേ ചെയ്തിട്ടുള്ളത്. രണ്ട് പടങ്ങളും രണ്ട് കഥാപാത്രങ്ങളെയും ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ തന്നെ വിളിക്കുക 0484242810. അടുത്ത പാട്ടിലേക്ക്
4: പോകാം.
3: യെസ് കീപ് ലിസണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
4: 107.5.

0: വെൽക്കം ബാക്ക് ടു റെയിൻബോ ഒ ടി ജിയുമായി. കൂടെയുള്ളത് ഞാൻ അഭിയാണ്.
1: ഞാൻ സാന്ദ്രയാണ്.
0: യെസ്, നമ്മളൊരു ഗെയിം കൊടുത്തിരുന്നു.
1: അതെ.
0: ഗെയിമിന്റെ പ്രത്യേകത എന്തായിരുന്നു?
1: അതൊരു രണ്ട് സിനിമയിലെ അതെ ഷോർട്സ് ആയിരുന്നു.
0: രണ്ട് ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മൾ ചേർത്ത് വെച്ചിട്ട്
1: സിനിമ ഏതാണെന്ന് പറയണം, ക്യാരക്ടേഴ്സ് ഏതാണെന്ന് പറയണം. അതെ.
0: അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കൊടുത്ത ഗെയിം എന്ന് പറയുന്നത് ഈ ക്ലിപ്പ് ആയിരുന്നു.
1: അതെ.
2: പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ.
3: വൃത്തികേട് ആണല്ലോ, ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത്.
0: യെസ്, ഈ സിനിമ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ട് കോളേഴ്സ് ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോളേഴ്സിന് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ പറഞ്ഞു കൊടുക്കൂ സാന്ദ്ര.
1: 0484284801.
0: അങ്ങനെ പറഞ്ഞു തീർക്കുമ്പോൾ തന്നെ നമുക്കൊരു കോളർ വന്നിട്ട് കണക്ട് ചെയ്ത് നോക്കിയാലോ.
1: യെസ്, നോക്കാം.
0: ഹലോ.
1: പോയി.
0: ആദ്യത്തെ ഭാഗ്യവാൻ നിർഭാഗ്യവാനായിരിക്കുകയാണ്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അല്ലേ,
1: അപ്പോ നമ്മൾ കേട്ട ഈ രണ്ട് എന്തായിരുന്നു
0: ക്യാരക്ടർ?
1: കൈന്നുപോയി. ആ ഭാഗ്യവാൻ ആരാണെന്ന് നോക്കാം.
0: ഹലോ.
1: അതും പോയി. പോവാതെ ഉത്തരം പറ.
0: ബോധം ഉണ്ടപ്പോ നല്ല നിലവിളിയായിരുന്നല്ലോ. പറയുമ്പോഴേ അറിയായിരുന്നു ബോധം പോകുന്നു.

0: പോയി പോയി
1: പോയി പോയി. അപ്പൊ ആ ആള് പോയിരിക്കയാണ്. അപ്പൊ ഇനി
0: അതെ എനിക്കൊരു ഡയലോഗ് വന്നു വന്നു,
1: ദേ വീണ്ടും വരുന്നുണ്ട്, ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം.
0: ഇനി വന്നില്ല ഞങ്ങൾ എടുക്കില്ല,
1: എടുക്കില്ല. ഹലോ,
0: ഹായ്,
1: ഹലോ, ഗുഡ് ഈവനിങ്, കേൾക്കാമോ? കുറച്ചുകൂടെ ഒന്ന് ഉറക്കെ സംസാരിക്കാമോ? യെസ്, കേൾക്കാം. ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് പ്രബിൻ ആണ്.
1: പ്രബിൻ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: കൊച്ചിയിലാണ്.
1: ഓക്കെ, ട്രാവൽ ചെയ്യാണോ?
2: അതെ അതെ, ഡ്രൈവ് ചെയ്യാണ്.
1: ശരി, എവിടെ നിന്നും എവിടേക്കാണ് ഡ്രൈവ് ചെയ്യുന്നത് പ്രബിൻ?
2: ഞാൻ ഇവിടുന്ന് വൈറ്റിലേ നിന്ന് പനമ്പള്ളി നഗർ.
1: വൈറ്റിലേ നിന്ന്
2: പനമ്പള്ളി നഗറിലേക്ക്.
1: ഓക്കെ, ബ്ലോക്ക് ഉണ്ടോ?
2: ബ്ലോക്ക് ഉണ്ട്, വൈറ്റില സിഗ്നൽ ഓൾവേസ് ബ്ലോക്ക്
1: ആണല്ലോ. ആസ് യൂഷ്വൽ, മഴ ഇല്ലെങ്കിലും ബ്ലോക്ക് ആണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത് പ്രബിൻ?
2: ഞാൻ ഇൻഫോ പാർക്കിലാണ്.
1: ശരി, അപ്പം നാളെ ഇനി നാളെ അവധിയാണ്. ഇന്നും നാളെ ലീവാണ്. ശരി, എന്തിലാണ് വർക്ക് ചെയ്യുന്നത്?
2: ഞാനൊരു ഓട്ടോമേഷൻ കമ്പനിയുടെ കേരള റീജിയണൽ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യാം.
1: അത് ശരി, ഇതിനു മുമ്പ് വിളിച്ചിരുന്നോ?
2: ഇല്ല, ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഒരു പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇതില് വിളിക്കുന്നത്.
1: ശരി,
0: ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി.
2: അതെ അതെ അതെ, കാണിക്കണ്ടായിരുന്നു നിങ്ങളെ കോൾ, അതിനിടയ്ക്ക് കട്ടായി എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കട്ട് ചെയ്ത് ഞാൻ വീണ്ടും വിളിച്ചു.
1: ചിലപ്പോ ഈ ഒന്നാമത് കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ മഴയും കൂടി. വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടില് അമ്മ, അച്ഛൻ, പിന്നെ ഞാൻ.
1: മൂന്ന് പേരാണ് നിങ്ങള്?
2: കൊച്ചിയില്.
1: കൊച്ചിയിൽ തന്നെയാണ് താമസം? ശരി, കണ്ണൂരുകാരനാണ്. അടിപൊളി. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നു, ഈ രണ്ട് സിനിമകൾ മനസ്സിലായോ?
2: അതെ അതെ, ഫസ്റ്റ് ഉദയനാണ് താരമാണ്,
1: മീശമാധവനാണ്. ഈ കഥാപാത്രങ്ങളെയും കൂടി ഓർമ്മയുണ്ടോ?
2: പച്ചാളമാണ്, പച്ചാളം ബാസി എന്ന് പറഞ്ഞിട്ട് ജഗതി പറയുന്ന ഡയലോഗാണ്.
1: അതെ.
2: ആ പിന്നെ സെക്കൻഡില് പിന്നെ കൊച്ചിനനുഷിയാണ് പറഞ്ഞത്, പേരോർക്കുന്നില്ല.
1: ആരോടാണ് പറഞ്ഞതെന്ന് ഓർത്താലും മതി.
2: ജഗദീഷ് ശ്രീകുമാറിന്റെ അടുത്ത്.
1: ആ ക്യാരക്ടറിന്റെ പേര് ഓർമ്മയുണ്ടോ?
2: ജഗദീഷ് ശ്രീകുമാറിന്റെ ക്യാരക്ടർ പിള്ള.
1: കറക്റ്റ് ആൻസർ ആണ്, കൺഗ്രാറ്റുലേഷൻസ്. ഇനി കൊച്ചിനനുഷയുടെ കഥാപാത്രത്തിന്റെ പേര് ബോണസ് ആയിട്ട് നമുക്ക് പറയാം, ത്രിവിക്രമം പിള്ള.
0: കുറച്ച് കട്ടിപ്പേരാ.
2: ആക്ച്വലി ഡ്രൈവിംഗിലും കൂടി ആയതുകൊണ്ട്, അങ്ങനെ ഈ ട്രാഫിക്കും കൂടി ആയതുകൊണ്ട് അധികം അങ്ങ്
1: ആലോചിക്കാൻ പറ്റില്ല. ഇത്ര ആലോചിച്ച് പോകുമ്പോഴേക്കും ബമ്പർ ചിലപ്പോ എവിടെയും തട്ടും.
2: അതെ അതെ അതെ, സർവീസ് കൊടുക്കേണ്ടി വരും.
1: അതെ അതെ
2: അതെ.
1: അപ്പോൾ
2: സന്തോഷം, ബിക്കോസ് ഫസ്റ്റ് ടൈം തന്നെ വിളിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റി സംസാരിച്ചു.
1: അതെ,
2: സന്തോഷം.
1: ഞങ്ങൾക്കും വളരെ സന്തോഷം,
0: ഒത്തിരി സന്തോഷം. കറക്റ്റായിട്ട് ആൻസറും പറഞ്ഞു, ഞങ്ങൾ ഭയങ്കര
1: സന്തോഷത്തിലാണ്. അപ്പം എല്ലാ ഭാവങ്ങളും നേരുന്നു.
0: അതെ, നല്ലൊരു വീക്കെൻഡ് കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.
1: ഓക്കെ, താങ്ക് യു സോ മച്ച് പ്രബിൻ, ബൈ ബൈ.
2: എനിക്ക് അർജു സൂര്യനെ അറിയാം.
1: നമ്മുടെ സ്റ്റേഷനിലാണോ, റെയിൻബോയിലാണോ? നമ്മുടെ സ്റ്റേഷനിലായിരിക്കില്ല, അതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: താങ്ക് യു.
1: ഓക്കെ, ബൈ ബൈ. യെസ്, പനമ്പള്ളിയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന പ്രബിനാണ് നമ്മളോട് സംസാരിച്ചത്. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്, പച്ചാളം ബാസി ഫ്രം ഉദയനാണ് താരം. പിള്ളെ ഫ്രം മീശമാധവൻ.
0: എനിക്ക് ആ സിനിമ ഓർക്കുമ്പോ ഏതാണെന്നറിയോ ഡയലോഗ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്?
1: പറഞ്ഞോ.
0: പിള്ളേച്ചാ, പിള്ളേര് കണി കാണിച്ചെന്ന് പറഞ്ഞു.
1: അതാ ഇവിടെ തുടങ്ങണതാണല്ലോ, അതിന് വലിയ ഭാരമൊന്നുമില്ലല്ലോ. ഇത്തരം സിനിമകൾ നമ്മൾ എത്ര തവണ കണ്ടു കഴിഞ്ഞാലും നമ്മള് മസിൽ മെമ്മറി പോലെ ഈ സിനിമകളും ഇതിലെ കഥാപാത്രങ്ങളും ഇതിലെ ആളുകളും ഇതിലെ സംഭാഷണങ്ങളും എല്ലാം നമ്മളിങ്ങനെ ഓർത്തോർത്ത്. അങ്ങനെ പ്രത്യേകതകളുള്ള രണ്ട് സിനിമകളായിരുന്നു. ആ ഭഗീരഥൻ പിള്ളയും സരസു അത് പറയുമ്പോ എന്തൊരു ചിരി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പാട്ടിലേക്ക്
0: പോവാം. നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കുമായിട്ട് കൂടെയുള്ളത് ഞാൻ അഭിയാണ്,
0: ഞാൻ ചന്ദ്രയാണ്.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: യെസ് വെൽക്കം ബാക്ക് ടു റെയിൻബോ ഒ ടി ജി. കൂടെയുള്ളത് ഞാൻ അബിയാണ്.
1: ഞാൻ സാന്ദ്രയാണ്.
0: യെസ് സാന്ദ്ര, വലിയേട്ടന്റെ പാട്ടാണ് നമ്മൾ കേട്ടത്.
1: നല്ലൊരു പാട്ടായിരുന്നു.
0: ഞാൻ പറയാൻ വന്നത് മലയാളികൾക്ക് ഒരു വലിയേട്ടനേ ഉള്ളൂ. ആ വലിയേട്ടൻ നമ്മുടെ മമ്മൂക്കയാണ്. അപ്പൊ അതിലൊരു പാട്ടാണ് നമ്മൾ കേട്ട, അടിപൊളി പാട്ടാണ്, സൂപ്പർ ഹിറ്റ് പാട്ടാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ ലോകത്തെ വലിയേട്ടനാണ്
1: ഇൻസ്റ്റഗ്രാം.
0: പിന്നെ ഇറങ്ങാൻ വലിയ പാടാണ്. ആ കുഴിയിലേക്ക് വീണു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഡൂം സ്ക്രോളിംഗിന്റെ കാലമാണല്ലോ. അപ്പോൾ ഈ അടുത്തായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ ഫീച്ചർ വന്നിരുന്നു. എന്താണ് ഫീച്ചർ? ഇൻസ്റ്റൻസ് ട്രൈ ചെയ്തോ?
1: ചെയ്തു.
0: നമ്മളിപ്പോ ഇൻസ്റ്റൻസ്
1: ഇപ്പം
0: അങ്ങനെ ഒരു ഫീച്ചർ വന്നിരുന്നു. ആദ്യം ഈ ഇൻസ്റ്റൻസ് വന്ന സമയത്തെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. മെസഞ്ചർ ടാബിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇൻസ്റ്റൻസ് വന്ന് കിടക്കുന്നത്, എന്താണ് പരിപാടി, എന്താണ് സാധനം, യാതൊരു ഐഡിയ ഇല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ വലിയ ഈ ഫീച്ചർ റോൾ ഔട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ കൂടുതൽ എവിടെയും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതെന്താണെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി, പിന്നെ അങ്ങ് വെച്ചപ്പോൾ ഒന്നുകൂടെ ഞെട്ടി. ഇപ്പൊ അറിയാൻ പറ്റുന്നത് ഇത് പൊട്ടി എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രതീക്ഷിച്ച പോലെ ഒരു വിജയം
1: ഈ ഇൻസ്റ്റൻസ്.
0: ഈ ഹൈപ്പ് ആദ്യം ആളുകൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഫാക്ടർ ഉണ്ടെങ്കിലും വലിയ രീതിയിൽ വിജയിച്ചിട്ടില്ല എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പം ടെക് ലോകത്തുനിന്ന് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നാമത് ഇതിനകത്തൊരു ഒരു ക്യാമറ ഫീച്ചറാണ്, ഫോട്ടോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഓൾറെഡി നമ്മുടെ സ്റ്റോറീസിൽ നമ്മൾ ഈ ഏകദേശം പരിപാടിയാണ് ചെയ്യുന്നത്. അതുപോലെ സ്നാപ്ചാറ്റിൽ ഓൾറെഡി ഇതുപോലത്തെ ഫീച്ചേഴ്സ് ഉണ്ട്.
1: ഇൻസ്റ്റന്റ്

0: ഇൻസ്റ്റൻസ് ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും കൂടിയാണല്ലോ ഇപ്പോൾ സ്നാപ് ചാറ്റിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ഏകദേശം ഒരു മോഡലാണ് ഈ ഇൻസ്റ്റൻസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ത്രെഡ്സ് പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ ഇതും കൊച്ചു പിടിക്കുന്നില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ആളുകൾക്ക് എന്തോ അതിനോടൊരു
1: താല്പര്യം
0: ഇല്ലായ്മ. അതെ, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ആളുകൾ പറയുന്നുണ്ട്. എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നത്? അപ്പോൾ ഇൻസ്റ്റൻസിനെ കുറിച്ച് അതാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പരാജയപ്പെട്ടുപോയ ഒരുപാട് ഫീച്ചറുകളും ഉണ്ട് പഴയ. ഓർമ്മയുണ്ടോ? ഞാൻ ഉറപ്പെടുത്താണ്, കുറച്ചെണ്ണം
1: പറയും.
0: ഐ ജി ടി വി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിന്, ഓർമ്മയുണ്ടോ?
1: ഇല്ല.
0: ഐ ജി ടി വി യൂട്യൂബിനോട് കിടപിടിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം തുടങ്ങി, സ്വന്തമായിട്ടൊരു ടി വി തുടങ്ങിയതാ. അതും പൊട്ടിപ്പോയി, തോറ്റു. കാരണം യൂട്യൂബുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനാണ് ഐ ജി ടി വി കൊണ്ടുവന്നത്. പിന്നീടാണ് അത് റീലായിട്ടും മറ്റ് ഫോർമാറ്റ്സിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ത്രെഡ്സ് വന്നത് അതുപോലെ ഇരിക്കുന്നുണ്ട്. ത്രെഡ്സ് ഇപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറിലൊന്നാണ്. അതുപോലെ തന്നെ ബൂമറാങ്സ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഹൈപ്പർ ലൂപ്പിൽ നമ്മൾ
1: ഓർക്കുന്നുണ്ട്,
0: ഇങ്ങനെ കറങ്ങി കറങ്ങി ഒരേ വീഡിയോസ്, ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ വരുന്നത്. അതൊക്കെയാണ് പിന്നീട് റീലായിട്ട് വന്നത്. അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ കൊണ്ടുവന്നിട്ട് പണി കിട്ടിയിട്ടുള്ള ഒരാളാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ഗെയിമിലേക്ക് കടക്കേണ്ട സമയം,
1: നമ്മുടെ ഗെയിം
0: സെയിം ഗെയിം തന്നെയാണ്. ഓ, എന്താ വിചാരിച്ചത്? ഇന്ന് ഒരുപാട് ഗെയിം
1: ഉണ്ടെന്ന് വിചാരിച്ചു. അത് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുമായിരിക്കും.
0: ഇല്ല, ഇതെല്ലാം പഴയ ബോംബ് കഥ തന്നെ. ഗെയിമിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞോളൂ, അപ്പോഴേക്കും ഞാൻ ഫയൽ എടുത്ത്
1: വെക്കാം. അതെ, നമ്മുടെ സിനിമ, നമ്മളൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗം പ്ലേ ചെയ്യും. രണ്ടെണ്ണം ഉണ്ടാവും,
0: അതിൽ രണ്ട് സിനിമകൾ ഉണ്ടാവും.
1: അതെ, രണ്ട് സിനിമയുടെയും പേര് പറയണം. രണ്ട് സിനിമയിലെയും ക്യാരക്ടേഴ്സിന്റെ പേര് അറിയാമെങ്കിൽ അതും കൂടി
0: പറയണം. അപ്പൊ അടുത്ത ഫയൽ പ്ലേ ചെയ്താലോ,
1: പോയാലോ.
0: യെസ്,
2: ജനിക്കണെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. പേരൊക്കെ തന്നെ കണ്ടോ, എന്നാ റിച്ചല്ലേ?
3: റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ എത്രയില്ല.
0: മനസ്സിലായോ? വേണമെങ്കിൽ ഒന്നുകൂടെ പ്ലേ ചെയ്യാം.
2: ജനിക്കണെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. പേരൊക്കെ തന്നെ കണ്ടോ, എന്നാ റിച്ചല്ലേ?
3: റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ എത്രയില്ല.
0: യെസ്, രണ്ട് സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങൾ പറഞ്ഞ സംഭാഷണമാണ്. ഈ കഥാപാത്രങ്ങൾ ഓർത്തെടുക്കുക, ഏതാണ് സിനിമ എന്ന് പറയാ, അതറിയെങ്കിൽ
1: എന്നിട്ട് ഞങ്ങളെ വിളിക്കാം.
0: എന്നിട്ട് ഞങ്ങളെ വിളിക്കാം. വിളിക്കാനുള്ള നമ്പർ
1: ഇതാണ്: 0484-248-1011.
0: ഇംഗ്ലീഷിലാണെങ്കിൽ 0484-248-1011. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചാൽ പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ പറയാം. അങ്ങനെ നമുക്കൊന്ന് സംസാരിച്ച് കേട്ടുമുട്ടാനുള്ള അവസരം കൂടിയാണ്. അങ്ങനെ പാട്ടിന്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ കോളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാകും. കീപ് ലിസണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

0: മോണി മുങ്ങിപ്പോയി.
1: എവിടെ
0: പോയിട്ട്? നമ്മൾ വന്നു.
1: ഓ അങ്ങനെ. ഞാൻ വിചാരിച്ച കാര്യമായിട്ട് എവിടെ തോണി മുങ്ങിപ്പോയി.
0: ഇല്ല,
1: അങ്ങനെ എവിടെയും തോണി മുങ്ങിപ്പോയിട്ടില്ല. നമ്മൾ വെച്ച പാട്ടെന്ന് പറയുന്നത് വാഴട്ടൂലെ പാട്ടാണ്. അടിപൊളി പാട്ടാണ്. ഒന്ന് നിലത്തിറങ്ങി ഡാൻസ് കളിക്കുന്ന നിലത്തിറങ്ങി വന്നോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിലെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഫീച്ചർ ആയിരുന്നു അല്ലെ. ചന്ദ്രയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണെന്ന് അറിയാം?
0: ഇപ്പോ ഇൻസ്റ്റാഗ്രാം ആയിരിക്കുമോ?
1: ഇൻസ്റ്റാഗ്രാം
0: അല്ലേ ഒരുപാട് യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രായമായിട്ടുള്ളവർ കൂടുതലും ഫേസ്ബുക്കിൽ തന്നെയാണ്.
1: അങ്ങനെയാണല്ലേ. ഓ വസന്തംസ്. അങ്ങനെയാണോ?
0: അതൊരു വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി.
1: ഏജ് പീപ്പിൾ എല്ലാം തന്നെ ഫേസ്ബുക്കിലാണ്, ഞങ്ങൾ യങ്സ്റ്റേഴ്സ് എല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാമിലാണ്.
0: പ്രിയപ്പെട്ടവരെ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത്?
1: ഞാനെന്റെ വീട്ടിലേക്ക് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു.
0: അതെ അതെ അതെ.
1: കൂടുതൽ ആളുകൾ ഫേസ്ബുക്കാണ് യൂസ് ചെയ്യുന്നത്.
0: അപ്പൊ നമുക്ക് എപ്പോഴും
1: ഫേസ്ബുക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡാഡി മമ്മി

0: പീപ്പിൾ എല്ലാം തന്നെ ഫേസ്ബുക്കിലാണ്, ഞങ്ങൾ യങ്സ്റ്റേഴ്സ് എല്ലാം തന്നെ
1: ഇൻസ്റ്റാഗ്രാമിലാണ്.
0: ഞാൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, കൂടുതൽ ആളുകൾ ഫേസ്ബുക്കാണ് യൂസ് ചെയ്യുന്നത്,
1: ഫേസ്ബുക്കാണ്
0: യൂസ് ചെയ്യുന്നത്. പക്ഷെ ഡാഡി മമ്മീസ് ഫേസ്ബുക്ക് ആണെങ്കിൽ ഞങ്ങൾ കുട്ടികളെല്ലാവരും
1: ഇൻസ്റ്റാഗ്രാമിലാണ്.
0: അപ്പോൾ ലോകത്ത് വന്ന പഠനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആസ് ബൈ 2025 എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഉപയോഗിക്കുന്ന സാധനം
1: തന്നെയാണ്. ഫേസ്ബുക്ക്
0: ഫേസ്ബുക്ക് ആണ്, അങ്ങനെയല്ല കേട്ടോ. എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു അതിശയോക്തിയിൽ പറഞ്ഞതാണ്, എന്റെ പേരന്റ്സ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവർ, അവരെ സോഷ്യൽ മീഡിയ തന്നെ ഈ അടുത്ത കാലത്താണ് അതിലേക്ക്
1: തുടങ്ങിയത്.
0: അപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3,070,000,000 ആളുകളാണ്. അതിൽ നിന്ന് ഒരു പൂജ്യം കുറച്ചാൽ 307 കോടി ആളുകളാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 കേരളം ഒന്നിച്ചാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. അതാണ് അതിന്റെ കണക്ക്. വാട്സാപ്പിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം വാട്സാപ്പ് ആ അടുത്ത് തന്നെയാണ്, 300 കോടി ആളുകൾ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെയാണ്, ഈ പറയുന്ന 300 തന്നെയാണ് അതിന്റെ കൗണ്ട്. തൊട്ട് താഴെയായിട്ട് യൂട്യൂബ് വരുന്നുണ്ട്, ടിക്ടോക്ക് വരുന്നുണ്ട്, വിചാറ്റ് വരുന്നുണ്ട്, ടെലിഗ്രാം വരുന്നുണ്ട്. എന്നെ കൊണ്ട് എന്തിനും ഇതെല്ലാം പറയിപ്പിക്കണം പറയൂ, ഞാൻ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്.
1: മെസഞ്ചർ വരുന്നുണ്ട്, സ്നാപ്ചാറ്റ് വരുന്നുണ്ട്, റെഡിറ്റ് വരുന്നുണ്ട്,
0: അങ്ങനെ ഒരുപാട് ആളുകളാണ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 3,070,000 നമ്മൾ രണ്ടുപേരുമുണ്ട്, മാത്രമല്ല നമ്മൾ കേൾക്കുന്ന ഒരുപാട് പേരുമുണ്ട്. അങ്ങനെ കേൾക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി നമ്മൾ എന്തോ ഒരു സൂത്രം നേരത്തെ കൊടുത്തല്ലോ.
1: അതെ, ഒരു ഗെയിം കൊടുത്തിട്ടാണ് നമ്മൾ പോയത്.
0: എന്തായിരുന്നു ഗെയിം പറയൂ സാന്ദ്ര.
1: നമ്മളൊരു എനിക്കില്ലേ ചില സമയത്ത് കട്ടായിട്ട് തോന്നുന്നു എന്ത്
0: പറയണ. അതായത് നമ്മുടെ ഗെയിം, നമ്മൾ 2 മണിക്കൂറായിട്ട് ഇവിടെ ഗെയിം കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഗെയിം എന്ന് പറയുന്നത് ഒരു 2 സിനിമയിലെ 2 കഥാപാത്രങ്ങൾ ഇങ്ങനെ ക്രോസ് ഓവർ ചെയ്യുന്നത് പോലെ ഒരൊറ്റ ഓഡിയോ ആയിട്ട് വരും. ആ 2 കഥാപാത്രങ്ങളും 2 സിനിമ ഐഡന്റിഫൈ എന്നുള്ളതാണ്. ഓർമ്മ വന്നോ?
1: വന്നു വന്നു.
0: എന്നാ ഞാൻ പ്ലേ ചെയ്യട്ടെ, നേരത്തെ
2: ജനിക്കണെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. പേരൊക്കെ തന്നെ കണ്ടോ, എന്നാ റിച്ചല്ലേ?
3: റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളു, പൈസ എത്രയില്ല.
1: അപ്പൊ അതായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു കോളർ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്.
0: യെസ്, കോളർ കറക്റ്റ് ചെയ്ത് നോക്കിയാലോ
1: നോക്കാം. ഹലോ, ഹായ്, ഇതാരാ വിളിക്കുന്നേ? ഇർഷാദ്. എവിടെന്നാ വിളിക്കുന്നത്? അങ്കമാലിന്നാണ്. എന്താ ചെയ്യണേ അങ്കമാലിയില്? ഓക്കെ, കേട്ടോണ്ടിരിക്കായിരുന്നോ നമ്മുടെ ഗെയിം ഒക്കെ? കേട്ടായിരുന്നോ?
0: യാത്ര ചെയ്യാണോ മലപ്പുറത്തേക്ക്? ശരി, അങ്കമാലി നിന്ന് മലപ്പുറത്തേക്ക് പോവാണ്. ബ്ലോക്ക് ഉണ്ടോ?
4: ഹെവി ബ്ലോക്കാ.
0: അത് ശരി. അങ്കമാലി കഴിഞ്ഞോ?
4: അങ്കമാലി കഴിഞ്ഞു, ബ്ലോക്ക് കഴിഞ്ഞിപ്പോ ഒന്ന് റിലീസ് ആയിട്ടുള്ളൂ.
0: അത് ശരി. മലപ്പുറത്ത് എവിടെയാ?
4: മലപ്പുറം തിരൂര്.
0: തിരൂരാണ്, അത് ശരി. എന്ത് ചെയ്യുന്നു?
4: യൂസ്ഡ് കാർ ബിസിനസ്.
0: അത് ശരി. അപ്പൊ അങ്ങനെ ഒരു കാർ കൊടുക്കാനായിട്ട് പോയി വന്നതാണോ? അത് ശരി.
1: ജോത്സ്യനാണോ?
0: അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്ന കറക്റ്റ് ആൻസർ അറിയാമോ?
1: പറയാമോ? പറയൂ.
0: യെസ്, കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ സിനിമ ഏതായിരുന്നു? മറന്നുപോയോ?
1: ഇവിടെ
0: എനിക്ക് മറന്നു പോകുന്ന ഒരാളാണ് ഇന്ന് കൂടെ ഉള്ളത്. ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം. ഓക്കെ,
2: ജനിക്കണെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. പേരൊക്കെ തന്നെ കണ്ടോ, എന്നാ റിച്ചല്ലേ?
3: റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളു, പൈസ എത്രയില്ല.
0: മനസ്സിലായോ? ആദ്യത്തത് കറക്റ്റ് ആണ്. ആദ്യത്തത് കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ ആണ്, കറക്റ്റ് ആണ്. സിനിമ പറഞ്ഞാലും മതി.
4: സോറി,
0: ഫെയിലായോ? അടിയറവ് പറഞ്ഞോ? ഓക്കെ, അപ്പൊ നമുക്ക് അത് ആ അവസരം വേണമെങ്കിൽ ഒരു യൂസർ ഒരു ലിസണർക്ക് കൂടെ കൊടുക്കാല്ലേ.
1: രണ്ടാമത്തെ
0: ഏതാണെന്ന് അവർ കണ്ടുപിടിക്കട്ടെ ഏതായാലും. അപ്പം വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരോടും അന്വേഷണം പറയാ.
1: അതെ, ഹാപ്പി ജേർണി.
0: ഓക്കെ ഓക്കെ, താങ്ക് യു,
1: ബൈ ബൈ.
0: യെസ്, അങ്കമാലിയിൽ നിന്നും
1: ഇർഷാദ് ആയിരുന്നു വിളിച്ചത്.
0: മലപ്പുറം തിരൂര് വരെ യാത്ര ചെയ്യുന്ന ഇർഷാദ് ആണ് വിളിച്ചത്. കറക്റ്റ് ആൻസർ ആണ് ആദ്യത്തെ പറഞ്ഞത്.
1: അതെ,
0: പെട്ടെന്ന് കിട്ടും. ദാസപ്പൻ അല്ലേ,
1: നിന്റെ പേരെന്താ? ദാസപ്പൻ. ദാസപ്പൻ
0: അത് പറയുമ്പോ തന്നെ സാന്ദ്ര

0: ഇവിടെ മൂത്തൊരു ചിരി. അപ്പോൾ കട്ടപ്പനയിലെ ഋത്വിക് റോഷനിലെ ഋത്വിക് റോഷൻ തന്നെയാണത്. അപ്പോൾ അത് കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ടാമത്തെ ആളെ കൂടെ കണ്ടുപിടിക്കാനുണ്ട്. അത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്, വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം.
1: ജനിക്കണമെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. പേരൊക്കെ തന്നെ കണ്ടോ, എന്നെ റിച്ചല്ലേ?
2: റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ എത്രയില്ല.
0: യെസ്, ഈ രണ്ട് ചിത്രങ്ങൾ ഏതാണ്? കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സിനിമ ഏതാണ് എന്ന് അറിയുമെങ്കിൽ ഇപ്പൊ തന്നെ വിളിക്കുക.
3: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842481 01.
0: 04842481 01 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ആ രണ്ടാമത്തെ ഉത്തരവും കൂടെ പൂരിപ്പിച്ചാൽ ആ ചോദ്യം അങ്ങോട്ട് തീർന്നു.
3: അതെ, നമുക്ക് അടുത്തേക്ക്.
0: അത് പറയുമ്പോഴേക്കും നമ്മളോട് സഹകരിക്കാൻ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. വീണ്ടും ഒരാൾ വിളിക്കുന്നു,
3: ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, പോയി പോയി പോയി.
0: യെസ്, അന്ത ആളും കട്ടായച്ച്. അപ്പോൾ നമ്പർ ഒന്നുകൂടെ പറയാം, 04842482101. കറക്റ്റ് ആൻസർ അറിയുമെങ്കിൽ ഇപ്പൊ തന്നെ വിളിക്കുക, വീണ്ടും അയാൾ തന്നെ ആയിരിക്കണം.
3: അതെ. ഹലോ,
4: ഹലോ,
3: ഹായ്, ഇതാരാ വിളിക്കുന്നേ?
4: സഫ.
3: സഫ
4: കൊച്ചി.
0: ആ ശരി, കൊച്ചിയിൽ എവിടുന്ന? പള്ളുരുത്തി. എന്നാ വിളിക്കണേ? പഠിക്കാണോ സഫ? എന്തിനാ പഠിക്കണേ? ആ ശരി, പത്താം ക്ലാസ്സിലേക്കാണോ അതോ പത്താം ക്ലാസ് കഴിഞ്ഞോ? ആ, ഇനി പത്താം ക്ലാസ്സിലേക്ക് പോവാണ്. എവിടെ പഠിക്കണേ?
3: ഓക്കെ, ഗെയിം കേട്ടിരുന്നോ? ഉത്തരം അറിയാമോ?
0: ഓ, ടു കൺട്രീസ് അല്ലല്ലോ, വേറൊരു സിനിമയാണ്. റിംഗ് മാസ്റ്റർ അല്ല. ഒരു ഗസ് കൂടെ കൊടുക്കണോ?
3: ഒരു ചാൻസ് കൂടെ തരാം.
0: ഞാൻ വേണം ഒന്നുകൂടെ പ്ലേ ചെയ്യാം, അപ്പൊ ചിലപ്പോ ഓർമ്മ കിട്ടിയാലോ. ഓക്കെ.
1: ജനിക്കണെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. പേരൊക്കെ തന്നെ കണ്ടോ, എന്നെ റിച്ചല്ലേ?
2: റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ എത്രയില്ല.
0: കിട്ടിയോ?
4: ഇല്ല.
0: അയ്യോടാ, സാറല്ല, പോട്ടെ, നമുക്ക് എന്തായാലും വിളിച്ചു കിട്ടിയല്ലോ.
3: അതെ.
0: വീട്ടിലാരൊക്കെ ഉണ്ട് പറയൂ, കേക്കട്ടെ.
3: അനിത്തിമാരുടെ പേരെന്താ? നല്ല പേരല്ലേ.
0: സഫ, നൂറ, നിമ്ര അല്ലേ? ശരി, ഇനിയിപ്പോ ഒന്നാം തീയതി സ്കൂളിൽ പോണ്ടേ? പുസ്തകങ്ങളൊക്കെ കിട്ടിയോ? സാധനങ്ങളൊക്കെ സെറ്റായോ? കാര്യങ്ങളൊക്കെ മേടിച്ചോ? വാങ്ങിക്കാൻ പോണുള്ളൂല്ലേ.
3: ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കണട്ടോ. അനീതിമാരോടൊക്കെ ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറയണം. ഓക്കേ.
0: അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സഫ. താങ്ക്സ് ഫോർ കോളിംഗ്.
3: ബൈ ബൈ ബൈ.
0: ഒരു കൊച്ചു കൂട്ടുകാരനോട് ഇരുന്ന് ബൈ ബൈ എന്നൊക്കെ പറയണ്ട, ടാറ്റ ബൈ ബൈ ഒക്കെ പറയണ്ട. എനിക്ക് തോന്നുന്നു ശനിയാഴ്ച ആയതിന്റെ സന്തോഷവും കൂടി ആയിരിക്കും.
3: നാളെ കിടന്ന് ഇറങ്ങാലോ.
0: അപ്പൊ ടു കൺട്രീസ് പറഞ്ഞു, റിംഗ് മാസ്റ്റർ പറഞ്ഞു, പക്ഷേ എത്തിയില്ല. ഏകദേശം ആ ഒരു റൗണ്ടിൽ വരുന്ന ഒരു പടവും കൂടിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു കോളർ കൂടി ഉണ്ട്. ഹലോ,
3: ഹലോ, ഹലോ,
5: ഹലോ,
3: ഹായ്, ഇതാരാ വിളിക്കുന്നേ?
5: ഷിയാസ്.
3: എവിടുന്നാ വിളിക്കുന്നത്?
0: എന്ത് ചെയ്യുന്നു ഷിയാസ്?
5: ഞാനൊരു ആർട്ടിസ്റ്റാണ്. ആക്ടറാണ്.
0: ആക്ടറാണ്.
5: അതെ അതെ, ഞാൻ സീരിയൽസിൽ ചെയ്തിട്ടുണ്ട്, ചെറിയ മൂവീസിൽ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ഒരു ആൽബത്തിന്റെ വീഡിയോ ലോഞ്ച് ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഫിലിം ഫീൽഡുമായിട്ട് നോക്കും.
0: ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആയിട്ട് പറയുമെന്ന് എനിക്ക് 100% ഉറപ്പ്.
3: അതെ, ഞാനും വിശ്വസിക്കുന്നു.
5: അല്ല, എനിക്ക് ഫസ്റ്റത്തെ എനിക്ക് ഭയങ്കര ഉറപ്പുണ്ടായിരുന്നു, സെക്കൻഡ് എനിക്ക് അത്ര ഉറപ്പില്ല. ഞാനും എന്റെ മോളും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇങ്ങനെ ഒരു ഡ്രൈവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അപ്പോഴാണ് ഈ ഇത് കേട്ടത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്.
0: ഓക്കെ, മോളുടെ പേരെന്താ?
5: മോളുടെ കയ്യിൽ ഞാൻ കൊടുക്കും, ഒരു സെക്കൻഡ്, വൺ സെക്കൻഡ്.
3: ഓക്കെ.
0: ഹലോ,
6: ഹലോ,
0: ഹായ്, ഹായ്,
6: ഹായ്.
0: എന്താ പേര്?
6: മെഹറിൻ.
0: മെഹറിൻ
3: പഠിക്കാണോ? മെഹറിൻ
0: ഇനി പ്ലസ് വൺ ആണ്. അപ്പൊ ഇപ്പം പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ റിസൾട്ട് ഒക്കെ കഴിഞ്ഞ എന്റെ സന്തോഷത്തിൽ ഇരിക്കും. ശരി, ഞാൻ റിസൾട്ട് ചോദിക്കണോ? വേണ്ടല്ലോ.
3: കറക്റ്റ്
0: ആൻസർ അറിയാമോ? രണ്ടാമത്തെ സിനിമ ഏതാണെന്ന് മനസ്സിലായോ?
5: എനിക്ക് തോന്നിയത് പുണ്യ

0: മലയാളൻ ആണെന്നാണ് തോന്നിയത്. ജയസൂര്യ എനിക്കത്ര ഉറപ്പില്ല അത്.
1: പക്ഷെ അത് പുണ്യാളനല്ല, ഏകദേശം ഏകദേശം ആക്ടർ ഏകദേശം അവിടെ എത്തി. ജയസൂര്യ അല്ല, വേറൊരു ആക്ടറാണ്, വേറൊരു സിനിമയാണ്. വേണം ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. അജു വർഗീസ് ആണ് ആക്ടർ, ക്ലൂ ഉണ്ട്.
0: അജു വർഗീസ് ആണ് എനിക്ക് കൺഫേം ആണത്.
1: അപ്പൊ ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം, ചിലപ്പോ കിട്ടിയാലോ.
0: ഓക്കെ.
2: ജനിക്കണെങ്കിൽ ആളെ പോലെയൊക്കെ ജനിക്കണം. പ്ലെയറൊക്കെ തന്നെ കണ്ടോ, എന്നാ റിച്ചല്ലേ,
3: റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ എത്രയില്ല.
1: ഇനി ആക്ടർ അങ്ങോട്ട് പറഞ്ഞാ മതി. അതും നിവിൻ പോളി അജു വർഗീസ് ഉള്ള പടമാണ്.
4: ഒന്നും കൂടെ മൂന്ന് കോളായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു.
1: മൂന്ന് കോളായിട്ട് ഇതൊരാൾ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ തട്ടി തട്ടി തട്ടി നമ്മൾ അവിടെ എത്തി.
4: അതെ, അവസാനം ഫൈനലി
1: അവസാനം ഒരു സിനിമ നടൻ അതിന്റെ ഉത്തരം പറഞ്ഞു.
4: അതെ,
1: അങ്ങനെ. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് പറയൂ. കേക്കട്ടെ.
0: എനിക്ക് മൂന്ന് കുട്ടികള്, വൈഫ്, മോൻ പ്ലസ് ടുവിന് പഠിക്കുന്നു, മോള് പെട്ടെന്ന് പാസ്സായി, ഇളയാള് എയ്ത്തില്. ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ എറണാകുളം സെറ്റിൽഡ് ആയി.
1: ശരിക്കും എവിടെയാ നാട്?
0: എന്റെ നാട് കോട്ടയം ചങ്ങനാശ്ശേരി.
1: കോട്ടയം ചങ്ങനാശ്ശേരി. ആലുവയിൽ തന്നെയാണ് ഇപ്പൊ താമസം അല്ലേ?
0: ഇപ്പൊ അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്കളുടെ സിനിമ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടട്ടെ.
0: താങ്ക് യു.
1: സ്ക്രീനിൽ നമ്മൾ കാണട്ടെ. ഓക്കെ
0: ഓക്കെ,
1: ഒരുപാട് സന്തോഷം. ഓക്കെ,
4: ബൈ
1: ബൈ
0: ബൈ.
1: യെസ്, ആലുവയിൽ നിന്നും ഷിയാസ് ആണ് വിളിച്ചത്. കറക്റ്റ് ആൻസർ. നമ്മൾ അവിടേക്ക് വണ്ടി ഓടിച്ച് വടക്കോട്ട് എത്തിച്ചു. അജു, ജയസൂര്യ അജു വർഗീസിൽ നിന്നും തുടങ്ങി അജു വർഗീസ് നിവിൻ പോളിയിലേക്ക് എത്തി ഓം ശാന്തി ഓശാനിയിൽ നിന്നും
4: വടക്കൻ
1: സെൽഫിയിലേക്ക് എത്തി. വടക്കൻ സെൽഫിയിലെ ഷാജിയാണ് ആ ഡയലോഗ് പറയുന്നത്. റിച്ച് ലുക്കേ ഉള്ളൂ, പൈസ ഇല്ല. വിനീത് ശ്രീനിവാസൻ ചോദിക്കാനുള്ളത് നൌ ഷോ മീ സം മണി എന്ന് പറയുമ്പോൾ അത് പറയാനുള്ളൂ. അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ ഒരുപാട് സമയപ്പെടുത്തി. ഇനി രണ്ട് പാട്ടൊക്കെ കഴിഞ്ഞ് 7:25
4: വാർത്തയൊക്കെ
1: കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഇതുപോലെ കുറച്ച് കുസൃതി ചോദ്യങ്ങളും സിനിമാ ചോദ്യങ്ങളും കുറച്ച് വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാവും.
4: തീർച്ചയായിട്ടും.
1: കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
4: 107.5.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന

0: അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം അതിന്റെ കർമ്മയോഗികളിൽ വിശ്വാസമർപ്പിച്ചിട്ടുണ്ടെന്നും സമർപ്പണം, പെരുമാറ്റം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
1: കർമ്മയോഗി പ്രാരംഭ ജസ്റ്റ് മൊഡ്യൂൾ ആപ്കോ അപ്നി ജിമ്മേദാരിയാ സമജ്നമെ ബഹുത് സഹൂലിയത് ഹോഗി മേര ആപ്സെ ആഗ്രഹ ഹൈ ഇസ്കാ ജ്യാദാ സേ ജ്യാദാ ലാഭ് ഉഠായേ. ആജ് ഭാരത് കാ യുവ ദുനിയാ കേ ഹർ ക്ഷേത്രമേ അപ്നി പെഹചാൻ ബനാ രഹാ ഹൈ. യഹി സ്പിരിറ്റ് പബ്ലിക് സർവീസ് മേ ഭീ ദിഖായി ദേനി ചാഹിയേ.
0: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റുകയാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യമെന്നും വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ യുവാക്കൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130 പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാനം, സുരക്ഷ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. ആഗോള നന്മയ്ക്കുവേണ്ടി ഇന്ത്യയും യുഎസും യോജിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ കൂടിക്കാഴ്ച നടത്തും. 4 സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21 സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം July 1 മുതൽ പ്രാബല്യത്തിൽ വരും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത തുടരും. ഇതിനിടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലേക്കും ആൻഡമാൻ കടലിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജസ്ഥാനിലെ ദണ്ടേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിലും ആദ്യ 76 ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക സമ്പദ്വ്യവസ്ഥ ഇന്ത്യയാണെന്ന് കേന്ദ്ര സർക്കാർ. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിലുണ്ടായ ആഘാതം ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ചില്ലറ വിലയിൽ ഈ വർധനവ് ബാധിക്കാതിരിക്കാൻ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 4 സർക്കാർ കുറച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിലിലെ മികച്ച കയറ്റുമതി വളർച്ച മെയ് മാസത്തിലും തുടരുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് കാണിക്കുന്നത്. വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനായി ഭവ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
3: Multimodal logistics also as a part of infrastructure. They will promote social infrastructure in these parks. They will ensure sustainability as a focus area. They will be also supported by digital infrastructure, single window clearance. Our effort is to provide ease of starting business.

0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ലക്നൌവിലാണ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. എവറസ്റ്റ് കീഴടക്കിയ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പര്യവേഷണ സംഘത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഇവർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാരീശക്തിയെ പുനർനിർവചിക്കുകയാണെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ സിംഗ് പറഞ്ഞു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ രണ്ട് വ്യത്യസ്ത പരിശോധനകളിൽ 11.25 കോടി രൂപ വിലമതിക്കുന്ന 2.25 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 ഉയർന്നു. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ അത്യാധുനിക അർദ്ധചാലകങ്ങൾ ചൈനയിലേക്ക് കടത്തുന്നത് തടയുന്നതിനുള്ള ഉഭയകക്ഷി ബില്ലിന് US സെനറ്റ് അംഗീകാരം നൽകി. ചൈന ഈ ചിപ്പുകൾ സൈനിക ആവശ്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾക്കും ഉപയോഗിച്ചേക്കാമെന്ന വാഷിംഗ്ടണിന്റെ ആശങ്കയെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായ സെമി കണ്ടക്ടർ കയറ്റുമതി കണ്ടെത്താൻ ഒരു വിസിൽ ബ്ലോവർ പ്രോത്സാഹന പരിപാടി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ആണവായുധ വ്യാപന നിരോധന കരാർ അവലോകന സമ്മേളനം പരാജയപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ രംഗത്ത്. അമേരിക്കയുടെ തടസ്സവാദങ്ങൾ കാരണമാണ് അന്തിമരേഖ പുറത്തിറക്കാനാകാതെ തുടർച്ചയായ 3-ാം തവണയും ചർച്ച പരാജയപ്പെട്ടതെന്ന് യുഎനിലെ ഇറാൻ പ്രതിനിധി സംഘം കുറ്റപ്പെടുത്തി. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന വാചകം ഒഴിവാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിലനിർത്തണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തുഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: Listen to your favorite tracks on Kochi FM, Rainbow 107.5. Stay tuned.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
1: യെസ്, ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ കൂടെ ഉള്ളത് ഞാൻ അഭിയാണ്.
0: ഞാൻ സാന്ദ്രയാണ്.
1: അങ്ങനെ സാന്ദ്ര, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുന്ന സമയത്ത്, നമ്മളിപ്പം ഇന്ത്യയിൽ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ പറയില്ല ഇന്ത്യയിലെ കാര്യം പറയും, എന്തിനാണ് അന്റാർട്ടിക്കയിലെ കാര്യം
0: പറയുന്നത്
1: എന്ന് പറഞ്ഞാൽ, ഇത് പറയുമ്പോൾ എന്തിനാണ് അന്റാർട്ടിക്കയിലെ കാര്യം പറയുന്നത്, ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ എന്തിനാണ് അന്റാർട്ടിക്കയുടെ കാര്യം പറയുന്നത് ആളുകൾ പറയുമല്ലോ. പക്ഷെ അങ്ങനെ ഇനി പറയാൻ പറ്റില്ല.
0: അതെന്താണെന്ന്
1: വെച്ച് കഴിഞ്ഞാൽ, പുതിയ പഠനങ്ങൾ അനുസരിച്ച് ഇന്ത്യയും അന്റാർട്ടിക്കയും വളരെ വളരെ വളരെ വളരെ പണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് ഹാൻഡിന്റെ കാര്യം പറഞ്ഞ പോലെ വളരെ വളരെ വളരെ പണ്ട്
0: ചിരപുരാതന കാലത്ത്,
1: എന്റെ മോനെ അത് ഓർത്തുവെച്ചിട്ട്, അങ്ങനെ ചിരപുരാതന കാലഘട്ടങ്ങളിൽ ഇന്ത്യയും അന്റാർട്ടിക്കയും അടുത്തടുത്തായിരുന്നു.
0: പിന്നെയാണ് ഇവർ വിഘടിച്ചത്.
1: പിന്നെ ആ ടെക്ടോണിക് പ്ലേറ്റുകൾ ഡ്രിഫ്റ്റ് ചെയ്ത് പല ഭാഗങ്ങളിലേക്ക് പോയത് നമ്മൾ പണ്ട് സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പോയതാണ്, അതല്ലെങ്കിൽ ഇതൊക്കെ അടുത്തടുത്തുണ്ടായിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെയായിരുന്നു, തണുത്ത ഗോളമായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇന്ത്യ പിന്നെ വേർപെട്ട് ഇന്ത്യ എന്നല്ല, ഇന്ത്യ ഇരിക്കുന്ന ഈ കോണ്ടിനെന്റ് വേർപെട്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ മൂവ് ചെയ്താണ്. അതുകൊണ്ട് ഇന്ത്യയിലെ കാര്യങ്ങൾ പറയുമ്പോൾ വേണമെങ്കിൽ
0: അന്റാർട്ടിക്കയെയും കൂടി കൂട്ടുപിടിക്കാം.
1: അന്റാർട്ടിക്കയിലെ കാര്യങ്ങൾ പറയാം. അപ്പൊ അങ്ങനെ ഒരു പഠനമാണ് വന്നത്.
0: നമ്മൾ ഗെയിം ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്.
1: അതെ, അപ്പൊ ഇനി പുതിയ ഗെയിം കൊടുത്താലോ? നേരത്തെ ഗെയിം തീർന്നു, സ്റ്റോക്ക് പതുക്കെ പതുക്കെ തീരാണ്, നമ്മുടെ റിസർവുകളെല്ലാം തീരുകയാണ്,
0: സമയവും
1: നമ്മുടെ ഗെയിം റിസർവുകളൊക്കെ തീരാണ്, സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പതുക്കെ അടുത്ത ഗെയിമിലേക്ക് പോയാലോ, അടുത്ത ചോദ്യം കൊടുത്താലോ. ഇന്നത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കൂ സാന്ദ്ര.
0: നമ്മളെ രണ്ട് മൂവീസ് ഒറ്റ ഇതിലാക്കി പ്ലേ ചെയ്യും, അതിന്റെ സിനിമ ഏതൊക്കെയാണെന്നും കണ്ടുപിടിക്കണം, അതുപോലെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണെന്ന്
1: കണ്ടുപിടിക്കണം. രണ്ട് സിനിമയിൽ രണ്ട് കഥാപാത്രങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും. അടുത്ത കൊടുത്താലോ?
0: കൊടുക്കാം, പോരട്ടെ.
2: ജോലിക്ക് ഢൂണ്ടേ ആയോ? ഓ ഇസ്കേ അന്ദർ ഹേ.

0: ഹിന്ദി എന്നെ
1: ജോലിക്ക് ഢൂണ്ടി ആയി ഹോസ്കേ
0: ഹിന്ദി എന്നെ
2: ആ ചിരിയിൽ തന്നെയുണ്ട് പടം കിട്ടിയതല്ലേ?
3: സിമ്പിൾ ആയിരുന്നു,
2: വളരെ സിമ്പിൾ ആയോ? ആ സാറല്ല, വേണമെങ്കിൽ അടുത്തൊരു ടഫ് കൊടുക്കാം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം അറിയുമെങ്കിൽ
3: വിളിക്കേണ്ട നമ്പർ എന്താണ്? 04842481
2: നമ്പർ ഒരിക്കൽ കൂടി 04842482810 ലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ പറയാവുന്നതാണ്.
3: പോന്നോട്ടെ, പെട്ടെന്ന് വിളിച്ചോളു. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത്
2: ആകാശവാണി ഫ്രം റെയിൻബോ 107.5.

0: യെസ് സലൂബായിയുടെ പാട്ട് കേട്ടാണ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത് ഓൺ ദ ഗോയിലേക്ക്. നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു രണ്ട് സിനിമയിലെ രണ്ട് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അല്ലേ.
1: അപ്പൊ
0: ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ആയിട്ട് ഒരാൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്.
1: ആരാണത്?
0: വെയിറ്റ് ചെയ്ത് നാളെ പോയി.
1: ഓ പോയി
0: പോയി.
1: നമുക്കൊന്നുകൂടി കേട്ടാലോ? അതെ, ഇതായിരുന്നു
0: ഒരാളിതേ.
1: ഹലോ,
0: യെസ് ആരാണ് സംസാരിക്കുന്നത്?
2: ജെസ്സി.
1: എവിടുന്നാ ജെസ്സി വിളിക്കുന്നേ?
0: എറണാകുളത്ത്. എറണാകുളത്ത് നിന്നുള്ള ജെസ്സിയാണ്. എന്ത് ചെയ്യുന്നു ജെസ്സി?
2: ഞാൻ ഹൗസ് വൈഫാണ്.

0: സേഫാണ്. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് മക്കള്.
2: മക്കളുടെ പേരെന്തൊക്കെയാണ്?
1: പേര് ഒന്ന് സിബി, മകൻ, പിന്നെ സിയ മകള്.
0: രണ്ടുപേരും സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണോ?
1: ഇല്ല ഇല്ല, രണ്ടുപേരും ജോലി, മാരീഡ് ആണ്.
0: അത് ശരി.
2: പക്ഷെ ജസ്റ്റ് സൗണ്ട് ഭയങ്കര
0: ശബ്ദം കേൾക്കുമ്പോൾ
2: ഒരു കുട്ടിയെ പോലെ ഉണ്ട്.
0: ചേച്ചിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ ഒരു ഒരു കോളേജിലൊക്കെ ഉള്ള ഒരാളുടെ ശബ്ദം പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ?
1: ക്വസ്റ്റ്യൻ
0: റിപ്പീറ്റ് ചെയ്യണോ? അപ്പൊ ഇതാണ് നമ്മൾ രണ്ട് സിനിമയിലെ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് പ്ലേ ചെയ്യുന്നത്. അത് രണ്ട് സിനിമകൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, പറ്റുമെങ്കിൽ ക്യാരക്ടേഴ്സിനെയും പറയാം. ഓക്കെ
1: ഓക്കെ.
2: ജോലി കോ ഢൂണ്ടേ ആയി ഹോ, വോ ഇസ്കേ അന്ദർ ഹേ.
3: ഹിന്ദി അണ്ണെ
0: കിട്ടിയോ?
1: കറക്റ്റ്
0: ആൻസർ ആണ്. രണ്ടാമത്തത് സൂപ്പർ സൂപ്പർ സൂപ്പർ സൂപ്പർ.
2: പെട്ടെന്ന് കണ്ടുപിടിച്ചു. സിനിമയൊക്കെ ഒത്തിരി ഇഷ്ടമാണോ?
0: ഈ സിനിമകൾ എത്ര തവണ കണ്ടിട്ടുണ്ടോ ഏകദേശം? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? പറഞ്ഞില്ലല്ലോ. കേട്ടില്ല. അപ്പൊ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കണം അല്ലേ?
2: എല്ലാവരും ഞങ്ങൾ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ.
0: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണം
1: കേട്ടോ.
0: ആണല്ലേ, അത് ചിലപ്പോ കോൾ എടുക്കുമ്പോ
1: കട്ടാവും.
2: എവിടെ പോവാണ്
1: ഞങ്ങള്? പെരുമ്പാവൂര്.
0: ആ ശരി, പെരുമ്പാവൂരേക്ക് പോവാണോ? പെരുമ്പാവൂര് തിരിച്ചു പെരുമ്പാവൂർക്ക് പോവാണ്. ഓക്കെ
1: ഓക്കെ,
0: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. തുടർന്ന് വിളിക്കുക. യെസ്, ജെസ്സി ആണ് വിളിച്ചത്. കറക്റ്റ് ആൻസർ ഇങ്ങനെ ചോദ്യം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് കറക്റ്റ് ആൻസേഴ്സ് പറയുന്ന ആളുകളാണ് ഈ ഗെയിമിന്റെ.
2: അതെ, ഈ സിനിമകൾ രണ്ടും എല്ലാവരും
0: എല്ലാവരും ഓർത്തിരിക്കുകയാണല്ലേ.
2: റിപ്പീറ്റ് വാല്യൂ ഉള്ള മൂവി.
0: സാന്ദ്ര ബേബി ഇരിക്കുന്ന സമയത്ത് ഈ ഗെയിം കളിക്കാൻ പാടില്ല. കറക്റ്റായിട്ട് ആൻസേഴ്സ് പറയുന്നു. ഏതായാലും അങ്ങനെ സി ഡി മൂസയിലെയും പാണ്ഡിപ്പടയിലെയും കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞിരിക്കുകയാണ് ജെസ്സി. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സി ഡി മൂസയിലെ ഒരു പാട്ടിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്.
2: യെസ്, അപ്പൊ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
0: യെസ് യെസ്, സി ഐ ഡി മൂസയിൽ ഒരു അടിച്ചുപൊളി പാട്ട് കേട്ട് തിരിച്ചു വരികയാണ്. കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി എഫ് എം റെയിൻബോ 107.5.

0: കാടിറങ്ങി ഓടി നമ്മൾ വന്നു വീണ്ടും. നമ്മൾ പോവാണ്,
1: കാടിറങ്ങി വന്നത് തന്നെ പോവാൻ വേണ്ടിയിട്ടാണ്. കാരണം സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആകുമ്പോൾ ഇന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമാണ്. പക്ഷെ ഞാനൊരു ലാസ്റ്റ് ചോദിച്ചിട്ടെ, ഇന്നത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ, ഗെയിം ഒന്നുമല്ല. സാധാരണ ഒരു ദിവസം സാന്ദ്ര എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്?
0: 8.
1: ഇതെന്ത് കൃത്യമായിട്ട് 8 മണിക്കൂർ
0: അത്രയുള്ളൂ കറക്റ്റ് ആൻസർ ആയിരിക്കും എനിക്കറിയാം.
1: അച്ചടിച്ചു വെച്ച
0: ചോദ്യം പോലും
1: ആൻസർ പോലെ ഇരിക്കുന്നു. 8 മണിക്കൂർ ഈ വാർത്ത വായിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്?
0: ഇല്ല, ഉറങ്ങണം ആ സമയം വരെ ഉറങ്ങണം എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: എന്നെ 8 മണിക്കൂർ ഉറങ്ങാറുണ്ട് സ്ഥിരമായിട്ട്. എത്ര മണിക്കൂർ ഉറങ്ങും? എന്റെ വീട്ടുകാർക്ക് ഇത് കേൾക്കണുണ്ടെങ്കിൽ ഞാൻ സത്യം പറയണമല്ലോ അല്ലേ.
0: 11:30
1: ഉറങ്ങി 8 മണിക്കൂർ കഴിഞ്ഞിട്ട് 7 മണിയാകുമ്പോൾ എഴുന്നേക്കും. കറക്റ്റ് അല്ലെ? അപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു പഠനം എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ടുള്ള സ്ലീപ്പ് സൈക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്.
0: സൂക്ഷിക്കണം എല്ലാവരും.
1: ഹൃദ്രോഗം അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് കറക്റ്റ് ആയിട്ട് ഉറങ്ങിയില്ലെങ്കിൽ എന്നുള്ളൊരു പഠനമാണ് ഫിൻലൻഡിൽ നിന്ന് വരുന്നത്. അപ്പൊ നമ്മളത് മാനിക്കണമല്ലോ.
0: എല്ലാവരും
1: സൂക്ഷിക്കണം എന്ന് ഒരു പഠനമാണ് പറയുന്നത്. അത് ഇറഗുലർ സ്ലീപ്പ് സൈക്കിൾസ് ഉണ്ടെങ്കിൽ, അതായത് സ്ലീപ്പ് കുറവാണ് അതല്ലെങ്കിൽ സമയത്ത് ഉറങ്ങുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കാർഡിയാക് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഡബിൾ ആണ് എന്നുള്ള ഒരു പഠനം വന്നിട്ടുണ്ട്. ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി വൃത്തിയായിട്ട് ഉറങ്ങുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് പറഞ്ഞത്, ഓർത്തിരിക്കാൻ വേണ്ടി. അപ്പോ ഇന്നത്തെ ഗെയിമും ഇന്നത്തെ പരിപാടികളും വിശേഷങ്ങളൊക്കെ ഏകദേശം കഴിയാണ്, ഞങ്ങൾ പോവുകയാണ്. പോകുന്നതിന് മുന്നേ എന്തെങ്കിലും പറയാനുണ്ടോ സാന്ദ്രയ്ക്ക്?
0: പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും സൺഡേ നന്നായിട്ട് എൻജോയ് ചെയ്യുക.
1: സൈൻ ഓഫ് കൊടുക്കാൻ പോകണം അതിനു മുമ്പ്.
0: കഴിഞ്ഞു, അത്രേ ഉള്ളൂ.
1: ഒന്നും പറയാനില്ല, എല്ലാവരും അടിച്ചു പൊളിക്കുക. നല്ലൊരു വീക്കെൻഡ് ആണ് വരാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഈ വെക്കേഷൻ തീരാൻ പോകുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് വീക്കെൻഡുകളിൽ ഒന്നാണ്. അടുത്ത വീക്കെൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് 1st ക്ലാസ്സിൽ പോകേണ്ടതാണ്. അതുകൊണ്ട് ഈ 2 ദിവസം മാത്രമേ
0: ഉള്ളൂ.
1: ഇനി തിരക്കാവും, 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ കളിക്കാനുള്ള ക്രിക്കറ്റ് ഒക്കെ കളിക്കുക, കളിക്കാനുള്ള ഫുട്ബോൾ ഒക്കെ കളിക്കുക. പക്ഷെ കളിക്കുന്നതിനിടയിൽ മഴയുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ചെറിയ അപകടങ്ങളിലേക്ക് ഒന്നും പോവാതിരിക്കുക. കൈയൊടിഞ്ഞോ കാലൊടിഞ്ഞോ ഒന്നും സ്കൂളിൽ പോകണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്തൊക്കെ കളിക്കുക, വീണ്ടും സ്കൂളുകളിലേക്ക് തിരിച്ചു പോകുക. അങ്ങനെ മറ്റൊരു ദിവസം മറ്റൊരു ഷോയിൽ നല്ല നല്ല പാട്ടുകളും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് നിങ്ങളുമായി കേട്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്ന് നിങ്ങളുടെ കാതുകളിൽ നിന്നും ഇവിടെ പറയുന്നു ഞാൻ അഭി,
0: ഞാൻ സാന്ദ്ര.
1: കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
0: 107.5.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിബിജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നകം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 68-ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗതമന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ. പവർ പ്ലേ. സ്പോർട്സ് കോംബോ. All the sporting action right here on Power Play.

വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡണ്ടനക്ക മോഡാണ് എല്ലാവർക്കും. യെസ്, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടി അല്ലേ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം അങ്ങോട്ട് തുടങ്ങിയിട്ട് ശനിയാഴ്ചകളിലൊക്കെ യെസ് വീക്കെൻഡിൽ വളരെ സ്പെഷ്യലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടു നിൽക്കുന്ന ഷോ, സ്പോർട്സിനെ ഇഷ്ടപ്പെടുന്ന ചങ്കുകൾക്ക് വേണ്ടി വീക്കെൻഡിൽ മാത്രം എക്സ്ക്ലൂസീവ്ലി കൊണ്ടു നിൽക്കുന്ന ഷോ ആണ് ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. യെസ് വിസിൽ അടിച്ചുകൊണ്ട് തന്നെ ആസ് യൂഷൽ നമ്മളിവിടെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ പവർ പ്ലേ ആൻഡ് സ്പോർട്സ്. ലോകത്തെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. അപ്പൊ ട്രെൻഡിംഗ് ആയിട്ടുള്ള അനിരുദ്ധ് രവിചന്ദർ ഇപ്പോൾ വരിക കത്തിക്കുക പോവുക ആ ഒരു രീതിയാണ്, അല്ലെങ്കിൽ വരിക തൂക്കുക ആ ഒരു രീതിയിലാണ്. അപ്പൊ അനിരുദ്ധിന്റെ ഒക്കെ പുതിയ പുതിയ മ്യൂസിക് ഇറങ്ങുമ്പോൾ അതിങ്ങനെ വന്ന് ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാട്ടുകളുടെ ട്രെൻഡുകളെ കുറിച്ച് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ സ്പോർട്സ് ലോകത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. അങ്ങനെ വീണ്ടും കുറെ എല്ലുകൾ എന്റെ കയ്യിലുണ്ട്. EPL ആണെങ്കിലും ISL ആണെങ്കിലും SPL ആണെങ്കിലും IPL ആണെങ്കിലും ഇങ്ങനെ എല്ലുകളുടെ കുറെ കഥകൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ബിഫോർ ദാറ്റ് നമുക്ക് ഇപ്പോൾ നടക്കുന്ന മാച്ചിന്റെ ലൈവ് ആയിട്ടുള്ള സ്കോർ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇന്നത്തെ മാച്ച് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ PBKS പഞ്ചാബ് കിങ്സിന്. എങ്ങനെയാണ് ഈ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്തത്? ഇതുപോലത്തെ ഒരു ബെസ്റ്റ് സ്റ്റാർട്ടിങ് തോൽവി അറിയാതെ പോയിക്കൊണ്ടിരുന്ന ടീമിന് ഇപ്പൊ തോൽവിയോട് തോൽവിയാണ്, ഇങ്ങനെ പിണഞ്ഞു പിണഞ്ഞു പിണഞ്ഞ് തോൽവി ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി പഞ്ചാബ് കിങ്സിനെ ബാധിച്ചിരിക്കുകയാണ്. സോ അതിൽ നിന്ന് അവര് ഊരിയേ പറ്റുള്ളൂ അല്ലെ, ആ ഒരു കുട്ടിക്കിൽ നിന്നും പഞ്ചാബ് കിങ്സ് നിന്നും ഊരിയേ പറ്റുള്ളൂ. ആൻഡ് LSG ഒന്നും തന്നെ ഇനി നേടാനില്ല, ഒന്നും തന്നെ നഷ്ടപ്പെടാനുമില്ല. ദാറ്റ്സ് ഫോർ LSG 69-3 6.4 ഓവേഴ്സിൽ പഞ്ചാബ് കിങ്സ് ഇന്ന് ജയിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു സാധ്യത പ്ലേ ഓഫിലേക്ക്. അതായത് മൂന്ന് ടീമുകൾ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ ഇനി സൺറൈസേഴ്സിന് ഒപ്പം അങ്ങോട്ട് എലിമിനേറ്റർ കളിക്കാൻ പോകുന്ന ആ ഒരു ടീമിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സ് ഉണ്ട്, രാജസ്ഥാൻ റോയൽസ് ഉണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് KKR അവിടെയുണ്ട്. ആൻഡ് ആ ഒരു മൈനർ ആയിട്ടുള്ള ഒരു സാധ്യത ഡൽഹി ക്യാപിറ്റൽസിനുണ്ട്, മാത്തമാറ്റിക്കലി മാത്രം. ആൻഡ് ഇവിടെ RRനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഒരു കളിയുണ്ട്, ആ ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ഉറപ്പിക്കുകയാണ്. പിന്നെ വേറെ ഏത് ടീം എങ്ങനെ ജയിച്ചു വന്നാലും ഒരു കാര്യമില്ല, രാജസ്ഥാൻ റോയൽസിന്റെ ലാസ്റ്റ് കളി അവർ തോറ്റാൽ മാത്രമേ പഞ്ചാബ് കിങ്സിനാണെങ്കിലും KKRനാണെങ്കിലും ഒക്കെ ഒരു സാധ്യത അവിടെ ഉള്ളൂ. അപ്പൊ IPLന്റെ ഈ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇനി മുന്നോട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാന്നുള്ളത്. Today's power play highlights. പവർ പ്ലേ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇനി നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ചുരുക്കി ഇപ്പൊ അങ്ങോട്ട് പറയുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് EPL ആസ്നൽ അങ്ങനെ 22 വർഷത്തെ കാത്തിരിപ്പ് വരൾച്ച അങ്ങോട്ട് തീരുകയാണ് അല്ലെ. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ അവരുടെയും വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ് ദാ അവിടെ തീരുകയാണ്. ആൻഡ് സൗദി പ്രോ ലീഗിൽ അൽ നസർ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അടുത്ത് ചോദിക്കുകയാണ്, കപ്പ് എവിടെ കിരീടം എവിടെ എന്ന് നമ്മൾ അക്കരെ ചോദിക്കണമല്ലോ, വേർ ഇസ് ദ ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം എവിടെ എന്ന് ചോദിക്കുന്ന പോലെ നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിൽ ജോയിൻ ചെയ്തിട്ട് കുറെ ഫൈനൽസ് കളിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗദി പ്രോ ലീഗ് മാത്രമല്ല അല്ലാത്ത ഫൈനൽസൊക്കെ ഒരുപാട് കളിച്ചപ്പോഴും അതിൽ സൗദി സൂപ്പർ കപ്പാണെങ്കിലും കിങ്സ് കപ്പ് കളിച്ചപ്പോഴും ഒന്നും ട്രോഫി മാത്രം ഇങ്ങ് പോരുന്നില്ല. എന്താണ് റൊണാൾഡോ ഇതെന്ന് ചോദിച്ച ആ ചോദ്യത്തിനൊരു ഉത്തരവാവുകയാണ്. ആൻഡ് അങ്ങനെ IPLനും ഒരു തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് നോക്കിയറിയാം കുറേ നാളത്തെ ആ

വരൾച്ച അങ്ങോട്ട് മാറുകയാണ്. കപ്പ് അടിക്കാതിരുന്നവരെല്ലാം കപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്ന സീസണാണിത്. ഒരു നമ്മൾ ആർ സി ബി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യം കപ്പടിച്ചതെന്ന് പറഞ്ഞതുപോലെ കുറെ വർഷങ്ങൾക്ക് ശേഷം വരൾച്ച, കപ്പിന്റെ വരൾച്ചയെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സോ ഇതുവരെ സക്സസ് ആവാത്തവരെല്ലാം സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ഇത് നമുക്കും നമ്മുടെ കൂട്ടത്തിലും ആരെങ്കിലുമൊക്കെ ഞാൻ ഇനി സക്സസ് ആയാലും സക്സസ് ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സക്സസ് അവിടെ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് വേണ്ടിയിരിക്കുകയാണ്. സോ സ്പോർട്സ് ലോത്ത ട്രെൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും സംസാരിക്കാനുണ്ട്. ആ ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കാനായിട്ട് സ്റ്റേ ട്യൂൺ ടു FM Rainbow, musically yours.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

അപ്പൊ ഇതിനകത്ത് പാട്ടായിരുന്നു കൂടുതൽ, പറച്ചിലാണ് കൂടുതൽ. എന്തായാലും പാട്ടും പറച്ചിലും കൂടെ കൂടി നമ്മുടെ ഹെവി ഐറ്റം ആണ് പാട്ട്. എന്തായാലും ഡി എസ് പി കമ്പോസ് ചെയ്തുള്ള പാട്ടങ്ങൾ കഴിഞ്ഞ നേരമാണ്. ആൻഡ് അന്യന്റെ ഒരു ലൈൻ പിടിച്ചിട്ട് ആ ഒരു കാലഘട്ടത്തിൽ കന്ദസ്വാമി ഇറങ്ങി. പക്ഷെ കന്ദസ്വാമി അന്യന്റെ ആ ഒരു ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഇതിനകത്ത് പാട്ടുകൾ ഒന്നും കളയാനില്ല. പണ്ടൊക്കെ നമ്മൾ കാസറ്റ്സ് വാങ്ങിക്കുമ്പോൾ, സി ഡി വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു കാസറ്റ് മൊത്തമായിട്ട് മേടിക്കുന്നത്. അതിൽ ആ ഒരു പാട്ട് മാത്രമേ നല്ലത് കാണത്തുള്ളൂ, ബാക്കി പാട്ട് മുഴുവൻ നമ്മളിങ്ങനെ കറക്കിയൊക്കെ കളയും. ഈ ഒരു സമയത്ത് ഇതിൻ്റെയൊക്കെ ആൽബം മേടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാം വോത്താണ്, എല്ലാ പാട്ടും സൂപ്പർവായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന എഫ് എം റെയിൻബോയിൽ ഇത് പവർ പ്ലേ ആണ്. ഇവിടെ സിനിമാ കാര്യങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, പക്ഷേ സിനിമാ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും? കാരണം നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ആ പാട്ടിനോടനുബന്ധിച്ചുള്ള ഒരു കാര്യം പറയുമ്പോൾ ഒരു സന്തോഷം. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നമ്മൾ ഇന്നത്തെ പവർ പ്ലേയിൽ സ്പോർട്സ് ലോകത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഐ പി എൽ മേ ക്യാ ചൽ റഹാ ഹേ അബി അല്ലെ. നേരത്തെ ഇവിടെ അബി ഉണ്ടായിരുന്നു, അബി ആൻഡ് സാൻഡ്ര ഈ ഒരു നമ്മൾ നേരത്തെ കന്ദസ്വാമിയുടെ ഒരു വൈബായിരുന്നു, എന്താ വെന്തസ്വാമി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കിടിലൻ വൈബിലായിരുന്നു ഞാൻ ഇവിടെ നേരത്തെ ഷോ ചെയ്യുന്നതിന് മുമ്പ് അവരെ കണ്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഇവിടെ ഐ പി എല്ലിലെ ഒരു വൈബ്, എൽ എസ് ജി വേഴ്സസ് പി ബി കെ എസ്, പഞ്ചാബ് കിങ്സിന് ഇന്ന് ജയിച്ചേ പറ്റത്തുള്ളൂ. ദർ ഈസ് നോ അതർ സെക്കൻഡ് ഓപ്ഷൻ എന്ന് വേണേൽ പറയാം അല്ലേ. നമ്മുടെ ലൈഫിലും അങ്ങനെ വരാറുണ്ട്, ഇനി ഒരു രണ്ടാമതൊരു അവസരമില്ല, രണ്ടാമത്തൊരു ഓപ്ഷൻ ഇല്ല, ഈ ഒരു ഓപ്ഷനിൽ തന്നെ പിടിച്ചേക്കണം. അപ്പോൾ പി ബി കേസിന് ഇന്ന് ജയിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന് പി ബി കേസ് അവർക്ക് ടോസ് കിട്ടിയതിനു ശേഷം ബോളിംഗ് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എൽ എസ് ജി ഇപ്പോൾ 94-3 9.5 ഓവേഴ്സിൽ ഏത് വിധേയനെയും ജയിച്ചേ പറ്റത്തുള്ളൂ പി ബി കേസിന്. എന്നാൽ ലക്നൌ സൂപ്പർ ജയൻസിന് അവർക്കും കളി ലാസ്റ്റ് കളിയാൻ പോകുന്നു, ജയിച്ച് ഈ ഒരു സീസൺ വൈൻഡപ്പ് ചെയ്യാന്നാണ് അവരും വിചാരിക്കുന്നത്. ഇവിടെ ജോസ് ഇംഗ്ലീഷ് 37 റൺസോടെ ബാറ്റ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഋഷഭ് പന്ത് ക്യാപ്റ്റൻ 14 റൺസോടെ ബാറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നിലവിലത്തെ ഒരു അവസ്ഥ. നാളെ RR ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേറെ ഒരു ടീമിനും പിന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ ഐ പി എല്ലിന്റെ ഒരു കറന്റ് സ്റ്റേറ്റസ് വന്നിട്ട്. ആൻഡ് നമ്മൾ അടുത്ത സെഗ്മെന്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് പവർ പ്ലേയിലെ. ഇപ്പൊ വന്നിട്ട് ഈ സ്മാഷ് അടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവിടെ സ്മാഷ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സന്തോഷമുള്ള ഒരു കാര്യം പറയുക എന്നുള്ളതാണ്. സന്തോഷം എന്ന് വെച്ചാൽ എല്ലാവർക്കും സന്തോഷമാണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറയില്ല, കുറച്ച് പേർക്കേ സന്തോഷമുള്ളൂ. എന്നാലും കുറച്ചുപേര് സന്തോഷിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ ജോയിൻ ചെയ്യണമല്ലോ. അപ്പൊ ആ കുറച്ച് പേര് സന്തോഷിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗത്തുള്ള കുറച്ച് ആൾക്കാർ, അത് ആസ്നൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം 22 വർഷം, 22 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട്, അതായത് 2003-2004 സീസണിലാണ് ആദ്യമായിട്ടൊരു കപ്പ് തൂക്കുന്നത്. ഈ തൂക്കാൻ ഇത്ര സമയമെടുക്കുമെന്ന് ആരും വിചാരിച്ചില്ല. ആൻഡ് മിക്കേൽ ആർട്ടെറ്റയുടെ ടീം ഈ പ്രാവശ്യം സോളിഡ് ആയിരുന്നു. അവർ ഡിഫൻസിലാണെന്നുണ്ടെങ്കിലും അവരുടെ ടാക്ടിക്സിലാണെങ്കിലും വളരെ കൺസിസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ അവരുടെ മിഡ്ഫീൽഡിലെ കൺട്രോൾ അവർ എടുത്തത് നമ്മൾ കണ്ടതാണ്. മിഡ്ഫീൽഡ് കൺട്രോൾ സുബിമെന്റിയിലൂടെ, ഡിഫൻസീവ് മിഡ്ഫീൽഡർ സുബിമെന്റി ഒരു വലിയ നിർണായക ഘടകമായ, അവരുടെ ദാവീദ് റായ അവരുടെ ഗോൾ കീപ്പർ ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാം തുടർച്ചയായ 3rd സീസണിൽ പുള്ളി വന്ന് ഗോൾഡൻ ഗ്ലൗ അടിച്ചുകൊണ്ട് പോകുന്നു. ഏതായാലും മിക്കേൽ ആർട്ടെറ്റ എന്ന ആ ഒരു ചാണക്യ തന്ത്രങ്ങൾ ഏറ്റവും സൂപ്പറായിട്ട് ഫുട്ബോൾ കളത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമ്മൾ ഈ സീസണിൽ മൊത്തം കണ്ടു. സോ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് അനുഭവിച്ചത്.

0: whistle in mouth from Anthony Taylor. Arsenal are the champions. The party can begin in North London after the 22-year wait. City's hopes ended despite that extraordinary late rally. They've left everything out there, but Arsenal have left them behind. They needed a point to guarantee a place in continental competition, and they have got it. The remarkable rise of this modest, humble club continues. After an extraordinary night of drama on the south coast, Bournemouth 1, Manchester City 1, Bournemouth in Europe, Arsenal the champions.
1: യെസ്, ആർസനൽ ദ ചാമ്പ്യൻസ്. അവിടെ മാഞ്ചസ്റ്റർ സിറ്റിയും ബോൺമൗത്തും ആയിട്ടുള്ള കളിയിൽ 1-1 സമനില ഉണ്ടായി. അതായത് സിറ്റിക്ക് ഒരു പിഴവ് പോലും ഇനിയുള്ള മാച്ചുകളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ ഒരു കളിയും തോക്കാതെ തന്നെ മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ഒരു സമനില വഴങ്ങിയതോടുകൂടി. കാര്യം എർലിംഗ് ഹാലൻഡ് അവസാന നിമിഷം ഒരു ഗോളടിച്ചു, പിന്നെ ഒരു ഗോളൂടെ അടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും ബോൺമൗത്തിന് മുന്നിൽ 1-1 എന്ന ആ ഒരു ടാലി വന്നപ്പോഴത്തേക്കും തന്നെ ഇ പി എല്ലിന്റെ പോയിന്റ് ടേബിളിൽ മാത്തമാറ്റിക്കലി ഞങ്ങൾ ഉറപ്പിച്ചു, ഞങ്ങൾക്ക് അപ്പുറപ്പിച്ചു എന്ന് ആർസനൽ ഉറപ്പിച്ച നിമിഷങ്ങളായിരുന്നു. സോ ഏതായാലും ആർസനൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഘോഷ ദിവസങ്ങളാണ്. ഇനി അങ്ങോട്ട് അവരുടെ ക്രൗണിങ് കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പോകും. 24-ാം തീയതി ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. സൺഡേയിൽ വെച്ചിട്ടാണ് അവർക്ക് ട്രോഫിയും കാര്യങ്ങളൊക്കെ, ട്രോഫി സെറിമണി ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും ആർസനൽ ആരാധകരെ, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു എപ്പിസോഡ് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്പോർട്സ് ലോകത്തെ ട്രെൻഡിങ് കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷോയുടെ പേര് വേറെ ഒന്നുമല്ല പവർ പ്ലേ. കൂടെ ഞാൻ മിഥുൻ, സ്റ്റേ ട്യൂൺഡ് എഫ് എം റെയിൻബോ.

0: You are listening to FM Rainbow 107.5.
1: ഞാൻ മോഹൻലാൽ, മ്യൂസിക്കലി യുവേഴ്സ്, ആകാശവാണി റെയിൻബോ എഫ് എം 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

ഒരിക്കൽ ക്യാച്ച് വിട്ട് കളഞ്ഞാലും പിന്നെ അങ്ങ് പിടിച്ചെടുക്കണം. ഇതുപോലെ ആയിരിക്കണം ലൈഫ്. ഒന്ന് മിസ്സായെങ്കിൽ അടുത്തത് നമ്മൾ പിടിച്ചിരിക്കും. സോങ് ഫ്രം ദ മൂവി ആർ രാജ്കുമാർ. അങ്ങനെ തന്നെ കേട്ടോ, ഇവിടെ കറക്റ്റ് പേര് രാജ്കുമാർ അല്ല, ആർ രാജ്കുമാർ, കുറച്ചൊരു നീട്ട കൂടുതലാണ്. സ്റ്റേ ട്യൂൺ ടു എഫ് എം റെയിൻബോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പോയത് വേറെ ഒന്നുമല്ല, സ്പോർട്സ് ലോകത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന ഷോ ആണ്. സ്പോർട്സിനെ മാത്രം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ, അങ്ങ് മാറിയിക്ക്, സ്പോർട്സ് ആണ്.

0: ഏറ്റവും ഇഷ്ടം എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം വീക്കെൻഡിൽ നമ്മൾ ഈ ഒരു ഷോ കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് ലൈവായിട്ട് കത്തി നീക്കുന്നത് ഇപ്പൊ ഐ പി എല്ലിലെ മാച്ച് തന്നെയാണ്. യെസ്, പഞ്ചാബ് കിങ്സ് 11 vs. ലക്നൗ സൂപ്പർ ജയന്റ്സ്. ഈ പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെ കിടക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനുമില്ല, നഷ്ടപ്പെടാനൊന്നും തന്നെ ഇല്ല. പക്ഷേ ലാസ്റ്റുകൾ ജയിച്ച് വീട്ടിൽ പോകുമ്പോൾ കുറച്ച് സന്തോഷം കൂടുതൽ കിട്ടും. പക്ഷേ പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ആ ഒരു രീതിയിൽ ഒരു സീസണിന്റെ പകുതി വരെ കൊണ്ടുപോയിട്ട് പകുതിക്ക് ശേഷം എന്താ സംഭവിച്ചതെന്ന് റിക്കി പോണ്ടിങ്ങിനും അറിയത്തില്ല, ശ്രേയസ് അയ്യറിനും അറിയത്തില്ല എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ ഒരു തിരിച്ചടികൾ. ഏതായാലും പക്ഷെ അവർക്ക് ഒരു മോക്ക കൂടി അവിടെയുണ്ട്. ഇന്ന് ജയിച്ച് വന്നു കഴിഞ്ഞാൽ നാളെ ആറാറെങ്ങാനും തോറ്റാൽ അവിടെ ഒരു പ്രതീക്ഷ വയ്ക്കാം എന്നാണ്. ആറാറ് നാളെ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ പി വി കെ സി ജയിച്ചതൊന്നും ഒരു കാര്യമില്ല എന്നൊരു സിറ്റുവേഷനിലും കൂടി ഒക്കെ കയറിപ്പോകുന്ന ഒരു രീതിയിലാണ്. അതായത് അവസാനത്തെ സമയമാകുമ്പോഴത്തേക്കും നല്ല രസമാണ്. ആർ സി ബി ഫസ്റ്റ് പൊസിഷനിൽ വന്നു ജി ടി. സോ അവിടെ ആദ്യത്തെ മത്സരം ആർ സി ബി വേഴ്സസ് ജി ടി ആയിരിക്കും. ആൻഡ് എലിമിനേറ്ററിലായിരിക്കും എസ് ആർ എസിന്റെ കൂടെ ആര് കളിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനം. ഇന്നിപ്പോൾ പി വി കെ സി ജയിച്ചാലും 13+2 15 points. ആറാറ് നാളെ ജയിച്ചു കഴിഞ്ഞാൽ അത് 16 എത്തും, എത്തിപ്പിടിക്കാൻ പറ്റില്ല ആറാറിനെ. സോ അത് നാളെ, ഇന്ന് നാളെ ആയിട്ട് എന്തായാലും പ്ലേ ഓഫിൽ ബാക്കി ആയി നിൽക്കുന്ന, അതായത് 3 teams കാര്യം തീരുമാനമായി, ആ ബാക്കി നിൽക്കുന്ന ഒരാൾ ആരാണെന്നുള്ള തീരുമാനം ഇന്ന് നാളെ ആയിട്ട് അറിയും. പക്ഷെ ഇവിടെ അറിഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്നലിന്റെ 22 കിരീട വരൾച്ച അങ്ങോട്ട് തീർന്നു. അതുപോലെ തന്നെ വരൾച്ച മാറ്റിയ മറ്റൊരു ടീമുണ്ട്. അതായത് ഈ 10-22 നാഷണൽ ലെവലിൽ ഒരു ടൈറ്റിലും ജയിക്കാതിരുന്ന അവർ കപ്പങ്ങ് തൂക്കി. ആരാണ് തൂക്കിയെന്ന് ഞാനങ്ങ് പറയുന്നതിന് മുമ്പ് ഇതാ ഇത് അങ്ങ് കേട്ട് നോക്കണം എല്ലാവരും.
1: ഇന്ത്യൻ ഫുട്ബോൾ, യുവർ ചാമ്പ്യൻസ് ദിസ് സീസൺ, ഹരീസ് ബംഗാൾ, അൺബോക്സ്ഡ്, അൺലോക്ക്ഡ്, അൺചെയിൻഡ് ലൈക്ക് നെവർ ബിഫോർ. ഇന്ത്യൻ സൂപ്പർ ലീഗ് വിന്നേഴ്സ് ഫോർ ദി ഫസ്റ്റ് ടൈം. When OTT did not exist and the world was perfect, because East Bengal were champions, and this imperfect world is perfect again with the Red and Golds winning the Indian Super League title 2025-26.
0: യെസ്, അങ്ങനെ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ. നമുക്കറിയാം അവിടുത്തെ കൽക്കത്തയിലെ രണ്ട് ലെജൻഡറി ക്ലബ്സ് ആയിട്ടുള്ള രണ്ടുപേരുമായിട്ടുള്ള ആ ഒരു പോരാട്ടമായിരുന്നു അവസാനം, അതായത് പോയിന്റുകളുടെ തലപ്പത്ത്. അപ്പൊ ലാസ്റ്റ് കളി മോഹൻ ബഗാൻ ആണെങ്കിലും ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും അവർ രണ്ടുപേരും ജയിച്ചു. രണ്ടുപേർക്കും 26 വീതം ഉണ്ടെങ്കിൽ പോലും ഗോൾ ഡിഫറൻസ് ശ്രദ്ധിക്കുക, അവിടെ ഈസ്റ്റ് ബംഗാളിന് 19, ഇവിടെ മോഹൻ ബഗാൻ 14. സോ അത്രയും ഗോൾ ഡിഫറൻസിന്റെ ബലത്തിലാണ് ഈസ്റ്റ് ബംഗാൾ ഈ പ്രാവശ്യത്തെ സീസണിൽ കപ്പ് തൂക്കിയേക്കുന്നത്. എസ്പെഷ്യലി അവരുടെ മൊറോക്കൻ സ്ട്രൈക്കർ യൂസഫ് ഇസേജാരി, പുള്ളിയുടെ 11 ഈ സീസണിൽ നമ്മൾ കണ്ടത്. തൊട്ടുപുറയിൽ തന്നെ മോഹൻ ബഗാന്റെ ജാമി മക്ലറൻ 10 പുറകിലുണ്ട്. സോ ഈസ്റ്റ് ബംഗാളിന്റെ മുന്നിൽ നിന്ന് പട നയിക്കുന്നതിൽ പ്രധാനിയായിട്ട് അവരുടെ ഇസേദാരി ഉണ്ടായിരുന്നു. അതുപോലെ അവരുടെ കോച്ചിന്റെ ഒരു കിടിലൻ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ മലയാളി സാന്നിധ്യം ഉണ്ട് കേട്ടോ, അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. നമ്മുടെ ഈ ടീമിന്റെ സഹപരിശീലകനായിട്ട് ബിനോ ജോർജ് ഉണ്ടായിരുന്നു. ബിനോ ജോർജ് ഇതിന് മുമ്പ് നമുക്ക് വേണ്ടിയിട്ട് കേരളത്തിന് സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത പരിശീലകനാണ്. ഒരുപാട് ഒരുപാട് ട്രോഫികൾ നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ആളുകൂടിയാണ് ബിനോ ജോർജ്. സോ ഈ ഒരു വിജയം, അത് ബിനോ ജോർജിന്റെ വിജയമാണ്, മലയാളികളുടെ കൂടി വിജയമാണ്, മല്ലു ബോയ്സിന്റെ വിജയമാണ്. എസ്പെഷ്യലി നമുക്ക് ഈ ഈസ്റ്റ് ബംഗാളിന്റെ ടീമിൽ നോക്കിയാൽ നമുക്കറിയാം അവിടെ സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള കാസർഗോട്ടുകാരനായിട്ടുള്ള നമ്മുടെ പി വി വിഷ്ണു, വിങ്ങറായിട്ട് വന്ന നമ്മുടെ ടി കെ ജസീൻ, ആൻഡ് ഡിഫൻസിലേക്ക് വന്ന ജോസഫ് ജസ്റ്റിൻ, അങ്ങനെ തുടങ്ങിയുള്ള മലയാളി താരങ്ങളൊക്കെ, മലയാളി താരങ്ങൾ കൂടെ ഒരു പരിശീലകന്റെ റോള് വന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഓസ്കാർ ബ്രൂസൻ എന്നുള്ള ആ ഒരു പരിശീലകന്റെ കീഴിൽ ഈസ്റ്റ് ബംഗാൾ അവര് പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് മാച്ചിൽ ഇന്റർകാശി ആയിട്ടുള്ള മത്സരമായിരുന്നു. അപ്പൊ അത് മത്സരം കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു ഓഡിയോ ശകലമാണ് നമ്മൾ കുറച്ചു മുന്നേ അങ്ങ് കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതില് ഇന്റർകാശി ഒരു ഗോൾ അടിച്ച് ലീഡ് ചെയ്തോടത്തുനിന്നാണ് പിന്നെ നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. ഇസേദാരി 50 ഗോൾ നേടുന്നു, ആൻഡ് അവസാനം റഷീദ് 73 ഗോൾ നേടിക്കൊണ്ട് ആ വിജയം അവിടെ സീൽ ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ വിജയം ഉറപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു തീരുമാനം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ISL ചാമ്പ്യന്മാരായിട്ട് ഈസ്റ്റ് ബംഗാൾ പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് പോകാനുള്ള നേരം തന്നെയാണ്. സ്റ്റേ ട്യൂൺഡ് FM Rainbow, മ്യൂസിക്കലി യോഴ്സ്.

1000 വാട്ട് ബൾബ് അല്ല, അതുക്കും മേലെ വോൾട്ടേജ് ഉള്ള പാട്ടുകളാണ് നമ്മൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എഫ് എം റെയിൻബോയിൽ വീക്കെൻഡിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഷോ ഇത് പവർ പ്ലേ. സ്പോർട്സ് ലോകത്തെ ട്രെൻഡിങ് കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുള്ളത് ഞാനാണ് മിഥുനാണ്. അപ്പൊ നമ്മൾ വിസിൽ അടിച്ചുകൊണ്ടാണ് ഈ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആ വിസിൽ അടിച്ചുകൊണ്ട് തന്നെ ഈ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തേക്ക് ആയിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നില്ല. വിസിൽ അടിച്ച് വൈൻഡപ്പ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ അങ്ങോട്ട് ഇറങ്ങി പോകാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം വേർ ഇസ് ക്രൗൺ എന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുക. എവിടെ കിരീടം? എവിടെ? കുറെ നാളായാലും ഇവിടെ വന്നു കൂടിയിട്ട് 2023 വന്നതാണ്. 2023 വന്നിട്ട് കുറെ ഫൈനൽ കളിച്ചു, രണ്ട് ഫൈനൽ കളിച്ച്, പ്രോ ലീഗിൽ കളിച്ച് കിട്ടിയില്ല. സൗദി സൂപ്പർ കപ്പ് 2 തവണ ഫൈനൽ കളിച്ചു, കിങ്സ് കപ്പ് കളിച്ചു. കപ്പ് മാത്രം കിട്ടുന്നില്ല, കപ്പ് എങ്കെ പോച്ച്? അപ്പോ ഈ കപ്പ് എവിടെ പോയി? നിങ്ങൾ കുറെ കൊല്ലങ്ങളായിട്ട് കപ്പ് നേടുന്നില്ല എന്ന് പറഞ്ഞവരുടെയൊക്കെ പരാതികള് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസനൽ അങ്ങ് തീർത്തിട്ടുണ്ട്, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈസ്റ്റ് ബംഗാൾ അങ്ങ് തീർത്തിട്ടുണ്ട്. ഐ പി എല്ലിന്റെ കാര്യങ്ങളൊക്കെ ഒരാഴ്ചക്കുള്ളിൽ അതും തീരുമാനം ആകുന്നുണ്ട്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും തീരുമാനമായിക്കൊണ്ടിരിക്കുക. തീരുമാനമായ വേറൊരു കാര്യം, നമ്മളിപ്പോ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഫിഫ വേൾഡ് കപ്പ് ഇവിടെ ആര് സംപ്രേഷണം ഏറ്റെടുക്കും എന്നതിനെ കുറിച്ചിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നും പറഞ്ഞ് വലിയ വലിയ ചർച്ചകളാണ്. കാരണം വേൾഡ് കപ്പ് നമ്മൾ എവിടെ കാണുന്നുള്ളതാണ്. ആൻഡ് ഇപ്പോ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ടീമേ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ നല്ല കാര്യം. അപ്പോൾ അവർ ഏറ്റെടുത്തിട്ടുണ്ട്, ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എനിവേ അതൊരു വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം പാദരാത്രിക്ക് കളി നടക്കുന്നത് ആഡ് റവന്യൂവിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഇത്ര കോടിക്കണക്കിന് ആൾക്കാരുള്ള നമ്മുടെ ഫുട്ബോളിന്റെ വ്യൂവേഴ്സിന്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് അത്ര ഹെവി തന്നെയാണ്. സോ ഇവിടെ അങ്ങനെ ഒരു ഫിഫ വേൾഡ് കപ്പിന്റെ സംപ്രേഷണം ഇല്ലാതെ പോവേണ്ട ഒരു സാഹചര്യം നിലവിൽ അങ്ങ് മാറിപ്പോയിട്ടുണ്ട്. അതായത് അങ്ങനെ വരത്തില്ല, അങ്ങനെ ആരും ഏറ്റെടുക്കുന്നില്ല എന്നൊരു സാഹചര്യം ഒന്ന് മാറിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല, സൗദി പ്രോ ലീഗില് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതിന് ശേഷം ഒരു ട്രോഫി, പേരിനൊരു ട്രോഫി കിട്ടിയില്ലേ എന്ന് പറഞ്ഞ വിമർശകർക്ക് അവരുടെ വായടപ്പിച്ചുകൊണ്ട് നമ്മൾ ജയിച്ചു കയറുന്ന ഒരു കാഴ്ച ഡെമാക് ക്ലബിനെ തോൽപ്പിച്ചത് 4-1 തോൽപ്പിച്ചുകൊണ്ടാണ്. അതിനകത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇരട്ട ഗോളുകളുണ്ട്. അതാണ് ഏറ്റവും സംഭവം. റൊണാൾഡോ വന്ന് കളിച്ചു, ഗോളും അടിച്ചു എന്നുള്ളതാണ്. വേറെ ആരെങ്കിലും ഗോൾ അടിച്ചിട്ടും കൂടെ അല്ല ജയിച്ചത്. അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ 2 ഗോളുണ്ട്, 62-ാം മിനിറ്റിൽ 80-ാം മിനിറ്റിൽ. ഒപ്പം തന്നെ സദിയോ മാനയുടെ ഗോളുണ്ടായിരുന്നു. കിങ്സ്ലി കൂമന്റെ ഗോൾ നമുക്ക് കാണാനായിട്ട് പറ്റി. അങ്ങനെ ദമാക്കിനെതിരെയുള്ള ഒരു കിടിലൻ വിജയത്തോടുകൂടി 86 പോയിന്റാണ്. 34 കളിയിൽ നിന്നും അൽ നസർ നേടിയത് 86 പോയിന്റാണ്. സെക്കൻഡ് പൊസിഷനുള്ള അൽ ഹിലാൽ 84 പോയിന്റുമായിട്ട് സെക്കൻഡ് പൊസിഷൻ. കാരണം ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചായിരുന്നു. ഈ മാച്ച് ജയിക്കുന്നത് തന്നെയാണ്, ഈ മാച്ച് ജയിക്കുന്നവർ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ വിജയം ഉറപ്പിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു അവസരത്തിനൊത്ത് ഉയർന്ന ആ ഒരു ഫൈനൽ മാച്ചിന്റെ പ്രതീതിയിൽ കളിച്ച് കയറാനായിട്ട് സാധിച്ചു. സോ കപ്പ് തൂക്കിയ എല്ലാ ലോകത്തുള്ള ക്ലബുകൾക്കും നമ്മൾ ഏറ്റവും വലിയ വിഷസൊക്കെ കൊടുത്തുകൊണ്ട് ഇന്നത്തെ പവർ പ്ലേ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പോകുന്നതിന് മുന്നോടിയായിട്ട് ഐ പി എല്ലിൽ സ്കോർ എത്രയായിട്ടുണ്ട്? LSG ലക്നൌ സൂപ്പർ ജയൻസ് 157 for 4. അതായത് ഇനിയിപ്പോ ഒരു 24 പന്തുകളുണ്ട്, 157 റൺസ് ഉണ്ട്. ഏതായാലും കുഴപ്പമില്ലാത്ത ഒരു തരക്കേടില്ലാത്ത റൺസിലേക്ക് അവരെത്തും. ആൻഡ് പഞ്ചാബ് കിങ്സിന് ഇത് എനിവേസ് അവർക്കിത് ചേസ് ചെയ്യേണ്ടതാണ്. അത് എന്തായാലും വേണ്ടില്ല, ചേസ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ടൂർണമെന്റ് വേണമെന്ന്. കാരണം നാളെ രാജസ്ഥാൻ എങ്ങാനും തോറ്റാൽ പഞ്ചാബ് കിങ്സിനെ മറ്റുള്ളവരുടെ റിസൾട്ടിനെ ആശ്രയിച്ച് സ്വന്തം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് നിലവിൽ പഞ്ചാബ് കിങ്സ് ആയാലും KKR ആണെന്നുണ്ടെങ്കിലും. ആൻഡ് ഒരു നേരിയ സാധ്യതയായിട്ട് ഡൽഹി ക്യാപിറ്റൽസും ഉള്ളത്. സോ ഐ പി എല്ലിന്റെ ഒരു സ്ഥിതിവിശേഷം ഒക്കെ പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്തയാഴ്ച ഏറ്റവും പുതിയ സ്പോർട്സ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തരാനായിട്ട് വീണ്ടും പവർ പ്ലേ എത്തുന്നതായിരിക്കും. അത് വരയ്ക്കും സ്റ്റേ ട്യൂൺ ടു FM റെയിൻബോ. ഇനി അങ്ങോട്ട് വോൾട്ടേജ് നമ്മൾ വീണ്ടും കൂട്ടാൻ പോവാണ്. ഹൈ വോൾട്ടേജ് പാട്ടുകളുടെ മ്യൂസിക്കൽ എക്സ്ട്രാ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. സാറ്റർഡേ നൈറ്റ് ഫീവർ ആണ് ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വരാനായിട്ട് പോകുന്നത്. സ്റ്റേ ട്യൂൺ ടു FM റെയിൻബോ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 MHz, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സ്കൂൾ പ്രവേശനോത്സവം June 1 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS രാവിലെ 9 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി M. ശംസുദ്ദീൻ. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴക്കാല രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10 നട അടയ്ക്കും. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്ക് പ്രത്യേക കിറ്റായി ഈ മാസം 26 വരെ നൽകും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: Saturday night fever. It's not just a fever, Saturday night fever.

0: യെസ് സാറ്റർഡേ നൈറ്റ് ഫീവറിന്റെ സമയം. റെയിൻബോ എഫ് എം ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആകുമ്പോൾ സാറ്റർഡേ നൈറ്റ് ഫീവറുമായിട്ട് ഞാൻ കൂടെയുണ്ട് അഭി.
1: യെസ്, സത്യം പറഞ്ഞാണ്ടല്ലോ, ഹൈ വോൾട്ടേജ് കയറിയിട്ട് ഇവിടെ പവർ കയറിയിട്ട് കൈക്ക് ഒരു പ്രത്യേക ഒരു ഒരു
0: ഞരമ്പിൽ അങ്ങോട്ട് തരിച്ച് കയറി,
1: അതായത് പമ്പ് ചെയ്യാന്നൊക്കെ പറയലേ, നമ്മൾ ചില പാട്ടുകൾ നമ്മുടെ ഞരമ്പിലേക്ക് പമ്പ് ചെയ്തു പോകും. ശരിയല്ലേ? ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോ ചിരിച്ചോണ്ടിരിക്കുക. അപ്പൊ അവിടെ സാൻഡ്ര അവിടെ ചിന്തിച്ച കാര്യമാണെന്നറിയോ? സാൻഡ്ര ചിന്തിച്ചത് ആ ലവ്ലി സ്മൈൽ ആരുടെയാണെന്ന്. നമ്മളിപ്പോ ഹൈ വോൾട്ടേജ് ആര് പറഞ്ഞപ്പോ ആ പാട്ടിനകത്ത് ഒരു വരി ഉണ്ടായിരുന്നു,
0: അതെ
1: ലവ്ലി സ്മൈൽ.
0: അതെ,
1: ലവ്ലി സ്മൈൽ എന്റെയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക.
0: യെസ്, സത്യം മൂവിയിലെ ട്രാക്കാണ് നമ്മൾ കേട്ടത്. പൃഥ്വിരാജ് അട്ടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ചൊരു പാട്ടായിരുന്നു നമ്മൾ കേട്ടത് വിനയന്റെ പടത്തിലെ. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് പാട്ടുമായിട്ട് ഇന്നത്തെ സാറ്റർഡേ നൈറ്റ് ഫീവർ ഇങ്ങനെ തകർത്താടുമ്പോൾ അടുത്ത പാട്ട് വരുന്നതും പൃഥ്വിരാജിന്റെ മറ്റൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമയിലെ
1: പാട്ടാണ്.
0: യെസ്, അപ്പൊ ഇന്നത്തെ ഡി ജെ നൈറ്റ് ദി സാറ്റർഡേ നൈറ്റ് ഫീവറിൽ കൂടെ ഞാൻ അഭിയുണ്ട്,
1: മിഥുനുണ്ട്,
2: ഞാൻ സാന്ദ്രയുണ്ട്.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM 107.5.

0: Yes, that was a song from Sivagasi movie, and we're back on Saturday Night Fever here on Rainbow FM 107.5.
1: അച്ഛൻ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് മേളം അങ്ങ് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുറുക്കത്തിലേക്ക് നമ്മള് മാക്സിമം അല്ലേ,
0: മാക്സിമം മുറുക്കി മുറുക്കി
1: മുറുക്കി മുറുക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. മുറുക്കിൽ കൂടെ ഉള്ളത് നമ്മുടെ കൂട്ടത്തിൽ സാൻഡ്രയും കൂടെ ഉണ്ട്.
2: നല്ലൊരു പാട്ടായിരുന്നു
1: സാൻഡ്ര. 5 മണി തൊട്ട് ഹൈ വോൾട്ടേജിന്റെ ഒരു തേരോട്ടമാണ് അല്ലേ. സാൻഡ്രയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ഹൈ വോൾട്ടേജ് പാട്ടുകൾ ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ച് അടുത്ത രണ്ടു ഭാഗം സംസാരിക്കാറ്?
2: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈ ബീറ്റ് സോങ്സ്.
0: പ്രത്യേകിച്ച് ഇങ്ങനെ വീക്കെൻഡ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് അടിച്ചുപൊളി പാട്ട് കേൾക്കുക എന്ന് പറയുന്ന ഒരു വേറെ തന്നെ മൂഡാണ്. ആ മൂഡിലാണ് ഈ ശിവകാശിയിലെ പാട്ട് വന്നിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ട്രാക്ക് എന്ന് പറയുന്നത് കച്ചേരി ആരംഭം എന്ന് പറയുന്ന പടത്തിലെ വീണ്ടും ഒരു തുള്ളിച്ചാടി പാട്ട്.
1: തുള്ളിച്ചാടി പാട്ടാണ് ഈ പാട്ടുകൾ എല്ലാം. സെലക്ഷന്റെ ആ ഒരു ഫുൾ ഉത്തരവാദിത്വം കുറച്ച് പാട്ടുകൾക്ക്,
0: കുറച്ച് പാട്ടുകൾക്ക്
1: ആർജെ അബിക്ക് വേണ്ടി മാത്രമാണ്.
0: കുറച്ച് പാട്ടുകൾ ആർജെ അബിന് വേണ്ടി മാത്രമാണ്.
1: അത് വരുന്നുണ്ട്, പിന്നാലെ വരുന്നത് വരപ്പോലെ.
0: യെസ്. അപ്പൊ ഇന്നത്തെ ഡി ജെ നൈറ്റ് സാറ്റർഡേ നൈറ്റ് ഫീവറിൽ അടുത്ത പാട്ടിലേക്ക് പോയാലോ?
1: തൂക്ക്.

Voltage. Energetic Sound.

0: Yes, we are back with a strong energizing song from Gemini SPB പാടിയ പാട്ട്.
1: ഓ പോടെ, വാട്ട് ആൻ എനർജി ലെവൽ മച്ചു,
0: വേറെ ലെവൽ സോങ്,
1: ലെവൽ ആണ്.
0: യെസ്, അതേ ലെവൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വേറൊരു തമിഴ് സോങ് ആണ്. യെസ്, ലൈൻഡ് ഓൺ ദ നെക്സ്റ്റ് ട്രാക്ക്.

You are listening to FM Rainbow 107.5, Musically Yours.

0: അല്പസമയത്തിനകം കേൾക്കാം ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി
1: റിലേ.